0: accomplish together? Can we turn over a new leaf? Can we change relations in the Middle East permanently? Or do we go back to doing things the old way, which is not our preference, but is certainly very much something that can't happen?
1: When asked about the situation in Lebanon and Israel's military operations there, J.D. Vance said recent diplomatic efforts had produced positive results, while acknowledging that differences remained over how best to achieve long-term stability. He further defended Washington's role in seeking to end the conflict, saying the United States had played a leading role in efforts to reduce tensions and support peace initiatives in recent months. Meanwhile, the outcome of the talks is being closely watched by regional and international stakeholders amid efforts to revive diplomacy with Tehran and prevent a wider conflict in West Asia. With Mayur's report, Jigyasa Pandey, Akashwani News, Delhi.
2: On to sports now. In men's hockey, India defeated Netherlands 3-2 in the last match of FIH Pro League Rotterdam leg yesterday. Jugraj Singh, Abhishek and Rajinder Singh scored the goals, helping India register their second win of the leg against the Dutch side. And now for a look at today's newspapers, it's over to Shagun Chopra.
3: Thank you, Saira. Papers have widely noticed the observance of the International Day of Yoga, along with fresh developments in the US-Iran talks. The Statesman writes, PM leads International Yoga Day celebrations, says yoga has unique power to unite nations. The Hindu carries a beautiful picture of army personnel taking part in a yoga session in Ladakh with the picturesque Himalayas in the background. NEET re-exam, government passes litmus test, writes the Pioneer. India-US to hold trade talks this week to finalize interim pact, reports the Statesman. The Hindu in its editorial Just Truths writes, DNA tests for paternity allowed as a last resort must not violate other rights. And finally, the Indian Express writes, IIT Bombay finds a new way to lower LDL cholesterol, adding researchers stop bad fat from reaching liver cells that release it into the blood. And with that, it's back to you, Saira.
2: Thanks, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Modi says strong maritime capability is deciding factor for a country's economic and strategic influence, and India is preparing for it. President Draupadi Murmu visits Kuno National Park in Madhya Pradesh, reviews progress of Project Cheetah. India to host two-day meeting of BRICS National Security Advisors in New Delhi today. National Testing Agency to commence UGC NET June 2026 examination from today. U.S. Vice President J.D. Vance says Iran talks making progress as delegations meet in Switzerland. And in men's hockey, India beat Netherlands 3-2 in the last match of FIH Pro League Rotterdam leg. And with that, we end the morning news. Have a great day.
4: Agashavani. Novel Sanjaram.
5: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
6: കോഴിക്കേസ് ശബ്ദായമാനമായി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വേലുമ്മാൻ മാസ്റ്ററുടെ പടിക്കലേക്ക് എത്തിയത്. അയാൾ വെള്ളി കെട്ടിച്ച വടി നിലത്ത് ഊന്നിക്കുത്തി പടിക്കലുള്ള ചെമ്പരത്തിക്കാട്ടിനു മറവിൽ സ്വല്പനേരം നിന്നു. മരുമകളുടെയും മരുമകന്റെയും സംഭാഷണം ഉയർന്നു വന്നപ്പോൾ വേലുനായർ പല്ലിറുമി വെള്ളി കെട്ടിച്ച വടി ഒരിക്കൽ കൂടി ഊന്നിക്കുത്തി. കുറച്ചു മുമ്പാണെങ്കിൽ വടിയുമായി അയാൾ അങ്ങോട്ട് കയറും, വൈക്കോൽ തല്ലും പോലെ നിരത്തി തല്ലുകയും ചെയ്യും. പക്ഷെ ഇന്ന് ആ അധിക പ്രസംഗി സ്കൂൾ മാസ്റ്റർ അപമാനിച്ചുകൂടായികയില്ല. അയാൾ അടങ്ങി. ബഹളം തീർന്നപ്പോൾ ആ വീടിന് നേരെ നോക്കി അയാൾ പിറുപിറുത്തു, നിൽക്ക് നിൽക്ക്. എന്നിട്ട് അയാൾ വടി ഊന്നിക്കൊണ്ട് കുതിച്ചു നടന്ന് നമ്പിടിയുടെ വീടിൻ്റെ പടി കയറി. കാറില്ലാത്ത മഴയാണല്ലോ. വിശാലമായ പൂമുഖത്ത് ഉലാത്തുകയായിരുന്ന കൃഷ്ണൻ നമ്പിടി വേലുമാനെ കണ്ടപ്പോൾ ഒന്ന് നിന്നു. വേലുമാനാകട്ടെ വെള്ളി കെട്ടിച്ച ചൂരൽവടി കോലായിലൂന്നി മേലോട്ട് കയറിക്കൊണ്ട് പറഞ്ഞു, അതെ, ഓർക്കാപ്പുറത്താണിപ്പോൾ മഴ പെയ്യുന്നത്. വിശേഷമൊക്കെ കേട്ടില്ലേ? ഇല്ല, നമ്പിടി ഉത്സാഹത്തോടെ തുടർന്നു. ഇങ്ങോട്ട് ഈ പടിയും മേലേക്ക് കയറിയിരിക്കൂ, കുടിക്കാൻ സംഭാരം. വിശേഷമായി, നമ്പിടി ഉടനെ ഭൃത്യനെ വിളിച്ചു പറഞ്ഞു. വേലുമാൻ മുണ്ടെടുത്ത് ഒന്ന് വീശി. ശേ, എന്ത് ചൂടാ, ചൂട്, ഇക്കൊല്ലത്തെ പോലെ ഒരു ചൂട്. നമ്പിടി അസഹ്യത പ്രകടിപ്പിച്ചു. വേലുമാൻ ആ വാചകം പൂർത്തിയാക്കി, ഞാൻ ജനിച്ചതിൽ പിന്നെ ഉണ്ടായിട്ടില്ല, കലി മൂക്കുകയാണ്. മനുഷ്യന്റെ പ്രവൃത്തിക്ക് അനുസരിച്ചല്ലേ ഈശ്വരനും അനുഗ്രഹിക്കുക. സംശയമുണ്ടോ? സംഭാരം വന്നു. വേലുമാൻ അതെടുത്തു കുടിച്ചു. പാത്രം താഴെ വെച്ചപ്പോൾ വെറ്റിലച്ചെല്ലാം മുമ്പിലേക്ക് നീക്കി വെച്ചുകൊണ്ട് നമ്പിടി ചോദിച്ചു,
7: അപ്പോ എന്തേ വിശേഷം?
6: അവനവന്റെ ഭൂമി അവനവന്റേതല്ലാതാവാനാ പോണത്.
7: എന്ത്, വേലു നായര് നേരം പൊക്ക് പറയല്ലോ.
6: നമ്പിടി കണ്ണ് ഒന്നുകൂടി മിഴിച്ചു.
7: ഇവിടത്തോട് ഞാൻ ഒരസത്യം പറയൂ, ഇവിടത്തെ ഭൂമി ഇവിടേക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാൻ മേലാൽ പാടില്ല.
6: എന്നുവച്ചാൽ മേൽച്ചാർത്ത് നിർത്താൻ പോകൂ അത്രേ.
7: ആരാ നിർത്താൻ?
6: നമ്പിടി അല്പം ഗൗരവത്തോടെയാണ് ചോദിച്ചത്. ഇന്നേ വരെ അദ്ദേഹം കൽപ്പിക്കുകയല്ലാതെ അദ്ദേഹത്തോട് കൽപ്പിക്കുവാൻ ആ ദേശത്തെന്നല്ല അയൽ ദേശങ്ങളിലും ആളുണ്ടായിട്ടില്ല.
7: സർക്കാരിൽ നിന്ന് കൽപ്പന വന്നാലോ?
6: ഭള്ള്,
7: കേരള പത്രികയിൽ എഴുതി കഴിഞ്ഞു,
6: അത്രയുള്ളൂ. നമ്പിടി ഒന്ന് ചിരിച്ചു.
7: കുഞ്ഞിരാമ മേനോൻ മഹാരസികന,
6: ഓരോ കഥകൾ ഇങ്ങനെയൊക്കെ എഴുതിയുണ്ടാക്കും, വായിച്ചാൽ ഉള്ള മാതിരി തോന്നും ചെയ്യും. കുഞ്ഞിരാമ മേനോന്റെ കേരള പത്രികയല്ല, കോഴിക്കോട്ട് നിന്ന് ഈടെ തുടങ്ങിയ വേറെ ഒരു കേരള പത്രികയില്ലേ, വിഘടപ്പേരുമായിട്ട് ഒരു പത്രം,
7: അതിലെഴുതിയിരുന്നു. മദുരാശി എന്നുള്ള വർത്തമാനമായിട്ടാണ് അതിലെഴുതിയിരിക്കുന്നത്. അവസാനം അത് നേരെ അന്ന് വരുമോ?
6: നമ്പിടിക്ക് പരിഭ്രമമായി.
7: വരും. കോയക്കുട്ടി ഹജിയില്ലേ, ഖാൻ സാഹിബ്, നിരത്ത് കരാറുകാരൻ.
6: അതെ, അയാള് മദ്രാസിൽ പോയി വന്നപ്പോ പറഞ്ഞു നിയമം വരുന്നുണ്ട് എന്ന്. നമ്പിടി കുറച്ചു നേരം ആലോചിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ചൊരു പരിവർത്തനമാണ് വരുന്നത്. എന്തിനാണിതൊക്കെ വരുന്നത്? ജന്മികളെ ഉശിരുകെടുത്താനോ?
7: ജന്മികളില്ലാഞ്ഞാൽ പിന്നെ ഭൂമിയുണ്ടോ? ക്ഷേത്രമുണ്ടോ? കർമ്മങ്ങളുണ്ടോ? ആണ്ടർദികളുണ്ടോ? രാജ്യം തന്നെ ഉണ്ടോ?
6: സർക്കാരിൻ്റെ ഈ ഒരുപാട് എന്തിനാണ്?
5: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, കവിയും ഗാനരചയിതാവുമായിരുന്ന പൂവച്ചൽ ഖാദറിന്റെ അനുസ്മരണ ദിനമാണിന്ന്. ഒട്ടനേകം മനോഹര ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് സംഭാവന ചെയ്ത അദ്ദേഹം എം ജി രാധാകൃഷ്ണനുമായി ചേർന്ന് ഹൃദ്യമായ ലളിതഗാനങ്ങൾ ആകാശവാണിക്കും നൽകിയിട്ടുണ്ട്. 2021 ജൂൺ 22 പൂവച്ചൽ ഖാദർ അന്തരിച്ചത്. ഇന്ന് സ്മൃതിമധുരത്തിൽ അദ്ദേഹം രചിച്ച ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കായലും കയറും. ഈ ചിത്രത്തിനു വേണ്ടി കെ വി മഹാദേവൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്. മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: വിധിച്ചതും കൊതിച്ചതും ഈ ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: പൂവച്ചൽ ഖാദറിൻ്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം എഴുതിയ ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: യോഗ എന്ന വാക്കിന് ഒരുമിക്കുക, കൂടിച്ചേരുക എന്നെല്ലാമാണ് അർത്ഥം. കൂടിച്ചേരുക എന്നതിന് ശരീരവും പ്രാണനും ശരീരവും മനസ്സും ശരീരവും പ്രകൃതിയും തമ്മിലുള്ള കൂടിച്ചേരലായി നമുക്ക് ഇവിടെ എടുക്കാം. അഷ്ടാംഗയോഗ പ്രകാരം യോഗയ്ക്ക് 8 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ യോഗാസനം, പ്രാണായാമം, ധ്യാനം എന്ന 3 അംഗങ്ങൾ മാത്രമാണ് സർവസാധാരണമായി നമ്മൾ പരിശീലിക്കാറുള്ളത്. ഇനി യോഗ പരിശീലനം ആരംഭിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഗ സ്വന്തമായി പരിശീലിക്കുന്നതിന് മുൻപ് ഒരു ആചാര്യൻ്റെയോ യോഗ ട്രെയിനറുടെയോ അടുത്ത് നിന്ന് ശരിയായി പഠിച്ചിരിക്കണം. സാധാരണഗതിയിൽ രാവിലെയോ വൈകുന്നേരമോ 4 മുതൽ 8 വരെയുള്ള സമയത്ത് യോഗ പരിശീലിക്കാം. രാവിലെ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം ഭക്ഷണത്തിന് മുൻപായും വൈകുന്നേരം ഉദരം ശൂന്യമായിരിക്കുമ്പോഴും മാത്രമേ കഠിനമായുള്ള യോഗാസനങ്ങളും പ്രാണായാമങ്ങളും പരിശീലിക്കുവാൻ പാടുള്ളൂ. എന്നാൽ ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കുകയും വേണം. വെറും നിലത്തല്ലാതെ ഒരു യോഗാമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് യോഗ പരിശീലിക്കുക. സ്ഥലസൗകര്യം അനുസരിച്ച് ആവശ്യത്തിന് വായുസഞ്ചാരവും വൃത്തിയും മനസ്സിന് സന്തോഷവും തരുന്ന ഒരു സ്ഥലം യോഗ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കാം. മന്ത്രത്തോടു കൂടിയുള്ളതോ മൗനമായതോ ആയ പ്രാർത്ഥനയോടുകൂടിയുള്ള തുടക്കം നല്ല അന്തരീക്ഷവും ശ്രദ്ധയും പ്രദാനം ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാകുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പരിക്കുകൾ ഒഴിവാക്കുവാനായി യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ ശരീരത്തിന് ശിഥിലീകരണ വ്യായാമങ്ങളും സൂക്ഷ്മ വ്യായാമങ്ങളും നിർബന്ധമായും നൽകണം. ശരീരത്തിൻ്റെ സുഗമമായ ചലനം ഉൾക്കൊള്ളുവാൻ സൗകര്യം

0: സൗകര്യപ്രദവും എളുപ്പമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. പരിശീലന സമയത്ത് വാച്ച്, സ്ട്രാപ്പ്, ബെൽറ്റ്, കണ്ണട, മൊബൈൽ തുടങ്ങി നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന ഏതൊരു വസ്തുവും മാറ്റിവെക്കുവാനായി ശ്രദ്ധിക്കുക. യോഗ പരിശീലന സമയം മുഴുവനും ശരിയായ ശ്വസനത്തോടുകൂടി, ശരിയായ അച്ചടക്കത്തോടുകൂടി, സുഗമമായ ചലനത്തോടുകൂടി തുടരുവാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായി ശ്വാസത്തെ പിടിച്ചു നിർത്തുകയോ കഴിവിനപ്പുറത്തേക്ക് ശരീരത്തെ വളയ്ക്കുകയോ തിരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓരോ ശരീരങ്ങളും വ്യത്യസ്തമാണ്. അവനവൻ്റെ കഴിവിന് അനുസരിച്ച് മാത്രം യോഗ പരിശീലിക്കുക. യോഗാസനങ്ങൾക്ക് ശേഷം പ്രാണായാമവും പിന്നീട് ധ്യാനവും എന്നുള്ള നിലയിൽ പരിശീലനത്തെ ക്രമപ്പെടുത്തുക. ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പ്രാണായാമവും വിശ്രമ പരിശീലനങ്ങളും തിരഞ്ഞെടുക്കാം. ഗർഭിണിയായിരിക്കുമ്പോഴും രോഗങ്ങൾ ഉള്ള സമയങ്ങളിലും മറ്റ് അസ്വാഭാവികമായ അവസ്ഥകളിലും ശരിയായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം യോഗ പരിശീലിക്കുക. ഓരോ യോഗാസനങ്ങളും പരിശീലിച്ചതിനു ശേഷം അതിന് അനുഗുണമായ കോംപ്ലിമെൻ്ററി യോഗാസനങ്ങളും പരിശീലിക്കുക. കഴിവതും ഒരേ സമയത്തും ഒരേ സ്ഥലത്തും മുടക്കം വരാതെയും യോഗ അഭ്യസിക്കുക. ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പരിശീലനം ആരംഭിക്കാവുന്നതാണ്.
1: യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ.പി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഹേഷിൻ്റെ പ്രതികാരം. ഈ ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് വരികളെഴുതി ബിജുബാൽ ഈണം നൽകി വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ബി കെ ഹരിനാരായണൻ വരികളെഴുതി, കേദാർ ഈണം നൽകി, ബി മുരളീകൃഷ്ണ പാടിയ ഗാനം, ചിത്രം മഹേഷും മാരുതിയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേൾക്കാം.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന്.

0: ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലാണ് യോഗയുടെ തുടക്കം. പുരാതന ഋഷിമാർ ശാരീരിക, മാനസിക, ആത്മീയ ആരോഗ്യത്തിനായി യോഗ അഭ്യസിച്ചിരുന്നു. യോഗ വെറും വ്യായാമമല്ല, അത് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം സൃഷ്ടിക്കുന്ന ജീവിത രീതിയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആരോഗ്യത്തിനും സമാധാനത്തിനുമായി യോഗ ചെയ്യുന്നു. യോഗ ശരീരത്തിന്റെ സന്തുലനം മെച്ചപ്പെടുത്തുന്നു, കൂടാതെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു. എല്ലാ വർഷവും June 21 ലോകം മുഴുവൻ യോഗ എന്ന ഇന്ത്യയുടെ അമൂല്യ പൈതൃകത്തെ ആഘോഷിക്കുന്നു. 2014 September 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോഴാണ് June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി നിർദ്ദേശിച്ചത്. യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി 2014 ഐക്യരാഷ്ട്രസഭ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. June 2015 ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെ സമാപനമായി. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: For healthy aging, it means that we can work to ensure that

0: 20.
1: മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗ ദിന സംസ്ഥാന തല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗ എന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗ എന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: आज विश्व जो अनेक चुनौतियों का सामना कर रहे हैं, तो योग मानवता को शांति, संतुलन, समरसता और सामूहिक कल्याण का मार्ग दिखाने में महत्वपूर्ण भूमिका निभा रहे हैं.
1: ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടന്നു. ഇന്ത്യയിലെ നോർവേ അംബാസഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ പ്രമുഖർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഇന്ത്യയുടെ സമ്പന്നമായ നാഗരിക പൈതൃകവും ചരിത്ര സ്മാരകങ്ങളും യോഗയുടെ പുരാതന പാരമ്പര്യവും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തെ വിളിച്ചോതുന്നതിനായി ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഇപ്പോൾ വ്യായാമത്തിനല്ല പ്രാധാന്യം കൊടുക്കാറുള്ളത്, യൂട്യൂബ് നോക്കാനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളും മനുഷ്യന് അനാരോഗ്യമായ ചുറ്റുപാടുകളും നമ്മുടെ ആരോഗ്യത്തിനെയും ആയുസ്സിനെയും പുറകോട്ട് വരിക്കുന്നുണ്ട്. കാരണം ആരോഗ്യമില്ലാത്തൊരു വ്യക്തിക്ക് ആയുസ് കുറയും. സത്യം പറഞ്ഞാൽ യോഗയ്ക്ക് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് വർണ്ണവിവേചനങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന, ആരോഗ്യം നിലനിർത്താവുന്ന ഒരു സംവിധാനമാണ് യോഗ എന്ന് പറയുന്നത്.
1: ലോക് ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗ ദിന പരിപാടി നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. രാജ്യത്തുടനീളം വലിയ തോതിലുള്ള യോഗാഭ്യാസ പ്രകടനങ്ങൾ നടന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സുപ്രധാന നേട്ടം കൈവരിച്ചു. യോഗയ്ക്കായി മന്ത്രാലയം നടത്തിയ യൂട്യൂബ് ലൈവ് സ്ട്രീം ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർക്കുള്ള പുതിയ ഗിന്നസ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ഈ വർഷത്തെ യോഗ ദിനാചരണത്തെ ഡിജിറ്റലായി ഏകോപിപ്പിക്കുന്നതിനായി യോഗ സംഘം പോർട്ടൽ വികസിപ്പിച്ചു. യോഗ ദിനത്തോടനുബന്ധിച്ച് ഖാദിയും യോഗയും സംയോജിച്ച് സ്വധ എന്ന പേരിൽ പുതിയ ആരോഗ്യ സംരക്ഷണ വസ്ത്രശേഖരവും പുറത്തിറക്കി. ന്യൂഡൽഹിയിൽ 100 ദിവസത്തെയും മഹാരാഷ്ട്രയിലെ ലോണറിൽ 75 ദിവസത്തെയും ഹൈദരാബാദിലെ കൻഹ ശാന്തിവനത്തിൽ 50 ദിവസത്തെയും ഖജുരാഹോയിൽ 25 ദിവസത്തെയും യോഗാദിന കൌണ്ട് ഡൌൺ ആഘോഷ പരിപാടികൾ നടന്നു. യോഗയെ ഒരു ദിവസത്തെ ആചരണമായി കാണാതെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയുഷ് മന്ത്രാലയം നടപ്പിലാക്കുന്ന യോഗ 365 പ്രചാരണത്തിന് കീഴിൽ നടന്ന 100 ദിവസത്തെ സൌജന്യ യോഗ പരിശീലന പരിപാടി നടന്നു. യോഗ മിത്ര സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയെന്നും കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. യോഗയെ പരിസ്ഥിതി സംരക്ഷണം, നദീ സംസ്കാരം, സമൂഹ പങ്കാളിത്തം എന്നിവയുമായി ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ജൂൺ 13 മുതൽ 20 വരെ ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ ഗംഗാതീര യോഗ യാത്ര സംഘടിപ്പിച്ചു. ഗംഗോത്രി, ഹരിദ്വാർ, വാരാണസി, പാറ്റ്ന, ഹൂഗ്ലി, ഗംഗാസാഗർ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെയായിരുന്നു യാത്ര. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെയും ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോമൺ യോഗ പ്രോട്ടോകോൾ എന്ന യോഗാഭ്യാസ ക്രമം ആയുഷ് മന്ത്രാലയം പ്രത്യേകം രൂപകൽപ്പന ചെയ്തു. ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ എച്ച് മൊഹ്സീന വാർത്താ തരംഗിണിയോട്.
4: ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും ജീവിതശൈലീജന്യ രോഗങ്ങളും മറികടക്കാൻ യോഗ നമ്മെ സഹായിക്കുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ഏറെ പ്രസക്തമാണ്. കാരണം പ്രായം കൂടുന്നത് ജീവിതത്തിന്റെ സ്വാഭാവിക പ്രക്രിയയാണ്. എന്നാൽ പ്രായം കൂടുമ്പോഴും ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഇവിടെയാണ് യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം. സ്ഥിരമായ യോഗാഭ്യാസം

0: ശ്വാസം ശരീരത്തിന് വഴക്കവും ശക്തിയും നൽകുന്നു. സന്ധിവേദന, പേശി ബലക്കുറവ്, ബാലൻസ് നഷ്ടപ്പെടൽ തുടങ്ങി പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ശ്വാസാഭ്യാസങ്ങളും ധ്യാനവും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യുന്നു. ഹെൽത്തി ഏജിംഗ് എന്നത് രോഗമില്ലാത്ത ഒരു ജീവിതം മാത്രമല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും സജീവമായി തുടരുകയും ജീവിതത്തിലെ ഓരോ ഘട്ടവും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോവുകയും ചെയ്യുന്നതാണ്. യോഗ വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥിരമായ യോഗാഭ്യാസത്തിലൂടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും പോസിറ്റീവ് ചിന്തകളും കൈവരിക്കുവാനും വാർദ്ധക്യത്തെ ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു അനുഭവമാക്കി മാറ്റുവാനും സാധിക്കുന്നു. യോഗാഭ്യാസം ഒരു ദിനാചരണമായി മാത്രം കാണാതെ ദിനചര്യയുടെ ഭാഗമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ആരോഗ്യകരവും സന്തുഷ്ടവും സമാധാനപൂർണവുമായ ഒരു സമൂഹം നിർമ്മിക്കാൻ യോഗ നമ്മെ നയിക്കട്ടെ.
1: യോഗ എന്ന വാക്ക് സംസ്കൃതത്തിലെ യുജ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം ഐക്യം എന്നാണ്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള വിലപ്പെട്ട പരിശീലനമാണ് യോഗ. പ്രായമായവരെ സ്വതന്ത്രമായും സജീവമായും നിലനിർത്താൻ സഹായിക്കുന്ന നിരവധി കഴിവുകളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം അവരുടെ ശാരീരികവും വൈകാരികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനും യോഗ സഹായിക്കുന്നു. കൂടാതെ 2021 മുതൽ 2030 വരെ ലോക ആരോഗ്യ സംഘടന ആചരിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യ ദശകത്തിന്റെ നിരവധി ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. യോഗ പരിശീലക CS പ്രേമകുമാരി.
2: നമ്മുടെ മുതിർന്ന പൗരന്മാർ പലരും ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. പല ആൾക്കാരും മരുന്നിന്റെ ബലത്തിലാണ് പോകുന്നത്. അപ്പോൾ ആരോഗ്യം നിറഞ്ഞ ഒരു വാർദ്ധക്യം എന്ന് പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൃദ്ധജനങ്ങൾ നേരിടുന്ന നിരവധിയായ രോഗങ്ങളുണ്ട്. ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പ്രമേഹം, സന്ധികളിലുണ്ടാകുന്ന വേദന, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ദഹന സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, വൃക്കകളുടെ പ്രവർത്തനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഓർമ്മക്കുറവ്, വിഷാദം, ഒറ്റപ്പെടൽ, ഇതെല്ലാം വൃദ്ധജനങ്ങൾ ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ആളുകൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് അവരുടെ കാലുകളുടെ ബലം വർദ്ധിപ്പിക്കണം. കാലിന്റെ മസിൽസിന്റെ ബലം, ജോയിൻസിന്റെ എല്ലാം ബലം വർദ്ധിപ്പിക്കണം. അതിനായിട്ടുള്ള എക്സസൈസ് ഒക്കെ ഉണ്ട്, യോഗയിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബോഡിയുടെ ബാലൻസ് ഒക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ കൈവിട്ടു പോകും, പെട്ടെന്ന് മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. ശരീരത്തിന്റെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സസൈസ് എല്ലാം യോഗയിൽ നിരവധിയായിട്ടുണ്ട്, അത് ചെയ്തെടുക്കണം. പിന്നെ ബ്രീതിങ് എക്സസൈസ്, ശ്വസന വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിനെയും ശാന്തമാക്കുന്നതാണ്. അതിപ്പോൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനായിട്ട് സമയം കണ്ടെത്തുക, മടി കൂടാതെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. യോഗ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ജീവിതത്തിൽ എന്നും നമ്മൾ ചെയ്യുന്ന പല്ല് തേക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, ആഹാരം കഴിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ ഈ വ്യായാമ മുറകളും ചെയ്യണം. തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങാൻ ശ്രമിക്കണം. അതാണ് നമുക്ക് ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വലിയ സ്ട്രഗിൾ ഒന്നും കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്.
1: യോഗയുടെ മൂല്യങ്ങൾ സമൂഹത്തിന്റെ ധാർമ്മികതയുടെ പ്രധാന ഭാഗമാണ്. ജനങ്ങളെ സജീവമായും ആരോഗ്യത്തോടെയും നിലനിർത്താൻ സഹായിക്കുന്ന യോഗ ആപ്പ് WHO യോഗ ലോകാരോഗ്യ സംഘടന ഇന്ത്യ ഗവൺമെന്റുമായി സഹകരിച്ച് പുറത്തിറക്കി. യോഗ പരിശീലനം പഠിപ്പിക്കുന്നതിനും പരിശീലിക്കുന്നതിനുമുള്ള വീഡിയോകളുടെയും ഓഡിയോ ഫയലുകളുടെയും ശേഖരം ഈ ആപ്പിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ആദ്യമായി യോഗ പരീക്ഷിക്കുന്നവർക്കും ഇതിനകം പതിവായി യോഗ പരിശീലിക്കുന്നവർക്കും ഉപയോഗിക്കാൻ എളുപ്പമുള്ള സൌജന്യ ആപ്പാണിത്. ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻ യൂണിയനും തമ്മിലുള്ള സംയുക്ത സംരംഭമായ ബി ഹെൽത്തി ബി മൊബൈലാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. യോഗ ദിനചര്യയാക്കിയ പ്രൊഫസർ R.N. സത്യദാസ്.
3: ഞാന് ഏതാണ്ട് 25 വർഷം കൊണ്ട് യോഗ ചെയ്യുകയാണ്. മനസ്സിനെ ശാന്തമാക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ഇതിനൊക്കെ യോഗ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യോഗ കൊണ്ട് എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സും ശരീരവും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ശാന്തമായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യം ഉള്ള ഒരു ജനതയാണ് രാഷ്ട്രത്തിന്റെ സമ്പത്ത്. എല്ലാ മനുഷ്യരും യോഗ ചെയ്യണം, സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുക, മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുന്നത് ആണ് നല്ലത് എന്ന് യോഗ നമ്മളെ പഠിപ്പിക്കുന്നു.
1: യോഗ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിനെ ശാന്തമാക്കുകയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യവും സമാധാനവും നിലനിർത്താൻ യോഗ ഒരു മികച്ച മാർഗമാണ്. ആരോഗ്യകരമായ വാർദ്ധക്യം നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ മുൻഗണനകളിൽ ഒന്നാണെന്നും വാർദ്ധക്യത്തിന് വളരെ മുൻപ് തന്നെ ആരോഗ്യ സംരക്ഷണം ആരംഭിക്കണമെന്നുമുള്ള തിരിച്ചറിവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇക്കൊല്ലത്തെ യോഗദിന പ്രമേയം. അതെ, ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള ഏറ്റവും നല്ല ഉപകരണമാണ്, ഉപാധിയാണ് യോഗ. ആരോഗ്യമുള്ള ശരീരം ആരോഗ്യകരമായ മനസ്സിനും ആരോഗ്യകരമായ മനസ്സ് ശക്തമായ രാഷ്ട്രത്തിനും വഴിയൊരുക്കുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ആരോഗ്യകരമായ വാർദ്ധക്യം ഒരു പൊതു സാമൂഹിക ലക്ഷ്യമായി മാറണം. ഈ ഉത്തരവാദിത്തം സർക്കാരിനോ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കോ മുതിർന്ന പൗരന്മാർക്കോ മാത്രമുള്ളതല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നത് മാത്രമല്ല, എത്ര നന്നായി ജീവിക്കുന്നു എന്നതും പ്രധാനമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത് ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് എം പി.
2: സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചോദ്യമാണ്, വർക്കിംഗ് ആണ് എന്ന് മാത്രമല്ല ബാക്കി കണ്ടെത്തുന്ന ആൾക്കാരും വർക്കിംഗ് ആണ്, ബാക്കിയുള്ള സമയത്താണ് ഈ നാടക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ആ ഒരു മാജിക് എങ്ങനെയാണ് സംഭവിക്കുന്നത്?
3: അതായത് ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനും, നമ്മളിവിടെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ പോയി ഒരു ചായ കുടിക്കാൻ വരും, അത് നമ്മൾ ചായ കുടിക്കുന്നു, അങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സാധ്യതകൾ കൂട്ടുകാരുമായിട്ട് ഒരുപാടുണ്ട്. അവിടെയാണെങ്കിൽ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വരിക, പിന്നെ റെസ്റ്റ് ചെയ്യുക, അടുത്ത ജോലി ചെയ്യുക. ഒരു നാടകം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നാടകം അരങ്ങേറുന്നതിന് കൂടുതലായി ആ ഒരു കൂട്ടായ്മ വളരെ എനർജിയാണ് അവർക്ക്. ആ കൂട്ടായ്മ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേറൊന്നും അവിടെ സ്വപ്നം കാണാനില്ല. ഇതിൽ വരുന്നവർ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ട്, ഐ ടിക്കാരുണ്ട്, എല്ലാ മേഖലയിലുള്ളവരും ഈ നാടക സ്ക്രിപ്റ്റ് വായിക്കാനിരുന്ന് ചെയ്യുമ്പോൾ അവരെന്തായി മാറുന്നു, എല്ലാവരും ഒറ്റ എനർജിയിലായിട്ട് മാറുകയാണ്. അവിടെ വേറെ ചിന്തകളോ വിഭിന്നമായ അതൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒത്തുകൂടി ഇതിൻ്റെ റിഹേഴ്സലിന് അവർ വീടുകളിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും, കഥയെക്കുറിച്ച് സംസാരിക്കും, ഓതേഴ്സിനെ അറിയാൻ ശ്രമിക്കും, മ്യൂസിക്കുണ്ട്, നൃത്തമുണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെ മാറ്റി എല്ലാവരും ഒരുമിച്ച് അതിനെ പ്രൊഡക്ഷൻ ഒരു സൈഡിൽ നടക്കുന്നതിന് പിന്നിലായിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജി. ആ കാന്തി എന്ന് പറഞ്ഞൊരു നാടകം ഞാൻ 125 ആൾക്കാരെ കൊണ്ടാണ് ഞാൻ ലണ്ടനിൽ, മധുസാറാണ് എൻ്റെ നാടകം ഉദ്ഘാടനം ചെയ്തത്. സാർ എൻ്റെ കൂടെ ഒരു 2 മാസം വരെ താമസിച്ചു. സാറിന് തിയേറ്റർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ
2: സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോജക്റ്റ് ആണല്ലോ.
3: അതെ അതെ. അപ്പോൾ സാറിന് നാടകം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. എപ്പോഴും ഈ നാടകത്തിന് മുമ്പ് ഞാൻ സാറിനെ പോയി കണ്ടിട്ടാണ് വന്നത്. സാറിന് വരാൻ പറ്റിയില്ല, പക്ഷെ സാറ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു. അതുപോലെ എൻ്റെ എല്ലാ നാടകത്തിനും സാർ ഒരു ക്ലിപ്പിംഗ് എനിക്ക് തരാറുണ്ട്, വീട്ടിലിരുന്ന് അനുഗ്രഹമാണത്. ഈ നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാർ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടത്തപ്പെടാതിരിക്കുന്നതാണ് സമൂഹത്തിൻ്റെ ജീർണത എന്ന് ഞാൻ പറയും. കാര്യം അത് നടത്തപ്പെടാതിരുന്നാൽ എങ്ങനെ നമുക്കിങ്ങനെ ഇത്തരം ആൾക്കാരെ മനസ്സിലാക്കാനും കൂട്ടായ്മയും പറ്റും? അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാടക ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു. സോ അത് സംഘടനയെക്കാട്ടിയും കൂടുതൽ ബലമുള്ളതാണ്. കാര്യം ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റിൽ ഒരു മനസ്സായിട്ട് നിന്ന് പ്രവർത്തിച്ചവരാകുമ്പം അതിൻ്റെ ബലം വളരെ കൂടുതലാണ്. നാടകം നടത്തപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ആയാലും എവിടെ ആയാലും സൂര്യകൃഷ്ണമൂർത്തി സാറ് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയാണ്, നാടകങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നാടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാറ് വളരെ ആവേശം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നാടകം വന്ന് ചെയ്ത് അതുവഴി മറ്റുള്ളവർക്കൊരു സായുജ്യം അടയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അദ്ദേഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഗണേശം എന്ന് പറഞ്ഞ ആ സ്ഥാപനവും, അത് വന്ന് ചെയ്യാൻ അദ്ദേഹം അവസരമുണ്ടാക്കി തന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും, ഞാൻ പറയുന്നത് അത്തരം ഇനിഷ്യേറ്റീവ്സാണ് ഈ ലോകത്തിനെ നയിക്കുന്നത്. ഷേക്സ്പിയർ അന്നെടുത്ത ഒരു തോട്ടിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഇന്നും നാടകങ്ങളും കാര്യങ്ങളും പ്രഗത്ഭമായി നടക്കുന്നത്.
2: നമുക്ക് ഈ ഗാന്ധിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം, അതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയും?
3: ONB സാറുമായിട്ട് എനിക്ക് വളരെ കടപ്പാടും അടുപ്പമുള്ള സാറാണ്. സാറ് ലണ്ടനിൽ ജ്ഞാനപീഠം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ വരികയും ഞാനും എൻ്റെ വൈഫ് മീരയായിട്ട് ചേർന്ന് ഒരിക്കൽ കൂടി എന്നുള്ള സാറിനെ അനുമോദിക്കുന്ന ഒരു ഫംഗ്ഷൻ നടത്തി. സാറ് ഓരോ പാട്ട് ജനിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് ഞാനന്ന് തബലയും പ്ലേ ചെയ്തു സാറിൻ്റെ എല്ലാ പാട്ടുകൾക്കും. ലണ്ടനിൽ ഒരു 100-300 പേര് വരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അന്നെനിക്ക് സാറിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് വെറുതെ പോയി ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു, സാർ എങ്ങനെയാണ് ഇതൊക്കെ എഴുതുന്നത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം സാറ് പറഞ്ഞ് തോന്നും അങ്ങ് പേന എടുക്കുക, എഴുതാതിരിക്കരുത്, സാറങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്നു അങ്ങനെ. അന്ന് സാറ് പറഞ്ഞ ഈ പാട്ടിനെ കുറിച്ചാണ് ശരദിന്ദു മലർ ദീപം. പ്രണയത്തിൻ്റെയും അതുപോലെ ഒരു സത്യത്തിൻ്റെ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു യുഗ്മഗാനമായിട്ട് എനിക്ക് തോന്നിയ ഗാനമാണ് ഈ ഗാനം.
2: എം ബി ശ്രീനിവാസിൻ്റെതാണ് സംഗീതം. ജയചന്ദ്രനും സൽമാ ജോർജുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: താങ്കളുടെ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു കാന്തി, ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആ മനുഷ്യൻ നീ തന്നെയും കൂടി ചേർത്ത് വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് കൂടുതലും ഒരു ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു മിനിമലിസ്റ്റ് സംഭവത്തിൽ അത് വർക്ക് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ഓഡിയൻസിനെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. രണ്ട് നാടകങ്ങളെയും കൂടി ചേർത്തൊന്ന് സംസാരിക്കാമോ?
1: ഞാൻ ചെയ്യാൻ തീരുമാനിക്കപ്പെട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ. കാര്യം അത് എഴുതപ്പെട്ടിരിക്കുന്നത് അന്ന് അവിടുത്തെ ഒരു എൻ്റെ അടുത്ത സുഹൃത്തായ ജെയ്സൺ ജോർജ്, പുള്ളി ഇപ്പോൾ കലാഭവൻ ലണ്ടൻ്റെ ഒരു യൂണിറ്റ് നടത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് യു കെയിൽ ചെയ്ത നാടകമാണ്. ആ നാടകം വായിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ ജെയ്സൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, കാര്യം ഇത് വേറൊരു ബോധത്തിലാണ് ആ നാടകം മൂവ് ചെയ്യുന്നത്, പുള്ളിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത് ഡയലോഗുകൾ വളരെ വ്യത്യസ്തമാണ്, ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയ ഒരു നാടകമാണ്. പിന്നെ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോയി, അതിൽ വേറെ നാടകീയമായ കാര്യങ്ങൾ ചെലുത്താനൊന്നും പോയില്ല. ഓരോ രംഗങ്ങളിലും കഥാകൃത്ത് എന്താണ് പറയുന്നത്. പിന്നെ ചെയ്ത ഒരു കാര്യം ആക്ടേഴ്സിനെ കറക്റ്റ് ബാലൻസിൽ കൊണ്ടുവരിക, സ്റ്റേജിൻ്റെ നിയമങ്ങളിൽ ടെൻഷൻ ഇല്ലാതെ പോവുക, കുറച്ച് പാട്ടുകളിലൂടെ ആ നാടകത്തിനെ ലഘൂകരിക്കുക, അങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. അല്ലാതെ ഞാൻ അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ആ നാടകത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ട് കാര്യം അതിൽ വേറെ എന്തെങ്കിലും ചേർക്കാനോ എന്തെങ്കിലും ചെയ്യാനോ പോയാൽ അതിൻ്റെ എഫേർട്ടും കൂടുതലാണ്, ചിലപ്പോൾ അതിൻ്റെ എല്ലാ സ്ട്രക്ചറും ചിലപ്പം മാറിപ്പോവും. അതുകൊണ്ട് പരീക്ഷണങ്ങൾക്കൊന്നും പോവാതെ, പരിക്കുകളൊന്നും ഇല്ലാതെ, വളരെ ലളിതമായി ആൾക്കാർക്ക് എത്തിക്കുന്ന രീതിയിൽ. ജെയ്സൺ നല്ലൊരു ആക്ടറായിരുന്നു, അദ്ദേഹവും കൂടെ ഉള്ളവരെല്ലാവരും സഹകരിച്ച് ചെയ്ത ഒരു പ്രൊഡക്ഷനായിട്ട് അങ്ങ് പോയി. അതിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയാനുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാര്യം ഞാൻ അതിനെ അതേപോലെ, ഇപ്പം ചാരുലതയിലും ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടാഗൂർ എഴുതിയതിനെ ഞാൻ വേറൊരു ഫോമിലോട്ട് കൊണ്ടുവന്നതാണ്. ഇതിൽ എവിടെയൊക്കെ ഞാനുണ്ടെന്നൊന്നും പറയാൻ ഞാൻ അർഹനല്ല. ആ സമയത്ത് തോന്നിയത് ലഘുവായി ചെയ്യാനുള്ള ഒരു മാനസികമായ ഇതായിരുന്നു, പക്ഷെ അത് വളരെ വിജയമായിരുന്നു.
0: സ്വാതിവേദവും ഇപ്പം ഗുരുബ്രഹ്മയും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഫിലോസഫിക്കൽ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള എൻക്വയറീസ് ഉണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിന്റെ തുടക്കം മുതൽ താങ്കൾ അഹത്തിനെ നിഷേധിക്കുകയാണ്, അവിടെ ഞാനില്ല, ഇതൊരു യാത്രയിലാണ് എന്ന് നിരന്തരം നമ്മുടെ ഈ ഇന്റർവ്യൂ ഇത്രയും ഭാഗത്തും താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ചോദ്യങ്ങൾ, ഈ സ്പിരിച്വൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ചോദ്യങ്ങളൊക്കെ സ്വാതിവേദത്തിലും ഗുരുബ്രഹ്മയിലൊക്കെ വരുമ്പോൾ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ?
1: ഓഫ്കോഴ്സ്, എനിക്ക് കുട്ടിക്കാലത്ത് ഇത് ഇതിനോടുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു, ആ എന്താണെന്നുള്ള. പിന്നെ ഞാൻ കൂടുതൽ ഇതിനോട് ഗഹനമായി പോയത് തിരുവണ്ണാമലയിലോട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ ഞാൻ രമണ മഹർഷിയുടെ ബുക്സുകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആരാണ് എന്നുള്ള ഒരു അറിവിൽ നിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ മാസ്റ്റേഴ്സൊക്കെ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പം അതെൻ്റെ നാടകങ്ങളിലും ഡെഫിനറ്റ്ലി വരും, അതിനെ ഞാൻ മറച്ചു പിടിക്കാറില്ല. ഇപ്പോൾ ചാരുലത തന്നെ പല സീനുകളും ചോദിക്കുന്നുണ്ട്, ഈ ദുഃഖം ആർക്കാണ്, ഈ ദുഃഖം എനിക്കാണ്, ഞാൻ ആരാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നു എന്നുള്ള തേടലല്ല, ആ ക്വസ്റ്റ്യൻ ചോദിക്കും തോറും നമ്മൾ പതുക്കെ പതുക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഫോമിലോട്ട് പോവുകയും അവസാനം ചാരുലതയ്ക്ക് ആ പക്ഷി പറന്നു പോകുമ്പം ആകാശമാണ് ഞാനെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു ഈ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ അടുത്ത് തന്നെ മിക്കവാറും അവസ്ഥകളിൽ ഞാൻ ചോദിക്കാറുണ്ട്. ആ ബോധം പിന്നീട് എവിടെയെങ്കിലും അത് തെളിഞ്ഞു വരാറുണ്ട്. നാടകത്തിലൂടെ അതിൻ്റെ അംശങ്ങൾ പറയുമ്പോഴത്തേക്കും ചിലർക്കത് മനസ്സിലാവുകയും ചിലത് വന്ന് ചോദിക്കാറുമുണ്ട്, ചിലർക്കത് ആ ഏരിയയിലോട്ടെ അവർ കടക്കാറില്ല. എൻ്റെ സ്വഭാവം ആണ് എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ വരുന്നു എന്നുള്ള ഒരു ബോധവും, പിന്നെ ഇതിനപ്പുറമുള്ള ഒരു എനർജിയാണ് നമ്മളെ നയിക്കുന്നു എന്നുള്ള ഒരു ബോധം നമ്മളിൽ വരുമ്പോഴത്തേക്കും ഇതെല്ലാം പരിപൂർണമായി ഏറ്റെടുക്കുന്നത് ഈ എക്സിസ്റ്റൻസ് ആയിരിക്കും. അവിടെ നമുക്ക് പിന്നെ

0: നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഈ നാടകം ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ വളരെ ലഘുവായിട്ട് എഴുതി ഇത്രയും ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നാടകം അനുഭവിക്കുന്നത് ആരാണ്? ഞാനാണ്. ഈ നാടകം എൻ്റേതാണെന്നുള്ളതിനപ്പുറം ഇതൊക്കെ സംഭവിക്കപ്പെടുകയാണ്. ഇപ്പം ഈ ഇൻ്റർവ്യൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ വഴിയിൽ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതൊക്കെ ഇങ്ങനെ ആ മേഖലകളിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ മേഖലകളിൽ സംഭവിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സാണ്, അതങ്ങ് എൻജോയ് ചെയ്യുക. അത്ര
1: സാക്ഷി ഒരു നരേറ്റീവ് പെർസ്പെക്റ്റീവിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓഡിയൻസിനെ വെറും ഒരു കാഴ്ചക്കാരനാക്കി നിർത്താൻ താങ്കൾ സാക്ഷിയിൽ അനുവദിക്കുന്നില്ല. വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു പക്ഷെ പെർഫോമൻസിലല്ല, വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കകത്താണ് അത് സംഭവിക്കുന്നത്. അത് കൺസീവ് ചെയ്തതും അതിൻ്റെ ഒരു ഒന്ന് പറയാം.
0: സാക്ഷി എന്ന് പറയുന്നത് ആക്ച്വലി കാന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫുൾ ലെങ്ത് 3 hours നാടകത്തിൻ്റെ ഒരു എലിമെൻ്റാണ്. ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റേജിങ്ങിൽ മികച്ച ഫിലിമിനെ അവർ തിയേറ്ററിലോട്ട് മാറ്റുന്നുണ്ട്, ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ, അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് പല വർഷങ്ങളിലായി ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എടുത്തിട്ട് കാന്തി എന്നൊരു ഇമാജിൻ ക്യാരക്ടേഴ്സ് വന്ന് ഡാൻസ് രൂപത്തിൽ വന്നിട്ട് ഇവരെല്ലാം വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ വേറൊരു ഷെയ്ഡ് ചാരുലതയിലുണ്ട്. ഇതിൽ ആദ്യം നീലക്കുയിൽ, നീലക്കുയിലിൽ ആ നായികയ്ക്ക് സംഭവിക്കുന്ന ജാതിയുടെ പ്രശ്നത്തിൽ അവർ മരിച്ചു പോവുകയാണ്. ആ ലേഡിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് 20-30 minutes നീലക്കുയിൽ ഫുൾ ചിത്രീകരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന നീലിയാണെന്ന് തോന്നുകയും അവരെവിടെ പോയി, അവരിങ്ങനെ മരിച്ചു പോയോ, അവരെ കാന്തി ഒരു പ്രത്യേക വലയത്തിൻ്റെ അകത്താക്കി അവർക്ക് ഏറ്റവും ഫ്രീഡമുള്ള ലോകത്ത് കൊണ്ടുപോകണം. അങ്ങനെ ഓരോ വർഷങ്ങളിലും സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സിനിമകൾ ഞാൻ സെലക്ട് ചെയ്തു. ചെമ്മീൻ, അതിൽ കർത്തമ്മയ്ക്ക് പരയക്കുട്ടിയോടുണ്ടായ സ്നേഹം ഒരിക്കലും മാറ്റാൻ പറ്റുന്നില്ല. അവർ അത് ഫിക്സ്ഡ് ആയിപ്പോയി. വേറൊരു കല്യാണം കഴിച്ചിട്ടായാൽ പോലും അവർക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുന്നില്ല. ഒരു പാട്ടിലൂടെയാണ് ഇവൾ വീണ്ടും വീണ്ടും വീണ്ടും അട്രാക്റ്റഡ് ആവുന്നതും. കർത്തമ്മയിലെ ഏറ്റവും പ്രഗത്ഭമായ ഡയലോഗ് എനിക്ക് ഫീൽ ചെയ്തത്, കർത്തമ്മേ നിനക്ക് ഞാനുണ്ട്, എനിക്ക് കടലുണ്ട്. അതായത് അയാൾ കടലെന്ന് പറഞ്ഞൊരു സത്യത്തിൽ പിടിച്ചാണ് നിൽക്കുന്നത്, എന്നിട്ട് അയാൾ കടലിലോട്ട് പോവുകയാണ്. പക്ഷെ ഇവൾ വീണ്ടും അവളുടെ പാട്ട് കേട്ട് അതിൽ പോകുന്നു. ട്രാജഡി സം ഇതിലെല്ലാം സ്ത്രീകളുടെ ഈ പ്രശ്നത്തിൽ അവസാനം ഞാൻ വന്ന് നിൽക്കുന്നത് കളിയാട്ടത്തിലാണ്. കളിയാട്ടത്തിൽ ഡെസ്റ്റിമോണ എന്ന് പറഞ്ഞ ആ താമര എന്ന് പറഞ്ഞ ആ കുട്ടിയിലാണ് വന്ന് നിൽക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്, അതിനെ ഞാൻ മാറ്റി എഴുതിയതാണ് സാക്ഷി എന്ന് പറഞ്ഞ എൻ്റെ സ്ക്രിപ്റ്റ്. സാക്ഷി എന്ന് പറയുന്നത് ഇപ്പം ഞാനും മനുഷ്യം ഒന്നാണെന്നൊരു ഭാവം ഉണ്ട്. അത് ഞാൻ എൻ്റെ യുക്തിക്ക് ഞാൻ ബുദ്ധിയിൽ കൊണ്ടുവന്ന് ഞാൻ കാണുകയാണ്. അതിനു മുമ്പ് ഞാനൊരു സാക്ഷിയാവുന്ന ഒരു ഭാവമുണ്ട്. എങ്ങനെ മാറി നിന്നിട്ട് നമ്മൾ ഒന്നാണോ നമ്മൾ രണ്ടാണോ, അതിനിടയിലൊരു വരമ്പുണ്ട് സാക്ഷി. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ സാക്ഷിയിൽ നിൽക്കുന്നതാണ് ഈ പ്ലേ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് മൊത്തം. ആക്ച്വലി നമുക്ക് പ്രശ്നങ്ങളില്ല, നമ്മൾ ഇമാജിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കും, മനുഷ്യ എന്താ പ്രശ്നം? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ആക്ച്വലി പ്രശ്നങ്ങളല്ല, നിങ്ങളാൽ ക്രിയേറ്റ് ആ ക്രിയേറ്റ് ചെയ്ത സാധനമില്ലെങ്കിൽ നാടകമില്ല. എനിക്കൊരു പ്രശ്നമില്ലെങ്കിൽ നാടകമില്ലല്ലോ, ഉണ്ടോ? കട്ടനിടേണ്ടി വരും. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ നാടകം നടക്കുന്നത്. അപ്പൊ സാക്ഷി എന്ന് പറയുന്ന ഈ കളിയാട്ടത്തിന്റെ ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ, ഓഥൽവയും ഇതും കൂടെ ജയരാജ് സാറ് ചെയ്ത രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഞാൻ മിംഗിൾ ചെയ്താണ് സാക്ഷി എന്നുള്ള ചെയ്ത്. അതേപോലെ കഥകളി ആർട്ടിസ്റ്റാണ്, തെയ്യമല്ലായിരുന്നു. കഥകളിയുടെ രൂപങ്ങളും കഥകളി നടന്മാരുടെ വീടുകളിൽ സംഭവിക്കുന്ന പ്രശ്നവും സംശയങ്ങളും, അതിനിപ്പോൾ നമ്മൾ ഈ ഓഥല്ലോ ഒരു IT കമ്പനിയുടെ പ്രിമിസസിൽ ഇട്ടാലും ഇറ്റ് വർക്ക്സ്. അപ്പൊ അതിനെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തു. ഇതിൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഇത്രയും ദുഃഖമായ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത്തരം അവസ്ഥകളിൽ വന്ന് ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരാൾ ഒരു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന ഒരു സീനാണെങ്കിൽ ഞാനവിടെ ബോധം കെട്ടുവീഴും ഇല്ലേ. പക്ഷെ ഇതിൽ ഡെസ്റ്റിമോണയെ ഒതല്ലോ കൊല്ലുന്ന സീൻ കാണാൻ ഇന്നും ലണ്ടനിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ നിൽക്കുകയാണ്. ഇതൊരു അത്ഭുതമല്ലേ? അപ്പൊ നാടകത്തിൽ കൂടെ മാത്രമേ ആ ഒരു രസം പകരാൻ പറ്റുള്ളൂ. ഒരാൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനസ്സുള്ളവൻ ഇത് കണ്ട് അതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഇപ്പൊ നാടകം എന്ന് പറയുന്ന അങ്ങനെ ഒരു ബോധത്തിൽ നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ഇത് ചെയ്യാൻ കാര്യം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഘടനകളും സംശയങ്ങളും അങ്ങനെ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അങ്ങനെയാണ് ഞാൻ സാക്ഷി ഉണ്ടാക്കുന്നതും. ഈ സാക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതുപോലെ ഒരു ലേഡി ക്യാരക്ടറാണ്. അവരിതെല്ലാം വാച്ച് ചെയ്യണം. ആ സെറ്റ് തന്നെ അങ്ങനെയാണ്, ഷീസ് വാച്ചിങ് എവറിഥിങ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു നാടകമായിരുന്നു. അപ്പം കൊറോണ എന്ന് പറയുന്ന വൈറസ്, അത് നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ കൊടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് മാറ്റാം. പക്ഷേ ഉള്ളിലെ വൈറസ് നിങ്ങൾ എങ്ങനെ കളയും? നിങ്ങളെ ഉള്ളിൽ ഒരാളെ ദ്രോഹിക്കണം എന്നുള്ളൊരു വൈറസ് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെഡിസിൻ തന്നാലും അതിനെടുത്ത് കളയാൻ പറ്റും. അത് മറ്റേ വൈറസിനെ കാട്ടിയും മാരകമാണ്. അതിനുള്ള ഒരു ഔഷധിയായിരുന്നു സാക്ഷി. നിങ്ങൾ അത് നേരെ കണ്ടു മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വൈറസിനെ നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റും.
1: അത്തരത്തിലായിരുന്നു അത് കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ. സംഗീതം എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. അത് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയാം?

കാലത്ത് ഖൈതപ്രം ജോൺസൺ എന്ന് പറയുന്ന കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായതിൽ ഒരു പാട്ടാണ് അല്ലെ, കളിക്കളം എന്ന സിനിമയിലെ പാട്ട്, ജി വേണുഗോപാൽ പാടിയ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.

0: മൃദംഗമാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ എപ്പോഴാണത് തബലയിലേക്ക് മാറുന്നത്?
1: അങ്ങനെ മാറിയതല്ല, ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഇതിൻ്റെ കൂടെ മൃദംഗത്തിൻ്റെ കൂടെ ഞാൻ കേൾക്കുമായിരുന്നു. നോർത്തിൽ ഞാൻ പോകാനിടയായി. അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് അവിടെ മൃദംഗത്തിൻ്റെ കേൾക്കുന്ന അവസരങ്ങൾ കുറഞ്ഞു. അങ്ങനെ ഞാൻ തബലയിലോട്ട് വെറുതെ ഒന്ന് അഭ്യസിക്കാൻ പോയി. പെട്ടെന്ന് എനിക്ക് കൈ വഴങ്ങി. അങ്ങനെ ഞാൻ രാജു സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇങ്ങനെ ഞാൻ മൃദംഗം വായിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ തബലയിലോട്ട് പോയിട്ട് എങ്ങനെയായിരുന്നു? അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമ്മൾ സന്തോഷിക്കുക. സംഗീതം ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അത് ഏത് വാദ്യമായാലും അങ്ങനെ ആണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഭജൻസ് വായിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾക്കൊരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ഇംഗ്ലണ്ടിലെ പോലെ ഒരു പരിപാടി കാത്തൊന്നും ഇരിക്കണ്ട, കുട്ടിക്കാലത്ത് അങ്ങ് ചെന്ന് കയറിയാൽ എന്തെങ്കിലും വായിക്കാനുള്ള അവസരമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അങ്ങനെ ആശ്രമത്തിൽ സ്ഥിരം ഞാൻ ഭജൻസിന് പ്ലേ ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെയുള്ള ഒരുപാട് നല്ല സിംഗേഴ്സും അവിടെ വരും. വളരെ രസകരമായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ പെട്ട് അന്ന് തബല വായിക്കുന്നവർ അവിടെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ വായിച്ചാണ് അങ്ങനെ ഒരു തബല പ്ലെയർ ആയിട്ട് അങ്ങ് മാറിയതാണ്.
0: ഇപ്പോഴും ലണ്ടനിൽ ഒക്കേഷനലി ഒരുപാട് ആൾക്കാരുടെ കൂടെ വായിക്കുന്നുണ്ട്, വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വായിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പറയാം.
1: ഇപ്പോഴല്ല, പണ്ട് കാലങ്ങളിൽ ബിജു നാരായണൻ, വിധു പ്രതാപ്, എം ജി ശ്രീമാർ, അങ്ങനെ ഒരുപാട് ഇവിടെയുള്ള എല്ലാ ഫേമസ് ആർട്ടിസ്റ്റും അവിടെ വരുമ്പോൾ ഓർക്കസ്ട്ര ഇല്ല, ഞങ്ങൾ കുറച്ചുപേരെ അവിടെ ഉള്ളൂ. അപ്പോൾ നേരത്തെ അവർ സോങ് തരും. കുറേ നാളത്തെ പരിശീലനം കൊണ്ട് നമ്മളതൊക്കെ പഠിച്ച് ഇപ്പോഴും ട്രാക്കൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗാനമേളയുടെ പഴയ ആ പ്യൂരിറ്റിയൊന്നും ഇല്ല. നമ്മൾ അതെല്ലാം പഠിച്ച് സ്ട്രെസ് എടുത്ത് ഓരോ പാട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് ലൈവായിട്ട് പ്ലേ ചെയ്യുമായിരുന്നു. അത് ഞാൻ പറയുന്നത് ഒരു 15 വർഷം മുമ്പാണ്. ഇപ്പോഴും അതൊക്കെ വേറെ രീതിയിൽ മാറിയിട്ടുണ്ട്. വിദ്യാധരൻ മാഷിൻ്റെ കൂടെ ഞാൻ ഒരു എപ്പിസോഡ് ലൈവ് കൺസേർട്ട് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. പല പല ആർട്ടിസ്റ്റുകളും അതുപോലെ നോർത്ത് ഇന്ത്യൻസ് വരും. അത് എങ്ങനെയാണ്, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ ആൾക്കാരുടെ കൂടെ വായിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് ചെറിയ ചെറിയ കൺസേർട്ട് വായിക്കുന്നതും. പിന്നെ അത് വലിയ ആൾക്കാരോടെ വായിക്കുമ്പം നമുക്ക് കൂടുതൽ അറിയാനും അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ പദ്ധതികളും സ്നേഹം മനസ്സിലാക്കുന്നത് വേറൊരു എനർജിയാണ്. എൻ്റെ ഏറ്റവും വലിയ അനുഭവം കലാഭവൻ മണിച്ചേട്ടൻ്റെ കൂടെ ഞാനൊരു 10-15 പ്രോഗ്രാം മരിക്കണതിന് ഒരു 6 മാസം മുമ്പ് പുള്ളി അവിടെ വന്ന പ്രോഗ്രാമിന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചത് വളരെ ഷോക്കായി മാറി, അസാധ്യ കലാകാരനായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നു.
0: അതിൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, ഈ സിത്താറും സരോദും ദിൽരൂപയൊക്കെ വായിക്കുന്ന വിഷ്വലി ചലഞ്ചറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള ഒരു അസോസിയേഷൻ.
1: ശ്രീവാസ സാറ് ഇംഗ്ലണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ഇപ്പൊ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ ധാരാളം പ്രോഗ്രാമിന് സിത്താറിന്റെ കൂടെ തബല അക്കമ്പനി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബ്ലൈൻഡ് ആണ്. അദ്ദേഹം ബീഹാറിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് കുടിയേറി പാർത്ത ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ പുനീത് എന്ന് പറഞ്ഞ ബോംബെയിലുള്ളൊരു സിത്താറിസ്റ്റുണ്ട്. ഞങ്ങൾ ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യുകയും കുറേ പ്രോഗ്രാംസ്, അങ്ങനെ മലയാളികളുടെ പരിപാടീസ് അല്ല, നോർത്ത് ഇന്ത്യൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ചെയ്തു പോവാം. ചില ആർട്ടിസ്റ്റുകളുമായിട്ട് നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാവുകയും സ്നേഹം ഉണ്ടാവുക, അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു സിത്താറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ധാരാളം പരിപാടികൾ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്.
0: നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട്.
1: ഞാൻ പല പരിപാടിക്ക് പോകുമ്പോഴും പ്രാക്ടീസ് ആണെങ്കിൽ തന്നെയും ഏത് ശ്രുതിയാണ് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണ്. പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ ശ്രുതി ചേരുന്ന കാര്യങ്ങളും ഏതൊക്കെ സ്റ്റൈലാണ് വായിക്കുന്നതെന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സ്റ്റേജിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവരെ കൂടെ ഇരിക്കുക എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാടകത്തിൻ്റെ ബോധമായാലും നമ്മൾ തമ്മിൽ ഇവിടെ ഇരിക്കുന്ന ബോധമായാലും ഇതിൽ നമ്മളുടെ ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മളിൽ സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട്, നമ്മൾ ഒന്നാണെന്ന്. അതിങ്ങനെ വിട്ടുകൊടുത്താൽ എവ്രിതിങ് വിൽ ഹാപ്പൻ. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം ക്ലിയറാണ്. ഇംഗ്ലീഷുകാരൻ ഇംപ്രൂവ് എന്ന് പറഞ്ഞ തിയേറ്റർ സ്റ്റൈലിൽ അയാൾ പ്രഗത്ഭമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന, കൂടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ അത് മ്യൂസിക്കായാലും സംഭാഷണമായാലും എന്തായാലും അത് കറക്റ്റായിട്ട് വർക്കാവുക തന്നെ ചെയ്യും.
0: ഇതിനിടയിൽ സിനിമയിലും ഭാഗമായി ശ്യാമപ്രസാദ് സാറിൻ്റെ സിനിമയായിരുന്നു അത്. ആ സിനിമയെക്കുറിച്ച് ഒന്ന് പറയാമോ ഇംഗ്ലീഷ്?
1: ഞാനതിൽ അഭിനയിക്കും.

0: ക്കാൻ ഉള്ള ഒരാളാണെന്ന് ലാസ്റ്റ് മിനിറ്റ് ആണ് സാറ് പറയുന്നത്. അപ്പൊ സാറ് ക്യാമറാമാൻ ഉദയൻ ചേട്ടനുമായിട്ടാണ് സൂമിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. സാർ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു. ആദ്യം സാർ എന്നെ നിയമിച്ചത് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എനിക്ക് ഏത് ആർട്ട് ഫോമിലും എന്ത് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ചെയ്യും. അപ്പൊ സാർ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. ഞാൻ ഇംഗ്ലണ്ട് മൊത്തം, ഇംഗ്ലണ്ടല്ല ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ നടന്ന് ഈ സ്ക്രിപ്റ്റിന് പറ്റിയ ലൊക്കേഷൻസ്, അതിൻ്റെ ഒരു 90% ലൊക്കേഷൻസ് ഞാൻ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കും. ഞാൻ ഫോട്ടോ എടുക്കും, സാറിന് അയച്ചു കൊടുക്കും. അപ്പം സാറ് പറയും ഇതല്ല വേറെ വേണം. ഇംഗ്ലീഷ് സിനിമയിൽ ആ ലൊക്കേഷൻസ് ഫുള്ളും കണ്ടുപിടിച്ച് കൊടുത്തതും അതിനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ബാക്കപ്പ് വർക്ക് ചെയ്തു കൊടുത്തതും സാറിൻ്റെ കൂടെ നിന്ന് അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വേഷം ചെയ്യൂ എന്ന് പറഞ്ഞു. എനിക്ക് ആക്ടിങ്ങും ഇഷ്ടമാണ്. അങ്ങനെ സാറ് പറഞ്ഞു ഞാനത്. ആക്ച്വലി എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൽ എൻ്റെ ആദ്യത്തെ ഇതായിരുന്നു. കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന മുകേഷിൻ്റെ ബ്രദറായിട്ടുള്ള ഒരു ഒരു സ്ലോട്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. സാറിൻ്റെ മേക്കിംഗ് വളരെ ഡിഫറൻറ്റാണ്. എനിക്ക് പിന്നെ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് സിനിമയിലോട്ട് മാറ്റണം എന്നുള്ളതും അതെങ്ങനെയാണ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വരുന്നതെന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ സാറിൻ്റെ കൂടെ നിന്ന് നോക്കുകയായിരുന്നു. സാർ അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു, എങ്ങനെയാണ് ആക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരമാണ്.
1: നമ്മൾ വീണ്ടും തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ, തിയേറ്ററിൽ താങ്കൾ ഒരു ഓതർ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. താങ്കൾ കൺസീവ് ചെയ്യുന്നു, എഴുതുന്നു, അത് സംവിധാനം ചെയ്യുന്നു, അതിനകത്ത് പലപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നിൽ ഇടപെടാത്തതുപോലെ തോന്നിയിട്ടുണ്ട്.
0: ഉണ്ട്. ഇപ്പം ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും വേറെ ആരും എഴുതിയ സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാര്യം അത് വേറൊരു അവസ്ഥയിൽ സംഭവിച്ചതാണ്. നടനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് തെറ്റിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും നിങ്ങൾ എഴുതിയ ഡയലോഗ് നിങ്ങൾ എങ്ങനെ തെറ്റിക്കുന്നു എന്നുള്ളത്. അതിനൊന്നും എനിക്ക് ആൻസറില്ല. നമ്മളൊരു നടനായി കഴിയുമ്പോൾ വേറെ എന്തൊക്കെയോ മൈൻഡിൽ വരുന്നോണ്ടായിരിക്കും. ഇതെല്ലാം വിഭിന്നമായ മേഖലകളാണ്. അഭിനയം വേറെയാണ്, എഴുത്ത് വേറെയാണ്. പിന്നെ എഴുതുന്ന സമയത്ത് നമ്മളൊരു അഭിനേതാവും ആവും. എഴുതുന്ന സ്ക്രിപ്റ്റിൻ്റെ താളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എഴുതിയിട്ട് ഒരു കൂടെ വായിച്ചു നോക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാധ്യതകളുടെ സൃഷ്ടിയുടെ പൂർണ്ണത, പൂർണ്ണത എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് നിങ്ങൾക്ക്. ഇപ്പോൾ ചാരുലത ചെയ്തപ്പോഴത്തേക്കും അതിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഫോംസ് ആണ്. ഇതിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഡീപ്പ് സാധനം എനിക്കറിയാം ആൾക്കാർ പലരും കേൾക്കാറില്ല. അപ്പോൾ ഇത് ആൾക്കാരിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് സിറ്റുവേഷൻസിന് ആ ഡീപ്പിൽ നിൽക്കുന്ന ക്ലാസിക്കൽ മ്യൂസിക് കൊണ്ടുവരുമ്പം ആൾക്കാർ അറിയാതെ അത് കേൾക്കും. തട്ടകം വേറൊരു ലെവലിലോട്ട് പോകും. ആക്ച്വലി ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് ശ്രമിക്കുന്നത് അതാണ്. ഇവിടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസും അവൻ്റെ തന്നെ റിഫ്ലക്ഷൻസും വന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരുമ്പോൾ അത് അവൻ കണക്ട് ചെയ്യും. മ്യൂസിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് സൈലൻസ് ആണ്. അപ്പം ആ മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ മ്യൂസിക് നിർത്തുന്ന സമയത്ത് ഇവൻ്റെ ഉള്ളിലെ സൈലൻസ് അവൻ ഫീൽ ചെയ്യും. നിങ്ങളുടെ സൈലൻസിനെ ഞാൻ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യോ അതനുസരിച്ച് നിങ്ങളുടെ മനസ്സ് വളരെ കാമാവും. അപ്പം എൻ്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങളെ കാമാക്കുക എന്നുള്ളതാണ്.
1: ഇതുപോലെ ഒരുപാട് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഭാരതഭവനുമായിട്ടൊക്കെ ചേർന്ന് വർക്ക്ഷോപ്പുകൾ. ഈ വർക്ക്ഷോപ്പുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ എടുക്കുന്നത്?
0: അതായത് ഞാൻ ആദ്യം ഇംപ്രോ പഠിക്കാൻ പോയപ്പോൾ തന്നെ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ഇവർ ചെയ്യുന്നതെന്നും. ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഇപ്പം ഞാൻ എല്ലാ വെക്കേഷനും ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഇവരിൽ എത്തിക്കാൻ. പക്ഷേ ഞാൻ പഠിച്ച രീതികൾ വെച്ച് നോക്കി എത്ര ഈസി ആയിട്ട് ഇവരിൽ എത്തിക്കാം. 2 ദിവസം 3 ദിവസം കൊണ്ട് അവസാനം ഞങ്ങൾ ഇംപ്രൊവൈസ്ഡ് പ്ലേ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഓതേഴ്സിൻ്റെ സൃഷ്ടി എടുത്തിട്ട് ആ മൊമെൻറ്റിൽ തന്നെ ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വൈകിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെ ഒരു 4-5 പ്രൊഡക്ഷൻസ്. ഇപ്പോൾ 20 പേരാണെങ്കിൽ 5 പ്രൊഡക്ഷൻസ് ചെയ്യും. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇംപ്രോ റൂൾസ് ഞാൻ ഇവരിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഞാൻ പഠിച്ചെടുത്ത കാര്യം എനിക്കറിയാം ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം. അവിടെ ഞാൻ പഠിച്ചത് അവർ വേറെ ലെവലിൽ നിൽക്കുകയാണ്. അവരെ കൂടെ ഞാൻ നിന്ന് പഠിച്ച് ഞാൻ പലപ്പോഴും അത് ഇട്ടിട്ട് പോകാൻ പോയി. കാര്യം എനിക്ക് കോൺഫിഡൻസ് പോകുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ചലഞ്ചിങ് ആവുന്നു. വളരെ നിസ്സാരമാണ്, ബട്ട് അത് വളരെ പാടാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് മൈൻഡ് വർക്കിൽ നിന്നാണ് അവിടെ പെരുമാറുന്നത്. അവരെല്ലാം ഓൺ ദ സ്പോട്ടാണ്. അതിലോട്ട് എത്താൻ എനിക്ക് സമയമെടുത്തു. ചലഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. അതായത് ഇംപ്രൂവിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ലേൺ ടു ഫെയിൽ. തോൽക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റൂളാണ്. പക്ഷെ നമുക്ക് തോക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ബോധമായിരുന്നു. തോറ്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജയിക്കുന്നത്. അവിടെ ഈ പ്രോസസ്സ് വഴിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എഴുത്തിനെ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഈ പോയിന്റ് വന്നാൽ ഇത് മറ്റേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ബട്ട് നമ്മൾ അത് കൺസീവ് ചെയ്ത് നമ്മൾ അതിനെ വിട്ടുകൊടുത്ത് പോകുമ്പോൾ കറക്റ്റ് സ്ട്രക്ചർ നമ്മളിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിന്റെ പ്രോസസ്സിലിരിക്കുമ്പോൾ അത് തന്നെയാണ് എല്ലാവരുടെയും ഹൃദയം. അപ്പോൾ അത് എല്ലാവരും റീച്ച് ചെയ്യും, അതിൽ വേറെ ക്വസ്റ്റ്യൻ ഇല്ല. ഞാൻ എറണാകുളത്തുകാരെ രസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോകണം, തിരുവനന്തപുരത്തുകാരെ രസിപ്പിക്കാൻ ഇങ്ങനെ പോകണം, അതല്ല. ഞാൻ രസിപ്പിക്കും

0: ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഹോൾ സാധനത്തിനാണെന്ന് തോന്നിക്കഴിഞ്ഞ് എഴുതുമ്പം അത് എല്ലാവരിലും റീച്ച് ചെയ്യും. അവിടെ ഒരു സ്പെസിഫിക് ഓഡിയൻസ് ഇല്ല. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എനിക്കറിയില്ല, ബട്ട് ഞാൻ ഈ പറയുന്നത് പിന്നെ വളരെ നിഷ്കളങ്കമായ അവസ്ഥയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും.
1: നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ടായിരിക്കും പറയാ?
0: സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനം ഞാൻ ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിക്കുന്നു.
1: ദേവാസുരം സിനിമയിലെ പാട്ടാണ്. ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഇണം നൽകി. MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഫാമിലിയെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
1: എൻ്റെ ഭാര്യയുടെ പേര് മീര കമലാണ്. മീര നന്നായിട്ട് എഴുതുന്ന കുട്ടിയാണ്. നാടകം ഞാൻ എഴുതുന്നു, അവതരിപ്പിക്കുന്നു, അതിൽ കൂടുതലായിട്ട് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും അത് വേറൊരു എനർജിയാണ്. അത് നടത്തിയെടുക്കണം, അത് ജനങ്ങളിൽ എത്തിക്കപ്പെടണം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ശക്തമായി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ. അതൊരു ഭാഗ്യമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം നമ്മളെക്കാട്ടിയും കൂടുതൽ ഒരാൾ അറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് ജീവിത ഭാഗ്യങ്ങളിലൊന്നാണ്. അത് മീര അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ ഈ നാടകം നടത്തണം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പോകും. പക്ഷെ അതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അതിനെ കൊണ്ടുവരുന്നത് മീരയ്ക്കുള്ള കഴിവ് വളരെ കൂടുതലാണ്. നന്നായിട്ട് തമിഴും ഇംഗ്ലീഷും മലയാളവും എഴുതുന്ന ഒരാളും കൂടെയാണ്. ഞങ്ങളെ എഴുത്തിൻ്റെ കാര്യത്തിലായാലും സൃഷ്ടിയുടെ കാര്യത്തിലായാലും എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. കൺസ്ട്രക്റ്റീവായിട്ട് എൻ്റെ കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്യുകയും അത് മാറ്റണം ഇത് മാറ്റണം ഒക്കെ ചിലപ്പോൾ പറയാറുമുണ്ട്. ചിലപ്പോൾ അത് ഞാൻ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് കാണുകയും പിന്നെന്താണ് ആ ജേണിയിൽ ഉള്ളൊരു സ്നേഹമുണ്ടല്ലോ അത് വളരെ എവിഡൻ്റ് ആണ്. അത് അവർ മനസ്സിലാക്കി അതിനെ സ്നേഹിച്ചിട്ട് കൂടെ നിന്ന് എത്തിക്കുന്ന ഒരു കർമ്മമുണ്ട്. അതിൽ അവരുടെ സഹായം വളരെ വലുതാണ്. എൻ്റെ മകൻ മെഡിസിന് യു കെയിൽ പഠിക്കുകയാണ്. സിദ്ധാർത്ഥ് എന്നാണ് പേര്.
0: അപ്പോൾ ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നാടകങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ നേരത്തെ നിരന്തരം ഈ ഇന്റർവ്യൂവിനിടയിൽ സൂചിപ്പിച്ച ഒരു പേരാണ് കീത്ത് ജോൺസ്റ്റൺ. അദ്ദേഹത്തിന്റെ ഒരു കോട്ടിൽ താങ്കൾ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കോട്ടിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു, ദ എസ്എസ് ആർ റിവാർഡഡ് ബൈ അഡ്വഞ്ചേഴ്സ് ആൻഡ് ദ നോ സെയേഴ്സ് ആർ റിവാർഡഡ് ബൈ സേഫ്റ്റി. അപ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കണോ, നമ്മൾ കുറച്ച് അഡ്വഞ്ചർക്കായിട്ട് ഇറങ്ങണോ എന്നുള്ള ഒരു തീരുമാനം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം.
1: ഒരു കാര്യം കൂടെ എനിക്ക് പറയാം. കാര്യം ഞാൻ ഇത്രയും കൂടുതലായിട്ട് എൻ്റെ ഈ ജേണിയിൽ ഗഹനമായിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഇതൊന്നും ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന് ആൻസേഴ്സും. പക്ഷേ അതിനുള്ള ഇംപ്രൂവിൽ പറയുന്നത് പോലെ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളായാലും രസികരായാലും അതിനനുസരിച്ച് വരുമ്പോഴാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെയും ആ എനർജിയുടെ ലെവൽ കൂടുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനോടുള്ള പാഷൻ എൻ്റെ ഉള്ളിലിരിക്കുന്നതിൽ പോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നത്. ഞാനൊരു മാസ്റ്ററായിട്ടൊന്നുമല്ല ഇത് ആൻസർ ചെയ്തത്. എൻ്റെ ഒരു ചെറിയ സാധാരണ മനുഷ്യനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. ശ്രോതാക്കൾക്ക് നന്ദി.
2: നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഒന്ന് വേഗം ആട്ടെ, പ്ലീസ് വേഗം.
5: എന്താ, വേറെ മാച്ച് ഉണ്ടോ?
4: അതൊന്നും അല്ല ചങ്ങ.

0: സോപ്പിനും കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നല്ലോ. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ. കേവലം കുറച്ച് ശാരീരിക വ്യായാമങ്ങൾ മാത്രമല്ല യോഗ, മറിച്ച് അത് നമ്മുടെ ശ്വാസത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനും ആന്തരിക സൗഖ്യം നൽകാനുമുള്ള ഒരു ജീവിതചര്യയാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് നമ്മെ ഇണക്കിച്ചേർക്കുവാൻ തീർച്ചയായും യോഗയിലൂടെ സാധിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ യോഗാ ദിന പ്രമേയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം വിളപ്പിൽ ശാല ആയുഷ് ആയുർവേദ NHM PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: നമസ്കാരം. ആരോഗ്യകരമായ വാർദ്ധക്യം അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത്, വരുംകാല ജീവിതത്തിലെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നാം ഇന്ന് ജീവിച്ചു തുടങ്ങുവാൻ എന്നുള്ളതിനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതശൈലിയോടൊപ്പം ആരോഗ്യരംഗവും ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ സമൂഹത്തിൽ ചികിത്സയെക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് രോഗപ്രതിരോധ ഉപായങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുമാണെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തി കോവിഡും ഷിഗല്ലയും നിപ്പയും പോലുള്ള പലവിധ രോഗങ്ങൾ ആരോഗ്യരംഗത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഓരോ പകർച്ചവ്യാധിക്കും രോഗത്തിനും പ്രതിരോധ ഔഷധങ്ങളോ വാക്സിനുകളോ വികസിപ്പിക്കുക എന്നതും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഇത്തിരി ബുദ്ധിമുട്ട്.

പ്രയോജനപ്രദവുമായ അതും ചിലവ് കുറഞ്ഞതുമായ മാർഗവുമാണ് യോഗ പരിശീലനം. യോഗശാസ്ത്ര നിർവചനം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, യോഗ ചിത്തവൃത്തി നിരോധ എന്നതാണ്. അതായത് മനസ്സിന്റെ അസ്വാഭാവിക സങ്കല്പങ്ങളെയും പ്രവൃത്തിയെയും തടയുക എന്നതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് ഒരു തത്വദർശനം അഥവാ ഫിലോസഫി, ചിന്താധാരയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ വൃത്തികൾ അഥവാ പ്രവർത്തനങ്ങൾ നേർവഴിയിൽ കൊണ്ടുവരികയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തിത്വം തന്നെ ഗുണപരമായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിന്തകളിൽ നിന്നാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. സംശുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി ചിട്ടയോടെയുള്ളതും ഹിതമായതും അതായത് ശരിയായതും മിതമായതും അതായത് ലളിതമായതും ജീവിതശൈലി പിന്തുടരുകയും ഈ ഒരു വ്യത്യാസം അവരുടെ പ്രവർത്തന മികവിലൂടെ പ്രതിഫലിക്കുകയും അതാണ് യോഗയുടെ ഫലമായി പറയപ്പെടുന്ന കർമ്മകുശലത, അതായത് എഫിഷ്യൻസി അറ്റ് വർക്ക് എന്നൊക്കെ നാം പറയുന്ന ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ നാം കേൾക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന ശ്ലോകത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ യോഗയിലൂടെ കർമ്മകുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി ആർജവമുള്ള ഒരു സമൂഹത്തെ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തനക്ഷമതയോടൊപ്പം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിവിധ പ്രവൃത്തി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗ പരിശീലനം സാധ്യമാകുന്നത് വഴി ഇതിന്റെ ആത്യന്തിക ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരിക്കലും യോഗ പരിശീലനം ഒരു പ്രത്യേക മതവിശ്വാസത്തെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ അല്ല. ഇത് ഒരു സ്വതന്ത്ര ദർശനവും ജീവിതക്രമവുമാണ്. ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഒരു മതവിശ്വാസവും ഇല്ലാത്തവർക്കും യോഗ പരിശീലനത്തിലൂടെ അതിന്റെ മാനസിക തലത്തിലുള്ള ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. നിർമ്മലമായ മനസ്സും ആരോഗ്യപൂർണമായ ശരീരവും നിലനിർത്തുക എന്നത് ഒരു വിശ്വാസക്രമങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ. ഇനി രോഗപ്രതിരോധത്തിലേക്ക് വരാം. പ്രധാനമായി രണ്ട് വിഭാഗങ്ങളിലാണല്ലോ രോഗങ്ങൾ നാം സമൂഹത്തിൽ കാണുന്നത്. ഒന്നാമത്തേത് വിവിധ തരം പനികൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും രണ്ടാമത്തേത് ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചേതര വ്യാധികളും. ഇവ കൂടാതെ ജനിതകമായ വൈകല്യങ്ങൾ കൊണ്ടും രോഗങ്ങളും മാനസിക രോഗങ്ങളും മാലിന്യജന്യ രോഗങ്ങളും പോഷകക്കുറവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പലവിധ രോഗാണുക്കളുടെയും രോഗകാരണങ്ങളുടെയും നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും രോഗപ്രതിരോധ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമേ രോഗം വരാതിരിക്കുവാൻ മാർഗമുള്ളൂ. ഓരോ വ്യക്തിക്കും ഹിതവും മിതവും ശുദ്ധവുമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു അതായത് പരിസര ശുചിത്വം, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും രോഗങ്ങൾ സ്പർശിക്കുകയേയില്ല. ഇവയിൽ രണ്ടു പ്രധാന ഘടകങ്ങൾ ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നത്തെ ജീവിതശൈലീജന്യ രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഹിതവും യുക്തവുമായ വ്യായാമത്തിന്റെ അഭാവമാണ്. വ്യായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണമായുള്ള ആയാമമാണ്. അതായത് പേശികൾക്ക് ശരിയായ ചലനം വഴി ബലപ്പെടുത്തുകയും ആയാസം അഥവാ സ്ട്രെയിൻ നേരിടാനുള്ള പ്രാപ്തി സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് യോഗ പദ്ധതിയിലെ ആസനങ്ങൾ എന്ന പരിശീലനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഉദാഹരണത്തിന് ഭാരമെടുത്തപ്പോൾ നടുവിന് വിലക്കമുണ്ടായി എന്ന് വെക്കുക. കൂടുതലും അസ്വാഭാവികമായ പേശീവലിവ് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യ നമസ്കാരം, ഭുജംഗാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങൾ ശീലിക്കുക വഴി പേശീബലം നേടിയെടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇപ്രകാരം വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്രകാരം ശ്വസനക്രിയകളും യോഗാസനങ്ങളും കൃത്യമായി ശീലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധവും അലർജി കാരണവും ഒക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയേയില്ല. ഇത് പല പഠനങ്ങളും വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം, സ്ത്രീരോഗങ്ങൾ, സന്ധിഗത രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളോടൊപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അല്ലാതെയും ശീലിക്കാവുന്ന യോഗാസനങ്ങൾ ഏറെയാണ്. ഇതുവഴി രോഗസാധ്യത ഉള്ളവർക്ക് അത് വരാതെ തടയുവാനും രോഗമുള്ളവർക്ക് പ്രാഥമിക അവസ്ഥയിലുള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. യോഗചര്യയിലൂടെ നാം അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് കർമ്മ സാമർഥ്യം, അതായത് നമ്മുടെ എഫിഷ്യൻസി. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും വിവിധ കർമ്മ മേഖലകളിലും യോഗ പരിശീലനം നടപ്പിലാക്കി വരുന്നത്.

0: ഇതുവഴി കർമ്മശേഷിയും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യോഗശാസ്ത്രത്തിൽ 8 വിഭാഗങ്ങളിൽ ആസനങ്ങൾ എന്നത് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. ആസനങ്ങൾ കൂടാതെ യമനിയമാദികൾ, പ്രാണായാമം എന്നിവ നാം ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടവയാണ്. ഇതിൽ യമനിയമാദികൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കേണ്ടതുമാണ്. അതായത് അഹിംസ, സത്യം, ശുചിത്വം, ഈശ്വര സമർപ്പണം എന്നിവയെല്ലാം പറയുന്നത് യമനിയമാദികളിലാണ്. ഇത്തരം ശീലങ്ങൾ വഴി മനസ്സിനെയും പ്രവൃത്തിയെയും നന്മയിലേക്ക് നയിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. പ്രാണായാമം എന്നത് പലവിധ ശ്വസനക്രിയകൾ വഴി പ്രാണശക്തിയെയും മനസ്സിനെയും ശക്തമാക്കുക എന്നതാണ്. ഇവ നാലും ശീലിച്ചു കഴിഞ്ഞവർക്ക് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നീ ആന്തരിക പരിശീലനങ്ങളും ശീലിക്കാം. ഇവയിൽ നമുക്ക് ഏവർക്കും പരിചിതമായത് ധ്യാനം എന്ന വിഭാഗമാണ്. പ്രത്യാഹാരം, ധാരണം തുടങ്ങിയ പരിശീലനങ്ങൾ വഴി മനസ്സിനെയും ചിന്തകളെയും പൂർണമായി കീഴടക്കിയ ഒരേ ഒരു ബിന്ദുവിൽ ഏകാഗ്രമാക്കി മനസ്സിനെ നിർത്തുകയാണ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും മാത്രം പഠിക്കാനായി വരുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒന്ന്, യമനിയമാദികൾ പഠിക്കാതെ ആസനങ്ങളോ അത് കഴിഞ്ഞാൽ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണവും പഠിക്കാതെ ധ്യാനമോ നമുക്ക് പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമാണ്. ചിന്തകൾ പൂർണമായും ഈ അവസ്ഥയിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ധ്യാനത്തിന്റെ സവിശേഷത. ഏറെ അഗാധമായ ധ്യാനാവസ്ഥകൾ തുടരുന്നവരുടെ ബോധം പൂർണമായും പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇതാണ് സമാധി എന്ന അവസ്ഥയായി നാം പറയുന്നത്. ഇതുതന്നെയാണ് യോഗയുടെ ലക്ഷ്യവും. ഇവയൊക്കെ തന്നെയും മനസ്സിനെയും ഉയർന്ന ബോധതലത്തെയും സംബന്ധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആധി അഥവാ സ്ട്രെസ് വ്യാധിയായി മാറുന്ന ഈ കാലത്ത് മനസ്സിന്റെ വ്യാകുലതകളെയും ചിന്തകളെയും കുറേയെങ്കിലും ഇല്ലാതെയാക്കി ഉയർന്ന ബോധതലത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും നൽകുന്ന ഉണർവും ആർജവും കർമ്മശേഷിയും അത്യന്തം പ്രയോജനപ്രദമായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ യോഗ പരിശീലനം ശീലിക്കാവൂ എന്നതാണ് ഏറെ നിർബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. തെറ്റായ ചെറിയ രീതിയിലുള്ള പരിശീലനം പോലും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന ഹിതവും മിതവും ലളിതവുമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് യോഗശാസ്ത്ര മൂല്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ സന്തോഷപൂർണവും സംഘർഷരഹിതവുമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ യോഗദർശനം വഴി കഴിയും. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യ ബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം പാലക്കാട് ആർ രഘു, മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ദേവദേവ എന്നാരംഭിക്കുന്നു രാഗം പൂർവി കല്യാണി ആദിതാളം.

ಜಗದೀಶ್ವರ

ನಜವಾದ

ഇതുവരെ കേട്ടത് എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. വയലിൻ ടി എൻ കൃഷ്ണൻ. മൃദംഗം പാലക്കാട് ആർ രഘു.

0: ശേഖരണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ
7: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെ പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495569321. ഡോക്ടർ ടി ആർ സത്യകീർത്തിയോടൊപ്പം സ്റ്റുഡിയോയിൽ സെവിൽ ജിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിത വിജയത്തിനും തൊഴിൽ സാധ്യതകൾക്കും പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ശക്തമായ ഉപാധിയാണ്. വിവിധ സാഹചര്യങ്ങളാൽ പതിവ് വിദ്യാഭ്യാസ രീതികളിലൂടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് അവസരമൊരുക്കി കൊടുക്കുന്ന ഒരിടമാണ് ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തിയാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം
1: സാർ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഇഗ്നോയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ, അഡ്മിഷൻ നേടാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്.
2: നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്.

0: പ്രോഗ്രാംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ സോ കോൾഡ് കോഴ്സസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് നമ്മളുടെ, അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് എം എസ് സി പ്രോഗ്രാം അല്ലെങ്കിൽ എം എ പ്രോഗ്രാം അല്ലെങ്കിൽ ബി എ പ്രോഗ്രാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പഠിതാക്കളെ നമ്മൾ ലേണേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, മറിച്ച് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസും പിന്നെ അവരുടെ ഈ പറയുന്ന പോലെ അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പഠന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസിലൂടെയാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നത് പോലെയുള്ള പഠനം അതിനകത്ത് ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്റ്റൻസിലൂടെയാണ്. അപ്പം ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു.
1: സർ, ഇപ്പോൾ പറഞ്ഞു ഒരു 18 വയസ്സ് തികയുന്ന പ്രായം മുതലാണ് ഇതിൽ കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. അതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ലല്ലോ?
0: അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, അല്ല, ഇല്ല. നമ്മളുടെ ആ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഏത് എത്ര ഏജ് ഉള്ളവർക്കും വേണമെങ്കിലും അതിനകത്ത് പഠിക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് 80 വയസ്സുള്ള പഠിതാക്കൾ വരെ നമ്മളുടെ കൂടെ പഠിക്കുന്നുണ്ട്,
1: ഇപ്പോഴും
0: പഠിക്കുന്നുണ്ട്. അതെ. അപ്പം നമ്മൾക്ക് ഇപ്പം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ നമ്മൾക്ക് പി എച്ച് ഡി പ്രോഗ്രാം വരെ ഉള്ള കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അപ്പം അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഈ ഇത്രയും ഏജുള്ള ആൾക്കാർ ഈ പറയുന്ന പി ജി പ്രോഗ്രാംസിനും പി എച്ച് ഡിക്ക് വരെയൊക്കെ എൻറോൾ ചെയ്ത് പഠിക്കുന്നവർ നിലവിലുണ്ട്. അതാണ്
1: പിന്നെ ഇപ്പം പറഞ്ഞു ഇത്രയും ഏജ് പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് പഠന ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അഥവാ അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഠന സാമഗ്രികളെല്ലാം എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിൽ അല്ലെങ്കിൽ ലേണേഴ്സിലെത്തി എത്തിക്കുന്നത്?
0: നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക്, കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ആദ്യം അവർ ഓൺലൈനിലായിരിക്കും ഈ അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാം ഓൺലൈനാണ്. അവർക്ക് ഒരു അപ്പാർ ഐ ഡി റെഡി ആയിട്ട് വേണം. അവരുടെ അപ്പാർ ഐ ഡി എന്ന് പറഞ്ഞാൽ അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിന് വേണ്ടിയുള്ള, എന്നുവെച്ചാൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ അപ്പാർ ഐ ഡി എന്ന് പറഞ്ഞാൽ. അപ്പാർ ഐ ഡിക്ക് വേണ്ടി അവർ അവരുടെ ഈ പറയുന്ന ആധാർ കാർഡും ഒക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവർ ഒരു അപ്പാർ ഐ ഡി ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ പറയുന്ന അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ, നമ്മളതിനെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് എന്ന് പറയും. ഈ മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ അഡ്രസ്സ്, കുട്ടികളുടെ പഠിതാക്കളുടെ അഡ്രസ്സിലേക്ക്, അവർ കൊടുക്കുന്ന അഡ്മിഷൻ സമയത്ത് കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് കൃത്യമായിട്ടത് അവരിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതുകൂടാതെ തന്നെ നമ്മളുടെ ഈ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ ഈ പഠന ഇത് മെറ്റീരിയൽ മൊത്തം ഈ ഗ്യാൻഗോഷ് എന്ന് പറഞ്ഞൊരു ലിങ്കിൽ ഓൺലൈനായിട്ടും എല്ലാ കോഴ്സുകളുടെയും പഠന മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്.
1: സർ, ഇപ്പം തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ ഉള്ള ഒരു സംശയമാണ്. അതായത് ഇപ്പം നമ്മൾക്ക് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ അഡ്മിഷൻ എടുക്കുന്നത്?
0: ഈ പറയുന്ന പോലെ ഫസ്റ്റ് നമുക്ക് അവരുടെ ഈ അപ്പാർ ഐ ഡി എന്ന് പറയുന്നത് വേണം. അതേപോലെ തന്നെ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും കോപ്പി വേണം. ഇപ്പം ഡിഗ്രിക്കാണെങ്കിൽ അവരുടെ 10th സ്റ്റാൻഡേർഡിന്റെ, പിന്നെ അവരുടെ ആധാർ കാർഡ്, പിന്നെ അതുപോലെ അവരുടെ ഈ +2 മാർക്ക്ഷീറ്റ്, ഇതെല്ലാം ആണ് അവർക്ക് നിർബന്ധമായിട്ട്. ഇപ്പം ഡിഗ്രി പി ജി പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രിയും കൂടി ഉള്ളത് അഡീഷണൽ ആയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ അഡീഷണൽ ആയിട്ട് വേണം.
1: ഫോട്ടോയും
0: വേണം. ഫോട്ടോയും സിഗ്നേച്ചേഴ്സും എല്ലാം ഓൺലൈനായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ത്രൂ എന്ന് പറയുന്നത് അവരുടെ ഐദർ ത്രൂ അവരുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ്, അവരുടെ തന്നെ കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ചിലർ ഈ പറയുന്ന പോലെ കഫേയിലൊക്കെ പോയിട്ട് അവർ ഇത് ചെയ്യാറുണ്ട്. അക്ഷയ സെൻറ്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ കാർഡിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഇപ്പം അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരുന്നത് പിന്നെ ചിലപ്പോൾ അവരുടെ അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ ചിലപ്പം ഇവർ പറഞ്ഞില്ലെങ്കിൽ നമ്മളത് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ അവരവരുടെ കാർഡ്സ് വെച്ചിട്ട് വേണം ഇത് അഡ്മിഷൻ എടുക്കാൻ.
1: ഇപ്പോൾ ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളുടെ ലേണേഴ്സിൽ എത്തുന്നത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ മെറ്റീരിയൽ കിട്ടിയാലും നമുക്കൊരു ഗൈഡൻസ് മീൻസ് ഫസ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എം എ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നു, അപ്പോൾ അതിന് നമുക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ
0: നമുക്ക് അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് കൗൺസിലിംഗ് ഇതെന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സാണ്. നമ്മൾ ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ റെഗുലറായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നില്ല, മറിച്ച് നമുക്ക്
1: സ്പെസിഫിക്
0: ഡേയ്സ്, അതായത്

0: സെക്കൻഡ് സാറ്റർഡേസ് സൺഡേസ് ആൻഡ് ഹോളിഡേസ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ടീച്ചേഴ്സുണ്ട്. ആ ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് അക്കാഡമിക് കൗൺസിലേഴ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയും അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറയും. അപ്പം ഈ പ്രോസസ്സിലൂടെയാണ്. അപ്പം അത് അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്യൂട്ടറിംഗ് ഉണ്ട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്നവൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്. ഈ കൗൺസിലിംഗ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലും പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പഠന വൈകല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ കൗൺസിൽ ചെയ്തായിരിക്കും ഈ പറയുന്ന പഠനം തുടർന്നു കൊണ്ടുപോകുന്നത്.
1: സാർ, ഇപ്പോൾ ഒരു കോൾ ഉണ്ട്.
2: ഹലോ ഹലോ, നമസ്കാരം. ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണകുരുത്ത് നിന്ന് എന്റെ മോളുടെ ഒരു കാര്യത്തിനാണ് വിളിക്കാന്ന്.
0: പറഞ്ഞോളൂ
2: സാർ. നമസ്കാരം. ഈ പരിപാടി പങ്കെടുക്കാൻ ആദ്യം ഒത്തിരി നന്ദിയുണ്ട്,
0: ആശംസയുണ്ട്.
2: ഒരുക്കിട്ടെന്ന് എല്ലാവർക്കും എന്റെ പ്രത്യേക വിജയാശംസകളുണ്ട്.
0: ആയിക്കോട്ടെ.
2: പിന്നെ എന്റെ മകളെ LLB ഇപ്പം ഹൈക്കോടതി പഠിച്ച് പിന്നെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. 6 മാസത്തെ
0: അതെ പ്രാക്ടീസ്.
2: ഇന്റേൺഷിപ്പ് കഴിയും. 2 മാസം കൂടെ കഴിയുമ്പോ ഇന്റേൺഷിപ്പ് കഴിയും ഹൈക്കോടതിയില്.
0: അതെ.
2: അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതായിരുന്നു.
0: നമുക്ക് ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് വെച്ചാൽ ഈ LLB LLM എന്ന് പറഞ്ഞുള്ള കോഴ്സുകൾ നമ്മൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. മറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കൗൺസിലിൻ്റെ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ കോഴ്സസ് ഇല്ല. പക്ഷേ മറിച്ച് നമുക്ക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അത് നമുക്ക് പറഞ്ഞോളൂ. ലോ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി, പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സസ് ഉണ്ട്. അതിപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് ചില ഇതിൽ ഏരിയയിൽ ഇപ്പം മകൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ പ്രാക്ടീസിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സ്, അത് ചെറിയ കോഴ്സുകളാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ്. ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ July 15 വരെ ഇതിൻ്റെ അഡ്മിഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IGNOU വെബ്സൈറ്റിൽ പോകണം. IGNOU.ac.in www.IGNOU.ac.in എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ ഒരു ഇത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാം നമുക്കവിടെ. അപ്പം ആ അഡ്മിഷൻ്റെ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആധാർ കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു FR ID ക്രിയേറ്റ് ചെയ്യണം. അത് മോൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നേരത്തെ ഉണ്ടാവുമായിരിക്കും ചിലപ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അത് വെച്ചിട്ട് ഇവർക്ക് അഡ്മിഷൻ്റെ ഇതിൽ ഓൺലൈനിൽ തന്നെ കയറിയിട്ട് ഏത് കോഴ്സ് വേണമെന്ന് വെച്ചാൽ നോക്കി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ പ്രോസ്പെക്റ്റസ്, അതായത് ഈ പ്രോസ്പെക്റ്റസ് എല്ലാ കോഴ്സുകളുടെയും ഒരു ഈ പ്രോസ്പെക്റ്റസ് നമ്മുടെ ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന്, മോൾക്ക് ഇപ്പം ലോ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്കൂൾ ഓഫ് ലോ അതുണ്ട്. അപ്പം ആ സ്കൂളിലെ ലോയുടെ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലോയിൽ ഏതാണ് മോൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ട് അത് അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ LLB കഴിഞ്ഞാൽ ഇനി LLMലേക്ക് പോകാനുള്ള ഒരു കോഴ്സ് നമുക്കില്ല. മറിച്ച് അതുമായിട്ട് ആഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. ഇപ്പോൾ വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ നമുക്ക്, അതായത് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.
2: ആയിക്കോട്ടെ.
1: ഇപ്പോൾ നമ്മുടെ അനലിസ്റ്റർ ചോദിച്ച ആ ചോദ്യത്തിന് തന്നെ നമുക്ക് 1 വർഷം IGNOU-യില് ഏതൊക്കെ ടൈമിലാണ് സാർ അഡ്മിഷൻ?
0: നമുക്ക് അഡ്മിഷൻസ് ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ആണെന്ന് പറയുന്നതിന് വേറൊരു അഡീഷനാണ്. അതായത് നമുക്ക് അഡ്മിഷൻസ് 2 പ്രാവശ്യമുണ്ട്, ജനുവരി അഡ്മിഷൻസും ജൂലൈ അഡ്മിഷൻസ്. ഇപ്പോൾ ജൂലൈ അഡ്മിഷൻസ് ഓപ്പൺ ആണ്.
1: അതെന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്?
0: അതിപ്പം ജൂലൈ 15 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം നമുക്ക് അഡ്മിഷൻസ് 2 പ്രാവശ്യമുണ്ട്, അതേപോലെ തന്നെ എക്സാമിനേഷൻസും 2 പ്രാവശ്യം.
1: അഡ്മിഷൻസ് വരുന്നത് ജനുവരി
0: ജൂലൈ, എക്സാമിനേഷൻസ് വരുന്നത് ജൂണും ഡിസംബർ. ഇപ്പൊ നമ്മുടെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുക, ജൂൺ എക്സാമിനേഷൻ. ഇപ്പൊ ജൂൺ ആണല്ലോ, അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ ആയിരിക്കും. അതിലെ ഒരു മാറ്റങ്ങളും ഈ എക്സാമിനേഷനിൽ വരത്തില്ല. പിന്നെ എക്സാമിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. കുട്ടികൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്. എക്സാം സെന്റർ ചൂസ് ചെയ്യാം. ഇപ്പൊ ഇന്നൊരു എക്സാം ഇവിടെ എഴുതുകയാണെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഇതും കൂടി, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി നമുക്ക് ഉണ്ട്.
1: അടുത്ത ഒരു കോൾ ഉണ്ട്. ഹലോ
0: ഹലോ ഹലോ
2: ഹലോ നമസ്കാരം സാറേ.
0: ആ നമസ്കാരം
2: സാറേ. എന്റെ മകള് പിന്നെ ഈ ഡയറ്റ് പിന്നെ ഡയറ്റീഷ്യൻ കോഴ്സ് ഒക്കെ പാസ്സായതാണ്. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവള് ക്വാളിറ്റി കൺട്രോളായിട്ട് പാസ്സായി.
0: ആയിക്കോട്ടെ.
2: പിന്നെ അതിന് ശേഷം പിന്നെ നമുക്കൊരു ഒരു ജോലി കിട്ടാൻ ഇപ്പം വേറെ കിട്ടുന്നില്ല. അപ്പം
0: നമുക്ക് കോഴ്സ് ആണ് അത്, സർട്ടിഫിക്കറ്റ് ആണോ ഡിപ്ലോമ ഡിഗ്രി ആണോ?
2: ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീസ് ആണ് പാസ്സായത്.
0: ഓ
2: രണ്ടാമത് ഇത് തന്നെ അതിന്റെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട്
0: പാസ്സായി.
2: അപ്പം അത് ബാംഗ്ലൂർ പത്മശ്രീ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിന്ന് അത് പാസ്സായത്.
0: ഓക്കെ.
2: പി ജി എടുത്തത്.
0: ഓക്കെ.
2: പിന്നെ പഠിച്ചത് ഫസ്റ്റില് മംഗളാർ പി എ കോളേജിലായിരുന്നു. അത് അവിടുന്ന് ഈ ഡയറ്റീഷ്യന്റെ അത് പാസ്സായി.
0: ഓക്കെ ഓക്കെ.
2: അവിടെ
0: നമുക്കൊരു ഐ ഡി എ എന്ന് പറഞ്ഞ ഒരു ഡയറ്റീഷ്യൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്, ഒരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവരുടെ അംഗീകാരമുള്ള കോഴ്സാണോ എന്ത് ഇത് എന്നും കൂടെ ഒന്ന് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് അതുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഈ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ചില നല്ല നല്ല ഹോസ്പിറ്റൽസ് ഇപ്പൊ എയിംസ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് അംഗീകാരമുള്ളതാണോ എന്നും കൂടെ നോക്കണം. എന്ന് വെച്ചാൽ ചില ഈ പറയുന്ന കോഴ്സസ് അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിനോ ചില കോളേജസിനോ ഒന്നും ഇതിന്റെ അംഗീകാരം ചിലപ്പോൾ ഉണ്ടാവാനെന്ന് വരത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ അവർക്ക് ജോലി കിട്ടാനും ഒക്കെ. പിന്നെ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്ന, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നമുക്ക് ഒത്തിരി ഓപ്പണിങ്സ് വരും. ഇപ്പൊ നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് മോൾക്കറിയാമായിരിക്കും അതിനെ കുറിച്ച്. അപ്പൊ അത് നമ്മുടെ എന്താ പറഞ്ഞ ഫുഡിനെ കുറിച്ചുള്ള സേഫ്റ്റി അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു, അത് അത് ഏത് കോഴ്സ് ആണ്? എച്ച് എസ് സി സി പി എന്നുള്ള കോഴ്സ് ആണോ? അല്ല, അപ്പം എന്തായാലും ഈ ഫുഡിന്റെ ഏരിയയിൽ നല്ല ഒത്തിരി വേക്കൻസീസ് ഇനി ഭാവിയിൽ വരും ഉറപ്പായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു റെഗുലേഷൻസിലേക്കാണ് ഇനി സർക്കാരും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിൽ ഒരിക്കലും അതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഡെഫിനറ്റായിട്ടും നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സുകളാണ്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഏകദേശം 3 പി ജി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം പി എച്ച് ഡിക്ക് അത്രയും കോസ്റ്റ് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏകദേശം ഒരു സെമിസ്റ്ററിൽ ചിലപ്പോൾ 24,000 രൂപ അങ്ങനെ അത്രയൊക്കെ വരത്തുള്ളൂ ഒരു സെമിസ്റ്റർ. അതായത് 6 മാസത്തേക്ക് അങ്ങനെയൊക്കെ അങ്ങനെ അത്രയേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇയർലി ആയിരിക്കും. ചില ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ അത്രയും പോലും വരത്തില്ല. അങ്ങനെയാണ്. അപ്പം പി എച്ച് ഡി ഒക്കെ ചെയ്താൽ നല്ലതാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഉണ്ട്, നമുക്കും ഉണ്ട്. പി എച്ച് ഡി പ്രോഗ്രാം ഉണ്ട്. നമ്മളുടെ ഇപ്പം പി എച്ച് ഡി പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സൈറ്റിലൊന്ന് പോയി നോക്കിയാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പി എച്ച് ഡി പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പം അതിൽ ഇത്രയേ ഉള്ളൂ, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, അത് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഒരു കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിന് നമ്മൾ ഡൽഹി പോയിട്ട് ഈ പറയുന്ന ഏതാണ് നമ്മുടെ ഗൈഡെന്ന് വെച്ചാൽ ആ ഗൈഡിൻ്റെ കീഴിൽ നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് എൻറോൾ ചെയ്തുകൊണ്ട് നമുക്ക് അത് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും ഉണ്ട് ഈ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത്. ഒരു വർഷം നമ്മൾ കോഴ്സ് വർക്ക് മാൻഡേറ്ററി ആണ്. എല്ലാത്തിനും ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിലും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇതുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അത് അങ്ങനെ
2: അപ്പം ഈ നമ്പറിൽ ഇതിനെ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എനിക്ക് വേറെ ഈ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ നമ്പർ കിട്ടോ?
0: ആ, ഇതിപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ്. അതായത് നമ്മളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. rctrivandrum@igno.ac.in ആ അതിലേക്കൊന്ന് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
1: വിളിച്ചു. ഓക്കെ. സർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അക്കാദമിക് കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് പ്രായത്തിൽപ്പെട്ടവരാണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒരു കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുക്കും. സാറ്റർഡേ സൺഡേസ്
0: ഈ കോഴ്സ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് കുട്ടിയാണെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അത് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഒരു പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ഈ പഠിതാക്കളെല്ലാവരെയും ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. വെച്ചാൽ എങ്ങനെയാണ് പഠനം തുടർന്നു കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ പഠന രീതികൾ എങ്ങനെയാണ്, ഏത് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്, ക്ലാസ്സിന് വേണ്ടി ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ റീജിയണൽ സെൻറ്റർ കൂടാതെ തന്നെ നമ്മുടെ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ ഈ സ്റ്റഡി സെൻറ്ററുകൾ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സെൻറ്ററിലൂടെയാണ് ഈ പഠിതാക്കളുടെ പഠനം എന്ന് പറയുന്നത് മേജറായിട്ട് നടക്കുന്നത്. അപ്പം അവരെപ്പോഴും നിരന്തരം ഈ പറയുന്ന സപ്പോർട്ട് സെൻറ്റേഴ്സുമായിട്ട് എപ്പോഴും കോൺടാക്റ്റിലായിരിക്കും. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറി വേനസ് കോളേജ് നമ്മുടെ ഒരു ലേണർ സപ്പോർട്ട് സെൻ്ററാണ്. അപ്പം അവിടെ നമുക്ക് എല്ലാ ഈ പറയുന്ന പോലെ സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും എല്ലാം ഈ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. നമുക്ക് 60% ഓഫ്ലൈൻ ക്ലാസ്സസും 40% ഓൺലൈൻ ക്ലാസ്സസും ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അതിലൂടെ നമുക്ക് പിള്ളേർക്ക് ഈ പറയുന്ന പഠിതാക്കൾക്ക്
1: പ്രോപ്പറായിട്ട്
0: ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് കിട്ടും.
1: സാർ, ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ
3: ഹലോ
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ്?
3: ഞാൻ കരുനാഗപ്പള്ളിന്ന്. എന്റെ പേര് സൗമ്യ എന്നാണ്. എന്റെ മോളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഇറക്കിന് വേണ്ടിയാണത്. ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം മാഡം.
3: എന്റെ മോള് ഇപ്പം ബിവോക്ക് ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റില് ഡിഗ്രി കഴിഞ്ഞു.
0: ഓക്കെ.
3: എന്റെ ശാസ്താംകോട്ട DB കോളേജിൽ നിന്ന്. അപ്പൊ അയാൾക്ക് ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, PG പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത് കിട്ടാൻ ഇച്ചിരി മാർക്ക് കുറവുണ്ട്.
0: അപ്പൊ
3: ഇഗ്നോയായിട്ട് ബന്ധപ്പെട്ട്
0: ഇഗ്നോയ്ക്ക് നമുക്ക് കോഴ്സസ് ഉണ്ട്, നമുക്ക് MSc. അപ്പം നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ മാർക്ക് അങ്ങനെയുള്ള നിബന്ധനകളൊന്നും ഇല്ല. ഇപ്പൊ ഈ പറയുന്ന BSc വോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് MSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അത് നല്ല പ്രോഗ്രാമാണ്. നമ്മൾ ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൽ നമ്മൾക്ക് രണ്ട് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഒന്ന് നമ്മുടെ കാർഷിക കോളേജിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാറിവാനിയസിലും ഈ പ്രോഗ്രാം നിലവിലുണ്ട്. അപ്പം അതിൻ്റെ അഡ്മിഷൻ്റെ സമയമാണ് ഇപ്പം നമുക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ജൂലൈ 15 വരെയാണ്.
3: ഇപ്പം
0: എന്തോ ഇതിനകത്ത് ഓൺലൈൻ അല്ല, ഇത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയാം. അപ്പം നമുക്ക് ക്ലാസ്സസ് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും പിന്നെ ഹോളിഡേയ്സിലും മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. പിന്നെ അതിനകത്ത് പ്രാക്ടിക്കൽസ് ഉണ്ട്. പ്രാക്ടിക്കൽസ് നമ്മൾ അത് കമ്പൽസറിയാണ്. ഇപ്പം തിയറി നിങ്ങൾ പഠിച്ച് ഇപ്പം മോള് ഇപ്പം ഡിഗ്രി ഫുഡ് സയൻസ് ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടാവത്തില്ല, സ്വയമായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. മറിച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സസ് നിർബന്ധമാണ്. അതിന് 80-90% അറ്റൻഡൻസ് ഉണ്ടായിരിക്കാം. അതിന് ക്ലാസ്സസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ പഠന രീതി. അതിനകത്ത് നമുക്ക് പഠിക്കുന്നതിൽ നമുക്കൊരു 25% നമ്മൾ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം അങ്ങനെയാണ്. 25% നമ്മൾ അസൈൻമെൻറ്റ്സും 75% നമ്മൾ ഈ പരീക്ഷയാണ്. അങ്ങനെയാണ്. അപ്പോൾ 25% നമ്മൾ അസൈൻമെൻറ്റ്സിൻ്റെ ഇത് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 25% മാർക്കിനുള്ള അത് മാർക്ക് നമുക്ക് അവിടെ കിട്ടും. പിന്നെ 75% നമ്മൾ ഫൈനൽ പരീക്ഷയിലായിരിക്കും നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ ഇത് 2 വർഷത്തെ കോഴ്സാണ്. നമുക്ക് 4 വർഷം കൊണ്ട് തീർക്കാവുന്ന അതാണ് നമ്മളുടെ ഇത്. എന്നുവെച്ചാൽ ഇതിനകത്ത് മറ്റുള്ള കോഴ്സുമായിട്ട് ഒരു വ്യത്യാസവും, എല്ലാ റെഗുലേറ്ററി ബോഡീസും ഇതിപ്പോൾ നമ്മുടെ PSC ആണെങ്കിലോ നമ്മുടെ UPSC ആണെങ്കിലോ എല്ലാത്തിനും അംഗീകാരമുള്ള നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ നമ്മുടെ തന്നെ എല്ലാ കോഴ്സുകൾക്കും ഇപ്പം അംഗീകാരമുണ്ട്. അത് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഓൺലൈൻ ആണെങ്കിലും ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണെങ്കിലും നോർമലി എല്ലാ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ സാധാരണ പോയി പഠിക്കുന്നതിലൊന്നും ഇപ്പം റെഗുലേഷൻസിലൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാം അറ്റ് പാറാണ്. അതായത് ഒരുപോലെ തന്നെയാണ്.
3: അല്ല,
0: ഹയർ സ്റ്റഡീസിന് പോകണം മാഡം. ഹയർ സ്റ്റഡീസിന് പോയാൽ അതിൻ്റെ കൂടെ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്ക് നിങ്ങളേലും കൂടുതൽ ഇപ്പം ഒരാൾക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നാച്ചുറലി അവരായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം എപ്പോഴും പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടം ഒരിക്കലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഗുണമേ ഉണ്ടാവത്തുള്ളൂ.
1: വിളിച്ചു. സാർ ഇപ്പോൾ

0: പറഞ്ഞു, നമ്മൾ ഗൈഡൻസ് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഇൻ ബിറ്റ്വീനിൽ ചില സംശയങ്ങൾ വരാലോ, അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഓൺലൈൻ ആണോ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈൻ?
1: പറയുന്ന പോലെ അക്കാഡമിക് കൗൺസിലേഴ്സിന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അവരുടെ അവർക്ക് ഈ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ബി എ കോഴ്സ് അല്ലെങ്കിൽ ബി എ സോഷ്യോളജി പഠിക്കുന്ന വെച്ചാൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൽ അവരുടെ ക്ലാസ്സുകളുടെ ടൈമും ടൈം ടേബിളും എല്ലാം അത് ആ ഗ്രൂപ്പിലുണ്ടാവും. ആരൊക്കെ പഠിപ്പിക്കുന്ന ഒന്നുണ്ടാവും, ആ പഠിക്കുന്നവരുടെ ഒക്കെ നമ്പർ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഒക്കെ നമ്പർ അതിനകത്തൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാവുന്നതാണ്.
0: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം സർ, ഞാൻ എയർപോർട്ടിൽ നിന്ന് എന്റെ മോക്ക് വേണ്ടിയാണ്.
1: പറഞ്ഞോളൂ
2: മാഡം. മോള് ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 2023 ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ഓ ആയിക്കോട്ടെ.
2: അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എക്സാമും ലാബും കിട്ടിയിട്ടുണ്ട്.
1: എവിടുന്നാ കഴിഞ്ഞത്?
2: എറണാകുളം സെന്ററിൽ നിന്നായിരുന്നു.
1: അവിടെ ഇഗ്നോയിൽ തന്നെയായിരുന്നു അല്ലേ?
2: അതെ അതെ അതെ.
1: ഓ ഓ ഓ.
2: ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല.
1: അഡ്മിഷൻ എടുത്തത്
2: 2023 ജനുവരി.
1: അപ്പൊ ബി എൽ എസ് നോർമലി 1 year കോഴ്സ് ആണ്. അപ്പം അതിന് മാക്സിമം കിട്ടുന്നത് 2 year കിട്ടും, ഡബിൾ ആണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ടൈം പീരീഡ് കഴിഞ്ഞു പോയി. ഇപ്പം മാഡത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലടുത്ത് പറയണം, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പോളി, ഇന്റേൺഷിപ്പ് അവിടെ നിൽക്കട്ടെ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ടൈം പീരീഡ് കഴിഞ്ഞു പോയി, മനസ്സിലായോ? 26 ആയില്ലേ? അപ്പം 26 ആയതുകൊണ്ട് ആ പഠനത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി. അപ്പം കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്കൊരു പ്രോസസ്സ് ഉണ്ട് ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അതായത് ക്രെഡിറ്റ്സ് ഇപ്പോൾ പഠിച്ചതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം എന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കണം, ഈ കോഴ്സിൻ്റെ ഫീ മൊത്തം അടയ്ക്കണം, അടച്ചിട്ട് നിങ്ങൾ പഠിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി അതിന് ഓരോ കോഴ്സിനും 500 രൂപ വെച്ചിട്ട് അടച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ ആ മാർക്കുകളെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിഗ്രി കിട്ടുന്നതായിരിക്കും. ഈ ആദ്യം അഡ്മിഷൻ എടുക്കണം, പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ്
2: ചെയ്യാം.
1: എല്ലാം അതൊക്കെ നിങ്ങൾ ചെയ്താണല്ലോ, അപ്പൊ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
0: സാർ, ഇപ്പോൾ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ
1: നമുക്ക് രണ്ടുണ്ട്, ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്.
0: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
1: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ വേറെ യൂണിവേഴ്സിറ്റീസ് നിന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ നോർമലി അവിടെ പഠിക്കുന്ന ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അവിടെ എന്തെങ്കിലും കോഴ്സസും നമ്മുടെ കോഴ്സസുമായിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കും. അപ്പോൾ അത് പഠിക്കേണ്ട കാര്യമില്ല, അവരത് നേരത്തെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും. അതിനാണ് നമ്മൾ പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ABC എന്ന് പറയും. അപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമ്മൾ ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് എല്ലാം അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ആ ABC നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ അവർ കമ്പയർ ചെയ്യും, അവരുടെ ഈ സിലബസ് എന്ന് കമ്പയർ ചെയ്തിട്ട് ഈ സിലബസും നമ്മുടെ സിലബസും അവരുടെ സിലബസും സെയിം ആണെങ്കിൽ ആ കോഴ്സിന് ട്രാൻസ്ഫർ കൊടുക്കും. എന്നുവെച്ചാൽ അവർ അവർ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
0: സാർ, അത് ഇപ്പം 2 year കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അങ്ങനെയാണോ അതോ മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫർ?
1: അല്ല, അത് എത്ര വേണമെങ്കിലും, അത് എല്ലാ കോഴ്സുകളും ചിലപ്പം ഒരേപോലെ ആവണോ സിമിലർ ആവണമെന്നില്ല. അപ്പം ഏതൊക്കെ കോഴ്സുകളാണ് സിമിലർ എന്ന് വെച്ചാൽ ആ കോഴ്സസ് മാത്രം മതി, ബാക്കിയുള്ളത് ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ്
0: അടുത്തൊരു ചോദ്യം. ഹലോ.
3: ഹലോ.
0: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
3: ഞാന് ഗീത എന്നാണ് എന്റെ പേര്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്.
0: ചോദിച്ചോളൂ
1: പറയൂ മാഡം.
3: സാറേ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
3: സാറെ, ഞാനിപ്പം ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ ഫിലോസഫി 4th semester ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് അടുത്തതായിട്ട് എനിക്ക് ഏത് കോഴ്സാണ്? എനിക്ക് സൈക്കോളജികളിലൊക്കെ താല്പര്യമുണ്ട്, കൗൺസിലിംഗ് ഒക്കെ ഇഷ്ടമാണ്.
1: മാഡം, ഇപ്പം ഇപ്പൊ ഇഗ്നോയിൽ നമ്മൾ സൈക്കോളജി ഇപ്പം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്, അത് ഇപ്പം അതിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറൊരു പുതിയ റെഗുലേറ്ററി ബോഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇത് നമുക്കിപ്പോൾ ഓൺലൈൻ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിലൂടെ ഈ സൈക്കോളജി ചെയ്യാൻ പറ്റത്തില്ല, മറിച്ച് നമുക്കിപ്പം ഇതുണ്ട്, സോഷ്യൽ വർക്കുണ്ട്, പിന്നെ MSW സോഷ്യൽ വർക്ക്, അതായത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കുണ്ട്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് ഉണ്ട്. ഇങ്ങനെ 2 programs ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ മാഡത്തിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ

0: കൗൺസിലിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് നല്ല നല്ല കോഴ്സുകളാണ്. MSW ചെയ്യാം, അല്ലെങ്കിൽ MSW കൗൺസിലിംഗ്. ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പൊ സൈക്കോളജി ഇല്ല, അത് റെഗുലർ ആയിട്ട് ഇപ്പം.
1: ഒരു ഡൗട്ടും കൂടെ, പിന്നെ നമ്മൾ ഇങ്ങനെ PhD ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോ സാറ് പറഞ്ഞത് ഞാൻ കുറച്ച് കേട്ടു, അപ്പൊ ഒരു വർഷം നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ചെയ്യണം.
0: അത് മസ്റ്റ് ആണ് മാഡം, അത് നമ്മൾ കോഴ്സ് വർക്ക് ആണ്. അത് നേരത്തെയൊക്കെ 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് 1 വർഷമാക്കി. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്. എവിടെ പോയാലും, ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും, എല്ലായിടത്തും ഈ പറയുന്ന കോഴ്സ് വർക്ക് ഇപ്പൊ നിർബന്ധമാണ്.
1: അതുപോലെ സാറേ, ഇപ്പൊ ജൂലൈ അഡ്മിഷൻ ഇതായല്ലോ, അപ്പൊ ഞാൻ S4A ആയിട്ടുള്ളൂ. നമ്മുടെ റിസൾട്ട് സെക്കൻഡ് സെമ വരെ ഉള്ളത്
0: വന്നിട്ടുള്ളൂ.
2: സാർ, ഇപ്പൊ ചോദിച്ച ശ്രോതാവിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, PhD ആക്ച്വലി ഇഗ്നോയ്ക്ക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലേ, അത് ഏത് സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്?
0: ഇപ്പൊ നമുക്ക് പ്രത്യേക ടൈമുകൾ ഇല്ല. നോർമലി ഇപ്പൊ നമ്മുടെ അഡ്മിഷന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്,
2: PhD
0: വേണ്ടി, എൻട്രൻസിന് വേണ്ടി ഇപ്പൊ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമാണെന്ന് തോന്നുന്നു, ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം അതൊന്ന് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, www.igno.ac.in വെബ്സൈറ്റിൽ നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ നെറ്റ് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തതുണ്ടല്ലോ, JRF ഒക്കെ ക്വാളിഫൈ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ.
2: അവർക്ക് ഇന്റർവ്യൂ മാത്രമേ,
0: അവർക്ക് ഈ പറയുന്ന പോലെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
2: അതുപോലെ സാർ, സീറ്റുകളും
0: അവർ ഇപ്പം എല്ലാം ഇത് നമുക്ക് റെഗുലേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഒരു ഫാക്കൽറ്റിക്കാണെങ്കിലും 8 മാക്സിമം 8 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെഗുലേഷൻസ് ഉണ്ട്, സീറ്റ് ഒത്തിരി ഒന്നും ഇല്ല.
2: അപ്പോ സാർ അടുത്തൊരു കോൾ
0: ആയിക്കോട്ടെ.
2: ഹലോ
3: ഹലോ
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: ആർഷ കൊല്ലത്ത് എന്നാണ്.
2: ചോദിച്ചോളൂ
3: സാർ. ഞാൻ ഒരു ഡിസ്റ്റൻസ് ലേണിംഗിനായിട്ട് MA സോഷ്യോളജി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കോഴ്സ് എന്ന് മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത്?
0: എപ്പോഴാണ് അപ്ലൈ ചെയ്തത് മാഡം?
3: ഒരു January 2026.
0: January 2026 എന്ന് വെച്ചാൽ അതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തോ? ഐഡി കാർഡ് ഒക്കെ കിട്ടിയോ?
3: ഐഡി കാർഡ് കിട്ടി, ടെക്സ്റ്റ് ബുക്ക് 2 മാത്രമേ തന്നുള്ളൂ.
0: അത് വന്നോളൂ മാഡം, മാഡത്തിന്റെ മെറ്റീരിയൽസ് എല്ലാം വന്നോളൂ. അതുകൂടാതെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം ഈ പറയുന്നത് പോലെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞുള്ളൊരു ലിങ്കുണ്ട്, അതിൽ നോക്കിയാൽ നമ്മുടെ സൈറ്റിൽ ചെന്നിട്ട് അതിൽ നോക്കിയാൽ എല്ലാ ഈ പറയുന്ന പോലെ മെറ്റീരിയൽസിൻ്റെ കംപ്ലീറ്റ് അത് അവിടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്ഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നോ? അപ്പം എവിടെ?
3: യൂട്യൂബിൽ
0: ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡത്തെ ആദ്യം ചെയ്യേണ്ടത് അസൈൻമെൻറ്റ്സ് എഴുതണം. അസൈൻമെൻറ്റ്സ് നമ്മൾ September 30, 2026 ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇപ്പോൾ തന്നെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ ലിങ്കിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാഡം MA സോഷ്യോളജി അല്ലേ, അപ്പോൾ MA സോഷ്യോളജി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് അപ്പോൾ 2026 January എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവിടെ വരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അസൈൻമെൻറ്റ്സ്, ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന്, ചിലപ്പോൾ 10 ഉണ്ടെങ്കിൽ 10 നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇത് ഇപ്പോൾ എഴുതിയിട്ട് A4 ഷീറ്റിൽ നമ്മളതിൻ്റെ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ആ ഓൺലൈനിൽ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ അസൈൻമെൻറ്റ്സ് എഴുതണം. അത് ഒരു
3: അത്
0: നമുക്ക് മാഡത്തിൻ്റെ സ്റ്റഡി സെൻറ്റർ എവിടെയാണ്? ലേണർ സപ്പോർട്ട് സെൻറ്റർ എവിടെയാണ്? കൊല്ലം SM കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതി. എഴുതിയിട്ട് എഴുതുന്നതനുസരിച്ച് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. എല്ലാം എഴുതിയിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല മാഡം. ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക, അവരത് ഇവാലുവേറ്റ് ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ മാർക്ക് കയറിക്കോളൂ. ഇപ്പം എല്ലാം എഴുതി, ഇപ്പം 4 ഉണ്ടെങ്കിൽ 4 കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് കൊണ്ടുവരണമെന്ന് ഇതില്ല. അപ്പം മാഡത്തിൻ്റെ സൗകര്യം അനുസരിച്ച് എഴുതി ഈ പറയുന്ന September 30 തീർക്കുക. അത് നിർബന്ധമായിട്ടും വേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ലാഗായി പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പൊ ഒത്തിരി സമയം ഒത്തിരി ഉണ്ട്, അപ്പൊ അതനുസരിച്ച് എഴുതി തീർക്കുക. ഏതിന്റെ? ഇ ഗ്രാൻസിന്റെയോ? ഈ ഗ്രാൻസ് ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നമുക്ക് അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ റീജിയണൽ സെൻറ്ററിലേക്ക് വരും. അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കും. ഇല്ല ഇല്ല, അതിനിപ്പം ഇപ്പം നിങ്ങളിപ്പം ജനുവരി അഡ്മിഷൻ്റെ കേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. എന്നാലും ഉണ്ടാവുമായിരിക്കും, ടൈം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നു വെച്ചാൽ ഇപ്പോൾ അത്രയും സദ്യം അധികം സമയമായിട്ടില്ലല്ലോ. അപ്ലൈ ചെയ്ത് നോക്കൂ. ആ അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഇതിലേക്ക് നമുക്ക് വരും ആപ്ലിക്കേഷൻ. ക്ലാസ് ഇപ്പൊ നമ്മുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പൊ ഇനി ജൂലൈ 21 വരെ നമ്മുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജൂലൈ 21 ശേഷമേ ക്ലാസ്സുകൾ ഉണ്ടാവത്തുള്ളൂ
3: എന്തായാലും.
0: അപ്പൊ അതിന് നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സസ് ഉണ്ടാവും. ഓഫ്ലൈന് എന്ന് പറയുന്നത് അവിടെ എസ് എൻ കോളേജ് വെച്ച് തന്നെ ആയിരിക്കും. അത് ഞായറാഴ്ചയും സെക്കൻഡ് സാറ്റർഡേസും ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സസ് സാർമാരുടെ സൗകര്യം പോലെ അവർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇതിട്ട് തരും, നിങ്ങളുടെ ഷെഡ്യൂൾ ഇട്ട് തരുന്നതായിരിക്കും.
3: താങ്ക്
0: യു.
2: സാർ, ഇപ്പം അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞു, അതിൽ തന്നെ ഇപ്പം കോഴ്സിന് അസൈൻമെന്റ് വെച്ചിട്ട് തന്നെ അല്ലേ എക്സാം നമുക്ക് എഴുതാൻ പറ്റൂ അല്ലേ?
0: അല്ല, അത് ഇപ്പോൾ അങ്ങനെയാണ്. അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചോയ്സാണ്. നമുക്കിപ്പം 4 കോഴ്സ് ഉണ്ടെങ്കിലും 4 എഴുതണമെന്നേ നമ്മൾ പറയത്തുള്ളൂ. ഇപ്പം എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ വേണമെങ്കിൽ 3 എഴുതിയിട്ട് ബാക്കി 1 വേണമെങ്കിൽ അടുത്ത എക്സാമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം.
2: അടുത്ത
0: എക്സാമിനേഷനിൽ വേണമെങ്കിൽ എഴുതാം.
2: പക്ഷെ കമ്പൾസറി ആയിട്ട് എക്സാമിന് മുന്നേ ഇപ്പൊ ഏത് പേപ്പറാണ് അതിന്റെ
0: അസൈൻമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
2: അതില് ഈ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്ത് നമുക്ക്,
0: നമ്മള് സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോഴ്സിന് 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1000 സ്റ്റുഡൻസും ഇത് തന്നെ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ബാക്കിയുള്ള അഡീഷണൽ റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതണം എന്ന് ഞാൻ പറയത്തുള്ളൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെ പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെ പറ്റിയുമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി സാറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 9495964321. മറ്റൊരു നമ്പറുണ്ട്, 9496556321. സാർ, പിന്നെ നമുക്കറിയാം പല കോഴ്സിനും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോജക്ട് വർക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നത്?
0: ഇപ്പോൾ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഇല്ല ഈ പ്രാക്ടിക്കൽസ് ഇല്ല. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc സുവോളജി ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ കോമ്പോണൻ്റ് ഉണ്ട്. അപ്പം പ്രാക്ടിക്കൽ കോമ്പോണൻസിൽ നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് മസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ
2: പ്രാക്ടിക്കൽസ്.
0: അപ്പം അത് ക്ലാസ്സസ് കഴിയുന്നതോടുകൂടി ആയിരിക്കും മിക്കവാറും ഇവരുടെ അതിൻ്റെ കൂടെ ഉള്ള എക്സാമിനേഷൻസ് നടക്കുന്നത്. അത് നമ്മുടെ ഈ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സസ് നടക്കുന്നത്. അതായത് ഇപ്പം ഒരു ബാച്ച് ഇപ്പം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ബാച്ച് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. ഇത്രയും ലാബ്സ് ഉണ്ടാവും. അപ്പോൾ ആ ലാബ്സ് എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാബിൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യും. അത് ഇൻ്റർണൽ അസസ്മെൻറ്റും ഉണ്ടാവും, ലാബിന് തന്നെ ഇൻ്റർണൽ അസസ്മെൻറ്റും ഉണ്ടാവും, എക്സ്റ്റേണൽ അസസ്മെൻറ്റും ഉണ്ടാവും, പിന്നെ വൈവേ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ
2: സാധാരണ
0: നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം അതിൻ്റെ മാർക്ക് സെഗ്രിഗേഷൻ ഉണ്ടാവും, 50-40-10 ആയിരിക്കും, അല്ലെങ്കിൽ 40-40-20 അങ്ങനെയൊക്കെ ആയിരിക്കും സെഗ്രിഗേഷൻ.
2: പക്ഷേ പ്രോപ്പറായിട്ട് ആ ഒരു സാധാരണ ഒരു റെഗുലർ കോഴ്സിന് ചെയ്യുന്ന പോലെ
0: ലാബ് ഒരു മസ്റ്റ് കമ്പോണൻ്റ് ആണ്. അതേപോലെ തന്നെ പ്രോജക്ട്സ് ഉണ്ട്, പല പ്രോഗ്രാംസിനും പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രോജക്ട്സിന് നമുക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം.
2: സാർ, നമുക്ക് അതിലേക്ക് വരാമോ? ഒരു ശ്രോതാവുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
4: ഹലോ
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
4: എന്റെ പേര് അപർണ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുവാണേ.
0: പറഞ്ഞോളൂ മാഡം.
4: എന്റെ ഹസ്ബൻഡ് ഇഗ്നൂല് ഇപ്പോ രജിസ്റ്റർ ചെയ്തിട്ട് ജനുവരി ലെവൽ അഡ്മിഷൻ ആണ് എടുത്തത്. എം എ സോഷ്യോളജി ആണ് സെലക്ട് ചെയ്ത കോഴ്സ്. അപ്പോ നമുക്ക് ഫസ്റ്റ് ഈ ജൂൺ സെഷനിൽ എക്സാം എഴുതുന്ന സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്പോ അതില് ഒരു സെമ അഞ്ച് സബ്ജക്ട് ആണ് ഉള്ളത്. അതില് രണ്ട് സബ്ജക്ട്
0: സെമിസ്റ്റർ അല്ലല്ലോ മാഡം, അത് ഇയർലി പ്രോഗ്രാം അല്ലേ?
4: അപ്പൊ
0: മാഡത്തിന്റെ പരീക്ഷ വരുന്നത്, ഹസ്ബൻഡിന്റെ പരീക്ഷ വരുന്നത് ഡിസംബറിലാണ് പരീക്ഷ വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് വരും മാഡം, മാഡത്തിന്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് കറക്റ്റ് ആയിട്ട്
4: വരും. ഇനി ഇപ്പൊ കേട്ടപ്പോ സെപ്റ്റംബർ 30 മുമ്പ് നമ്മൾ
0: അപ്പൊ
4: നമ്മള് ഇപ്പൊ മെറ്റീരിയൽ എല്ലാം വന്നിട്ടില്ലേ നമുക്ക് എഴുതാനായിട്ട്?
0: അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഓൺലൈനില് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഓൺലൈനില് ഇ ഗ്യാൻ ഘോഷ് GYANKOSH എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. അത് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണെന്ന് വെച്ചാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ പറയുന്ന മെറ്റീരിയൽ വരും. അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ആൻസർ ചെയ്ത് തുടങ്ങിക്കോ. പതുക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 30 ഇപ്പൊ 4-5 കോഴ്സ് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അല്ല, ഇയർ വൈസ് ചെയ്യാം, ഇയർ വൈസ് ചെയ്താൽ മതി, അതായിരിക്കും കംഫർട്ടബിൾ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമും കിട്ടുകയും ചെയ്യും, അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം.
4: വേറെ ഞങ്ങൾ ഇഗ്നോർ ജോയിൻ ചെയ്തിട്ട് ചോദിച്ചപ്പോ അവര് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇതുവരെയും ഞങ്ങളെ ഇതുവരെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ
0: ഏത് സ്റ്റഡി സെന്റർ ആണ് അതിന്റെ ഗ്രൂപ്പ് ആവുന്നേ ഉള്ളു. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കേ ഇപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, June 1 മുതൽ July 21 വരെ നമുക്ക് പരീക്ഷയാണ്. അപ്പം അതിന്റെ ഇടയിൽ അവിടെ നമ്മ അറിയാലോ, ഇപ്പൊ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവര് മിക്കവാറും July 21 ശേഷം നിങ്ങൾക്ക് ക്ലാസിന്റെ ഷെഡ്യൂൾ ഇടും. മിക്കവാറും ഓഗസ്റ്റിലെ ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. അല്ലല്ല, അങ്ങനെ അങ്ങനെ അതിനൊന്നും ചേരരുത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവര് പറയും ഞാൻ അസൈൻമെന്റ് എഴുതി തരാന്ന് പറയും, ഇത്ര രൂപ തരണമെന്ന് പറയും. പിന്നെ അസൈൻമെന്റ്സ് ഒക്കെ ഫേക്ക് അസൈൻമെന്റ്സ് ആയിരിക്കും, അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടത്തില്ല, നിങ്ങൾക്ക് മാർക്ക് കയറത്തില്ല, പൈസയും പോകും, മാർക്കും കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ ഉള്ള ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഒന്നെങ്കിൽ റീജിയൻ സെന്ററിൽ നിന്ന് വരും, അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരത്തുള്ളൂ. അല്ലാത്ത ഗ്രൂപ്പുകളിൽ ഒന്നും ചേർന്ന് പൈസയും കളയരുതും, നിങ്ങളുടെ സമയം കളയരുതും. അത് ദേവീയത എല്ലാവരോടും പ്രേക്ഷകരോടും എല്ലാവരോടും കൂടി പറയുന്ന ഒരു കാര്യമാണ്, അത് ഓർത്തിരിക്കണം.
2: സാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രാക്ടിക്കൽസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ പ്രോജക്റ്റിന്റെ സിനോപ്സിസിന്റെ കാര്യമാണ് പറയുന്നത്, അതിലേക്ക് തിരിച്ചു വരാം.
0: ഇപ്പം പ്രാക്ടിക്കൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. പ്രാക്ടിക്കലിന് അറ്റൻഡൻസ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് നമ്മൾ 80-90% അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് ഇരുത്തുകയുള്ളൂ. അപ്പോൾ ഈ റെക്കോർഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്യണം. റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എക്സ്റ്റേണലായിട്ടൊരു ഇവാലുവേഷൻ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും വൈവൈ എന്ന കൂടെ നടത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ. പിന്നെ പ്രോജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. ആദ്യം സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഗൈഡിൻ്റെ കാര്യങ്ങളൊക്കെ, ആരെയാണ് ഗൈഡിനെ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യണം. അപ്പോൾ ഗൈഡിനെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഗൈഡിൻ്റെ അപ്രൂവൽ, ഗൈഡിനും അപ്രൂവ് ചെയ്യും, ഈ സിനോപ്സിസും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക്
2: വർക്ക്
0: സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ആ സിനോപ്സിസിൻ്റെ. അപ്പോൾ ഈ അതിന് പ്രോജക്റ്റിന് പ്രോജക്റ്റ് ഗൈഡുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് ഗൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എങ്ങനെയാണ് അത് പോകേണ്ടതെന്നുള്ളത്.
2: അത് എങ്ങനെയാണ് വീക്ക് വൈസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച്?
0: അല്ല, അതിനിപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ പ്രോജക്റ്റിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും, ഈ മാസത്തിനുള്ളിൽ നമ്മൾ അത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ പഠിതാക്കളെയൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ പഠിതാക്കൾ എന്നാണ് നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. വെച്ചാൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ അവരുടെ പ്രോജക്റ്റ് ഗൈഡിൽ നോക്കണം ഏത് സമയത്താണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള അതിനകത്തുള്ള ഇൻഫർമേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അവരതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് പോകും. അപ്പം നമുക്ക് ടൈം ലാഗ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
2: അടുത്ത ഒരു ശ്രോതാവ്. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
0: പറഞ്ഞോളൂ. ആ, പറഞ്ഞോളൂ.
5: പറഞ്ഞോളൂ.
0: ഓ, ഏത് കോഴ്സാണ്?
5: ബയോഎത്തിക്സ്.
0: ആ,
5: ബയോഎത്തിക്സ്.
6: അതിന്റെ നെറ്റ് എഴുതണമെങ്കിൽ ഉണ്ടല്ലോ ലോയുടെ, അതിന്റെ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഡിഗ്രിക്ക് പഠിച്ചത് മുമ്പോട്ട് കോളേജായിരുന്നു.

0: അത് വലിയ ഇഷ്ടമുള്ള വിഷയമായിരുന്നു. പക്ഷേ പി ജിക്ക് ബയോറ്റിക്സ് ആണ് പഠിച്ചത്.
1: ബയോറ്റിക്സ്
0: അവർക്ക് നെറ്റ് എഴുതാൻ നെറ്റ് എഴുതണമെങ്കിൽ ഈ സുവോളജി എഴുതാൻ പറ്റത്തില്ലായിരുന്നു. നെറ്റ് കിട്ടില്ല ഇല്ല. അത്
1: എത്തിക്സിനും ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? MSc ബയോറ്റിക്സ് അല്ലേ? MSc ബയോറ്റിക്സ് ആണ്.
0: MSc ബയോറ്റിക്സ്
1: അതെ അതെ അതെ. അപ്പൊ എത്തിക്സ് ആയതുകൊണ്ട് അങ്ങനെ പറ്റത്തുള്ളായിരിക്കും.
0: അതെ, അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ലോയുടെ നെറ്റ് ലോ എന്തോ പിന്നെ അത് കാരണം പുള്ളിക്കാരി
1: ചെയ്തോണ്ടിരിക്കണേ. ഇപ്പോഴേ വേറെ ഇപ്പൊ നമുക്ക് MSc സുവോളജി ഉണ്ട്. MSc സുവോളജിയില്
0: പറഞ്ഞിരിക്കുന്നത് ഈ ഇപ്പോ ഡിഗ്രി അതായത് BEd കഴിയും, ഈ വർഷം കഴിയും. എനിക്ക് സുവോളജിയുടെ എനിക്ക് എന്താണെങ്കിലും എനിക്ക് അത് പഠിച്ച് എനിക്ക് നെറ്റ് എഴുതിയാലേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടു വർഷം പഠിക്കണം അതിന്റെ സുവോളജി.
1: രണ്ടു വർഷം പഠിക്കണം സുവോളജി.
0: ഓൺലൈൻ അല്ലേ?
1: ഓൺലൈൻ ഓൺലൈൻ എന്നല്ല പറയുന്നത്, നമ്മൾ ODL എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്. അതായത് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും മാത്രമേ ക്ലാസ്സസ് ഉണ്ടാവത്തുള്ളൂ. അതാണ് നമ്മളുടെ പഠന രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാം. അതെ അതെ അതെ. അപ്പം നമ്മുടെ MSc സുവോളജി നമുക്ക് ഇപ്പം DB കോളേജ്, പമ്പ കോളേജ് മാന്നാർ, അവിടെയാണ് നമുക്ക് ഇപ്പം ഈ MSc സുവോളജി ഉള്ളത്. അപ്പം അവിടെ നല്ലൊരു ലാബൊക്കെ ഉണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റമോളജിയാണ്. അപ്പം അത് നല്ലൊരു സ്പെഷ്യലൈസേഷനാണ്. അതാണ് നമ്മളിപ്പം ഓഫർ ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഇനി നമുക്ക് ഈ സുവോളജിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് വേണമെങ്കിലും നിർത്താം. 1 ഇയർ നിർത്തിക്കഴിഞ്ഞാൽ PG ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ MSc സുവോളജി. പിന്നെ നെറ്റ് എഴുതാലോ, നെറ്റ് എഴുതാം. നെറ്റ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. MSc സുവോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് എഴുതാം. അത് PG ഡിപ്ലോമ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നെറ്റ് എഴുതാൻ പറ്റത്തില്ല, മറിച്ച് MSc സുവോളജി 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് എഴുതാം. മതി മതി. ഇപ്പം അപേക്ഷിക്കാവുന്ന സമയമാണ് ജൂലൈ 15 വരെ. മോള് BEd കഴിക്കും പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല.
2: താങ്ക് യു സാർ. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കോഴ്സ്, ഇപ്പോൾ സാറ് കോഴ്സസ് MSc ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഓരോ നിമിഷവും കോഴ്സുകൾ
1: കോഴ്സസ് ഒത്തിരി ഇപ്പം പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് ഇപ്പം പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഈ അഡ്മിഷനിൽ ഇതിൽ നമുക്ക് MSc ക്ലൈമറ്റ് സയൻസ്, അതൊരു പുതിയ പ്രോഗ്രാമാണ്.
2: ക്ലൈമറ്റ്
1: സയൻസ് ഇപ്പം നമുക്കറിയാമല്ലോ, ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു ഹോട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് MSc ക്ലൈമറ്റ് സയൻസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ മുതൽ നമുക്ക് അതിന് അഡ്മിഷനുണ്ട്. അതേപോലെ തന്നെ MSc റിന്യൂവബിൾ എനർജി, അതുണ്ട്, അതൊരു പുതിയ കോഴ്സാണ്. അതേപോലെ തന്നെ MSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ കോഴ്സ്, അതൊക്കെ വളരെ ഒത്തിരി റെയർ ആയിട്ടുള്ള കോഴ്സസ് ആണ്. എന്തെങ്കിലും നല്ല
2: പുതുതായിട്ട്
1: വന്ന കോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ MSc ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോഴ്സുണ്ട്. അപ്പം അതും ഈ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തുള്ള ഒരു കോഴ്സാണ്. അതിന് മിനിമം ഡിഗ്രിയാണ്, പിന്നെ ഏകദേശം 13,000 രൂപയാണ് സെമിസ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, 13,000 രൂപയാണ്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇപ്പം AIയുടെ ഒരു യുഗമായതുകൊണ്ട് നമുക്ക് MSc ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പിന്നെ ഈ മെഷീൻ ലേണിംഗ്, അതിനും ഈ പറയുന്ന പോലെ 13,000 രൂപ തന്നെയാണ് അതിൻ്റെ സെമിസ്റ്റർ ഫീ എന്ന് പറയുന്നത്.
2: ഇതൊക്കെയാണ് പുതിയ കോഴ്സസ്,
1: ഇതൊക്കെയാണ് നമുക്കുള്ള പുതിയ കോഴ്സുകൾ.
2: അടുത്തൊരു കോൾ. ഹലോ, ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: ഞാൻ ചെന്നിത്തലയിൽ നിന്ന് ഗോപകുമാറാണേ.
1: പറഞ്ഞോളൂ.
3: ഞാൻ റിട്ടയർഡ് റെയിൽവേ എംപ്ലോയി ആണ്. ഞാൻ മെയ് മാസം സർവീസിൽ നിന്ന് റിട്ടയർ ആയി.
1: ഓ,
3: എനിക്ക്
1: റെയിൽവേയിലാണല്ലേ.
3: BA ഇംഗ്ലീഷ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹിച്ച പരുമല പമ്പ കോളേജിൽ വെച്ച്.
1: ആയിക്കോട്ടെ, ചേരാമല്ലോ. ഇപ്പം
3: അപ്പൊ അതിനുള്ള നടപടികൾ എന്തൊക്കെയാ സാർ? എനിക്ക് പ്രീ ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്.

0: അപ്പം ഇപ്പം ഓൺലൈനിൽ നമുക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത് മാന്നാറാണെങ്കിൽ അല്ല, ചെന്നിത്തലയാണെങ്കിൽ DB പമ്പ കോളേജാണ് ഏറ്റവും അടുത്ത കോളേജ്. അപ്പോൾ അവിടെ നമുക്ക് ഈ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അവിടെ ചെന്നാലും മതി കേട്ടോ. ആ സ്റ്റഡി സെൻറ്ററിലെ BA ഫീസ് ഒരു വർഷം 5,800 ആണ്. അതെ അതെ, ഒരു വർഷം.
1: ഞാൻ ഇതിനു മുമ്പ് 96 കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ ചെയ്തായിരുന്നു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല, രജിസ്ട്രേഷൻ പറ്റിയല്ലോ അല്ലേ?
0: ആ ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഇത് ഇതില് പുതിയ അഡ്മിഷൻ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്.
1: റെസൽസ് ബുക്കിന്റെ പ്രീ ഡിഗ്രിയുടെ ഒക്കെ കോപ്പി
0: കൊടുക്കണം. അതെ അതെ.
1: ഒറിജിനൽ കാണിക്കുകയും വേണോ?
0: ഒറിജിനൽ വേണ്ട, അപ്ലോഡ് ചെയ്ത വെച്ചാൽ മതി. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് വല്ലതും തോന്നുകയാണെങ്കിൽ മാത്രം അവർക്ക് കൊടുത്താൽ മതി. അത് അത് വേണ്ടി വരത്തില്ല. വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ, കോപ്പി എടുത്ത് റെഡിയാക്കി വെച്ചാൽ മതി. അഡ്മിഷൻ്റെ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് പമ്പ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അഡ്മിഷന് വേണ്ടി സഹായിക്കും.
2: പുതിയതായിട്ട്
0: ലോഞ്ച് ചെയ്ത അതേപോലെ തന്നെ MBA കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതൊരു പുതിയ കോഴ്സാണ്. അതിപ്പോ അതിന് 18,000 രൂപയാണ് സെമിസ്റ്റർ ഫീ. അത് ഉണ്ട്. പിന്നെ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അത് ഒരു പുതിയതായിട്ടുള്ള ഒരു കോഴ്സാണ്. ഒത്തിരി അഡ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
2: MBA എൻട്രൻസ് ഉണ്ടോ സാർ?
0: MBA ഇപ്പം നമുക്ക് എൻട്രൻസ് ഇല്ല, നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 9 സ്പെഷ്യലൈസേഷൻസ് ഇപ്പം ഓൾറെഡി നിലവിൽ പുതിയ ഉണ്ട്.
2: പിന്നെ അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
3: ഹലോ.
2: ആ നമസ്കാരം.
3: ഞാൻ എന്റെ പേര് രാധാകൃഷ്ണൻ ആണ്. ഞാൻ വഴുതക്കാട് ട്രിവാൻഡ്രം
0: വിളിക്കുന്നത്.
3: ഞാൻ വിളിക്കുന്നത് എനിക്ക് ഒരു വിവരം അറിയേണ്ടത് ലൈബ്രറി സയൻസിനും അല്ലെങ്കിൽ ജേർണലിസം ഈ രണ്ടിനും അവിടെ നമുക്ക് ഇന്നോയുടെ ക്ലാസ് കോഴ്സ്
0: ഉണ്ടോ? നമുക്ക് BLAC ഉണ്ട്, ബാച്ചലർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, അതുപോലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, PhD ഉണ്ട്. അതേപോലെ തന്നെ ജേർണലിസത്തിലും മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ജേർണലിസമായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്സ് ഉള്ള ഒത്തിരി കോഴ്സുകൾ, മാസ്റ്റേഴ്സ് കോഴ്സസ് ഒക്കെ നമുക്ക് ജേർണലിസത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പം നമുക്ക് ജൂലൈ 15 വരെ നമുക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ആ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് അതിനകത്ത് ഇവിടെ നമുക്ക് അഡ്മിഷൻസിന്റെ ഒരു ഇതൊരു സ്ക്രോള് കാണുന്നുണ്ടാവും. അപ്പോൾ ആ ലിങ്കിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിഷൻസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ നമുക്ക് ഇപ്പം ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഉള്ളൂ. ആ സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും. പിന്നെ സൺഡേസ് എല്ലാ സൺഡേസിലും ഉണ്ടാവും. പിന്നെ ഹോളിഡേസ് ഉണ്ടെങ്കിൽ ഹോളിഡേസിലും
3: ഉണ്ടാവും.
0: ട്രിവാൻഡ്രത്ത് മാറി വെനീസ് ആണ്. ഇല്ല ഇല്ല, IMG പണ്ടായിരുന്നു, ഇപ്പം IMG ഇല്ല. ഇപ്പം ഇല്ല.
2: സാർ, ഇപ്പോ നമ്മുടെ ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജേർണലിസം കോഴ്സ്, അതിൽ തന്നെ ജേർണലിസം സ്പെസിഫിക്കലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജേർണലിസം കോഴ്സുകൾ എന്തൊക്കെയാണ് MA?
0: അതെ, ഇപ്പം ഈ ഡിജിറ്റൽ ഇതില് ഉള്ള കോഴ്സസ് ഉണ്ടല്ലോ, ഇപ്പം
2: ഡിജിറ്റൽ ജേർണലിസം,
0: അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്.
2: പുതിയ
0: കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ അതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും. എല്ലാ കോഴ്സുകളും അപ്പം നമുക്ക് ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസ്പെക്ടസ് ഉണ്ട്. ഈ പ്രോസ്പെക്ടസ് നിന്ന് നമുക്ക് ഈ പറയുന്ന ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ന്യൂ ഇയറിലുള്ള കോഴ്സുകളൊക്കെ നമുക്കതിനകത്ത് കിട്ടും. ഇപ്പം ഈ നോർമൽ
2: MA GMC
0: അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടും.
2: സാർ, അതുപോലെ നമുക്ക് അറിയാം പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാറുണ്ടല്ലോ സ്റ്റുഡൻസിന്, അങ്ങനെ ഇഗ്നോയിൽ അങ്ങനെ സ്കോളർഷിപ്പ്സ്
0: കിട്ടാറുണ്ടോ? മിക്ക സ്റ്റുഡൻസും ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കേരള ഗവൺമെന്റിനുള്ള കീഴിലുള്ള ഈ ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ അത് സ്കോളർഷിപ്പ് സ്കീമാണല്ലോ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസിന്റെ സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയുന്ന അവർക്ക് ഈ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള സ്കീം.

0: അതേപോലെ തന്നെ നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP എന്ന് പറയും. ഇപ്പോൾ അതിൽ ചെന്നിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പല സ്കോളർഷിപ്പ് സ്കീംസ് നിലവിലുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവരുടെ ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം ഫീസ് അടയ്ക്കണം, പിന്നെ അതിനുശേഷം അവർക്ക് ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ പിന്നെ
0: റീഇംബേഴ്സ് ചെയ്ത്
1: കൊടുക്കും. ഹലോ,
2: ഹലോ,
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞു.
1: ഇത് ആരാണ്?
2: ഇത് ജയദേവൻ, കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചു,
2: ഒരു സംശയം ചോദിക്കാനാണ്. നമ്മുടെ ഇഗ്നോയുടെ കോഴ്സ്.
0: പറഞ്ഞോളൂ.
2: ഹലോ,
0: കേൾക്കുന്നുണ്ട്. നമസ്കാരം.
2: ഇഗ്നോയുടെ കോഴ്സ് ബെലിയില് രാജ്യങ്ങളിലെ UAE അംഗീകരിച്ചു.
0: അംഗീകരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് UAE തന്നെ ഉണ്ട്. ഇപ്പം ഖത്തർ, പിന്നെ ദുബായ്, ഇവിടെയൊക്കെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏകദേശം 40 രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്.
2: അതെ, പഠിക്കാനല്ല. എന്റെ പെങ്ങളുടെ മോളെ BA MA പാസ്സായിട്ട് പിന്നെ TTC പാസ്സായി, അവൾ വെളിയിൽ പോയിരുന്നു. അപ്പൊ പലയിടത്തും ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ഒരിടത്ത് സ്കൂളിൽ ചേർന്നായിരുന്നു. പക്ഷെ അവര് ഇഗ്നോയുടെ കോഴ്സ് ആയതുകൊണ്ട് അവര് അംഗീകരിച്ചില്ല. അപ്പൊ ജോലി തുടരാൻ പറ്റിയില്ല.
0: ഏത് കോഴ്സായിരുന്നു? MA യോ?
2: BA MA ഹിസ്റ്ററി ആയിരുന്നു.
0: MA ഹിസ്റ്ററി ആണ് അവര് അംഗീകരിച്ചില്ലെന്ന് പറയുന്നത്.
2: അല്ല, അങ്ങനല്ല, ഇഗ്നോയുടെ കോഴ്സ് ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ
0: ഇല്ല, അങ്ങനെ വരേണ്ട കാര്യങ്ങളില്ല. ചിലപ്പം അതിപ്പം എപ്പോഴായിരുന്നു? എത്ര വർഷങ്ങൾക്ക് മുമ്പാണോ അതോ ഇപ്പൊ റീസെന്റ് ആയിട്ടാണോ? അതിപ്പോ ഏത് സ്കൂളായിരുന്നു? ഇന്ത്യൻ സ്കൂളാണോ അതോ അവിടുത്തെ ഈ പറയുന്ന സൗദി? എവിടെയായിരുന്നു?
2: അല്ല,
0: ഇവിടുന്ന് പഠിച്ചിട്ട് പോയതാണ്. പക്ഷെ ഏത് സ്കൂളിലാണ് ജോലി കിട്ടിയത്?
2: അവിടെ
0: അതിപ്പോ അവരുടെ സ്കൂൾസ് ആയിരിക്കും അല്ലെ? അവരുടെ സ്കൂൾസിൽ ചില സ്കൂൾസിലൊക്കെ അവര് അങ്ങനെ പറയാറുണ്ട്. ഇപ്പം അവർക്ക് റെഗുലർ ആയിട്ടല്ല പഠിച്ചത്, അപ്പൊ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് ചിലര് ചില സ്കൂൾസിൽ അങ്ങനെ. അത് ചില സ്കൂൾസിലേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഇത് സംഭവം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ രീതിയിലും എല്ലാ മോഡ്സിലും പഠിച്ചാലും അതിന് അംഗീകാരം ഉണ്ട് എന്നുള്ളത് ഇതാണ്. പിന്നെ അത് സ്പെസിഫിക് ആയിട്ട് ചില സ്കൂൾസിലൊക്കെ അങ്ങനെ സംഭവിക്കാം. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവരുടെ റെഗുലേഷൻസ് ആയിരിക്കുമല്ലോ. ഇന്ത്യൻ സ്കൂളാണ് അല്ലേ? അപ്പൊ ചിലപ്പോ അവർക്ക് അങ്ങനെ വല്ല റെഗുലേഷൻസ് ഉണ്ടാവുമായിരിക്കും. ഇപ്പം എവിടെയായിരുന്നത്? ദുബായിലോ അതോ ഷാർജയില്? ആ, അപ്പൊ ചിലപ്പോ അവിടെ ആ കൺട്രിയുടെ ഒരു പ്രത്യേകത ആയിരിക്കും. ചിലപ്പം അവരിങ്ങനെ പറയുന്നുണ്ടാവുമായിരിക്കും അവർക്ക് ഡിസ്റ്റൻസ് ലേണിംഗിലുള്ള ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും.
1: സർ, അപ്പോ സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം ഫീസ് അടച്ചിട്ട് പിന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുക. അതുപോലെ തന്നെ ഇപ്പോ ഇഗ്നോയില് കോഴ്സ് ചെയ്ത ശേഷം പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ
0: സാധ്യത, നമുക്ക് നാഷണൽ വൈഡ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്, പ്ലേസ്മെന്റ് ഡിവിഷൻ തന്നെ ഉണ്ട്. അത് അവര് എപ്പോഴും പല പല പ്ലേസ്മെൻറ്റ് ഇത് ഇവൻറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ റീജിയണൽ സെൻറ്ററിൽ നമുക്കൊരു ഈ പറയുന്ന പോലെ പ്ലേസ്മെൻറ്റ് സെല്ലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് സെല്ലും ഉണ്ട്, പിന്നെ ഇന്നോവേഷൻ സെല്ലും ഉണ്ട്. ഇപ്പോൾ ഇന്നോവേഷൻ സെൽസിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇന്നോവേറ്റീവ് ഇന്നോവേഷൻ അവാർഡ്സ്, ഇന്നോവേഷൻ കുട്ടികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇവിടെ നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികളെ തന്നെ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കുട്ടികൾ തന്നെ അവാർഡ്സ്
1: റെക്കഗ്നിഷൻ
0: കിട്ടിയിട്ടുള്ളവരുണ്ട്. പ്ലേസ്മെൻറ്റ്സ് നമ്മൾ പ്ലേസ്മെൻറ്റ് ഇത് പറയുന്ന കമ്പനീസൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്, കുട്ടികളെ പ്ലേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്.
1: പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ മോസ്റ്റ്ലി അത് കുട്ടികൾക്ക് ഇന്റിമേഷൻ കിട്ടുന്ന
0: കുട്ടികളെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇപ്പം ചിലതൊക്കെ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും സീരിയസ്നെസ് ചിലപ്പം ഇല്ലാത്ത കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ അത്ര വേണ്ടത്ര കുട്ടികൾ, ഇപ്പോൾ ഇത്ര സ്റ്റുഡൻസിന് വേണം നമ്മൾ അവർ പറയുമ്പോഴൊക്കെ, ഒരു കമ്പനി പറയുമ്പോൾ അത്രയും സ്റ്റുഡൻസ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതും ഒരു ഫാക്റ്റാണ്. ജോലി ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വരാനും മടിക്കുന്ന ഒരു ഒരു സാധ്യത, ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ ഈ അങ്ങനെയുള്ള ജോബ് ഓറിയൻറ്റഡ് ഉള്ള കോഴ്സസിനൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റ്സും ലഭിക്കുന്നുണ്ട്.
1: അപ്പോൾ അതാണെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ നമ്മുടെ എക്സാംസ്, പുതിയ കോഴ്സുകൾ, പ്ലേസ്മെൻറ്റ്, അതുപോലെ ഈ നമുക്കറിയാം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് എവിടെ ഏതൊരു എക്സാം എഴുതുമ്പോഴും യു പി എസ് സി, പി എസ് സി പോലുള്ള എക്സാംസിനും അതുപോലെ ഏതൊരു ജോലിക്കും എല്ലാം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അപ്പോൾ എന്തായാലും സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് കോളേഴ്സും നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയും നേരം നമ്മളോട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദിയായിരിക്കും. താങ്ക് യു സോ മച്ച്.
3: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ധന്യ എം ടി, നന്ദിത രമേശ്.

ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രചന IS കുണ്ടൂർ, സംഗീതം കണ്ണൂർ രാജൻ.

എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയ ഗാനം, ബിജു തിരുമലയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം. ചിത്രം ഇൻ ഹരിഹർ നഗർ.

ബെൻ ജോൺസൺ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി. ഇപ്പോൾ കെ ഗിരിജ വർമ്മ, ലതാ രാജു എന്നിവർ ആലപിച്ച ലളിത ഗാനങ്ങൾ കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആദ്യം രാമ

കെ ഗിരിജാവർമ്മ, ലതാ രാജു എന്നിവർ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: പുണ്യമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ.

0: പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ കാരണമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ശക്തമായ ഏകോപന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന സമീപനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി തലത്തിലും സമൂഹ തലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയിൽ KSRTC ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും KSRTCയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. കള്ളപ്രചരണമാണ്. KSRTCയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം KSRTCയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരണത്തിനുള്ള വായ്പാ പരിധി 11,000 കോടി രൂപയിൽ നിന്ന് 16,000 കോടി രൂപയാക്കി ഉയർത്തി. മില്ല് ഉടമകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ MSME കളുടെ സ്വാധീനം ഏറെ വലുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണ്ണയത്തിന് ശേഷമുള്ള മാർക്ക് കൂടി ഉൾപ്പെടുത്താൻ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന്. ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പാലക്കാട് വണ്ടിത്താവളത്ത് ഡെങ്കിപ്പനി ബാധിച്ച് അങ്കണവാടി ഹെൽപ്പർ മരിച്ചു. പെരുമാട്ടി കാര്യകുളം സ്വദേശി ഗീതയാണ് മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ ലഭ്യതയിലെ കുറവ് പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 90% മഴ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 ഇന്നുവരെ 186 mm മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 mm മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ, ചിറ്റൂർ മേഖലകളിലാണ് കൂടുതൽ മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 387 ഉയർന്ന് 77,193, നിഫ്റ്റി 113 നേട്ടത്തിൽ 24,126 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 വർദ്ധിച്ച് 1,07,440 ഗ്രാമിന് 13,430 ഇന്നത്തെ വില. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ KS ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കടലുണ്ടി തീവണ്ടി അപകടം നടന്ന് 1/4 പിന്നിടുന്നു. ഇന്ന് വൈകിട്ട് ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടക്കും. 2001 June 22 ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സംബന്ധിക്കും. സംസ്ഥാനത്തെ +1 2nd അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമായി. 2nd അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ 5 ചികിത്സയിലാണ്. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 കാണാതായി. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ കപ്പലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ആളപായം ഇല്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടർന്നിരിക്കുകയാണ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 8th കണ്ണൂരിൽ അടുത്ത മാസം 13 നടക്കും. ജില്ലാ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ വീടുകളിലെത്തി മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3,000 സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു.
5: വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ്. കേരളം പോലുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും മഴക്കാലവും ജനസാന്ദ്രതയും ചില രോഗങ്ങളുടെ വ്യാപനത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. പ്രധാനമായും പകർച്ചവ്യാധികളെ പകരുന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ ജലദോഷപ്പനി, ചിക്കൻ പോക്സ്, തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, അഞ്ചാം പനി അഥവാ മീസൽസ്, ഇൻഫ്ലുവൻസ, മൊണ്ടിനീര് അഥവാ മംസ്, വില്ലൻ ചുമ, കോവിഡ്, ഡിഫ്തീരിയ. ജലജന്യ രോഗങ്ങൾ അഥവാ മലിനജലത്തിൽ കൂടിയും വൃത്തിരഹിതമായ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയും പകരുന്ന അസുഖങ്ങൾ, വയറിളക്ക രോഗങ്ങൾ, വയറുകടി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം മുതലായവ. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ സ്കേബീസ്, കൺജന്റിവൈറ്റിസ് അഥവാ കണ്ണുദീനം, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇംബറ്റേഗോ അഥവാ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ, എലിപ്പനി എന്നിവ. വെക്ടർ ബോൺ ഡിസീസസ് കൊതുക്, ഈച്ച മുതലായവ പരത്തുന്ന അസുഖങ്ങൾ, ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ മുതലായവ. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ കാണപ്പെടുന്ന അസുഖം ജലദോഷപ്പനിയാണ്. 200 വൈറസുകൾ ജലദോഷപ്പനി ഉണ്ടാക്കുന്നു. റൈനോ, അഡിനോ, പാരാ ഇൻഫ്ലുവൻസ എന്നീ വൈറസുകളാണ് അതിൽ ഏറ്റവും അധികമുള്ളത്. 200 വൈറസുകൾ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അടിക്കടി ഇത് വീണ്ടും പകർന്നു പിടിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ രോഗബാധ എളുപ്പത്തിൽ വരാൻ സാധ്യത എന്നത്? കുട്ടികളുടെ പ്രതിരോധ ശേഷി മുതിർന്നവരുടെ അത്രയും പൂർണ്ണമായി വികസിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളിലും അംഗൻവാടികളിലും കുട്ടികൾ കൂട്ടത്തോടെ കളിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്നുള്ളതും, വ്യക്തി ശുചിത്വത്തെ പറ്റി കുട്ടികളുടെ അവബോധം മുതിർന്നവരെക്കാൾ കുറവാണ് എന്നുള്ളതും, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോടുള്ള കുട്ടികളുടെ ആകർഷണം, ഇതെല്ലാം കാരണമാണ് കുട്ടികളിൽ രോഗബാധ എളുപ്പം ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനിയാണ് മറ്റൊരു പ്രധാന പകർച്ചവ്യാധി. കൊതുക് പകർത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ശക്തമായ പനിയോടൊപ്പം തലവേദന, വിറയൽ, ഛർദ്ദിൽ, വയറുവേദന, ക്ഷീണം ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു പരിധിയിൽ താഴെ കുറയുന്നത് അപകടകരമാണ്. അതിനാൽ തന്നെ ഇടവിട്ടുള്ള സമയങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന്റെ അളവ് നോക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കുകയും ഛർദ്ദിൽ അധികമായിട്ടുണ്ടെങ്കിൽ IV ഫ്ലൂയിഡുകൾ വേണ്ടി വരികയും ചെയ്യും. ചിക്കൻ ഗുനിയ മറ്റൊരു കൊതുക് പരത്തുന്ന വൈറസ് അസുഖമാണ്. ഇതിവിടെയും പനിയോടൊപ്പം ശരീരവേദന, സന്ധിവേദന പ്രധാനമായും കാണാറുണ്ട്. മലേറിയ അത് മറ്റൊരു കൊതുക് പരത്തുന്ന രോഗമാണ്. ഇവിടെ പനിയോടൊപ്പം ഇടവിട്ടുള്ള വിറയൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ശക്തമായ തലവേദനയും ഉണ്ടാകാറുണ്ട്. മലേറിയയ്ക്ക് നാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ അത് സൗജന്യമായി ലഭിക്കുന്നതാണ്. മഞ്ഞപ്പിത്ത രോഗങ്ങൾ. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന വൈറസുകൾ 6 തരത്തിലുണ്ട് എങ്കിലും വെള്ളത്തിൽ കൂടിയും മലിനമായ ഭക്ഷണത്തിൽ കൂടിയും പകരുന്നത് AE എന്നീ 2 വൈറസുകളാണ്. ലക്ഷണങ്ങൾ പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, കണ്ണിലും മൂത്രത്തിലും മഞ്ഞ നിറം കൂടുക എന്നിവയാണ്. പ്രധാനമായും വിശ്രമമാണ് മഞ്ഞപ്പിത്തം ഭേദമാകാനുള്ള പ്രധാന പരിഹാരം. ടൈഫോയിഡ്. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ അസുഖമാണ്. നീണ്ടു നിൽക്കുന്ന പനി, ദിവസേന കൂടിക്കൂടി വരുന്ന പനി, വയറുവേദന, തലവേദന, ക്ഷീണം ഇതെല്ലാം ടൈഫോയിഡിന് ലക്ഷണങ്ങളായി വരാം. ടൈഫോയിഡ് ആന്റിബയോട്ടിക്കുകൾ കൊണ്ടാണ് ചികിത്സിക്കുന്നത്. വയറിളക്ക രോഗങ്ങൾ. വയറിളക്ക രോഗങ്ങൾ വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും പാരസൈറ്റ്സ് കൊണ്ടും ഉണ്ടാകാറുണ്ട്. വൈറസ് കൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങൾ റോട്ടാ വൈറസ്, നോർവാക് വൈറസ് എന്നിവ മൂലമാണ്. സ്കൂളുകളിൽ പടർന്നു പിടിക്കുന്ന വൈറസ് രോഗങ്ങൾ സാധാരണയായി സ്റ്റൊമക് ഫ്ലൂ എന്ന് അറിയപ്പെടുകയും അത് നോർവാക് വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈക്കോളൈ, സാൽമണല്ല, ഷിഗല്ല എന്നീ രോഗാണുക്കൾ കൊണ്ടാണ്. അതിൽ ഷിഗല്ല കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗത്തിൽ മലത്തിൽ കൂടി രക്തവും പഴുപ്പും പോകുകയും വയറിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന ഉണ്ടാവുകയും ചെയ്യും. ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ചികിത്സ ആവശ്യമാണ്. പാരസൈറ്റിൽ ജിയാർഡിയാസിസ് പോലുള്ള രോഗാണുക്കളാണ് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിനും ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരാറുണ്ട്. വൃത്തിരഹിതമായ ഭക്ഷണം, ജലം എന്നിവയാണ് ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്നത്. വയറിളക്ക രോഗങ്ങളുള്ള കുട്ടികളിൽ നിർജലീകരണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളമായി കൊടുക്കണം. ചിക്കൻ പോക്സ് എന്നതാണ് മറ്റൊരു പകർച്ചവ്യാധിയായി സമൂഹത്തിലുള്ളത്. പനിയോടൊപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തുള്ളികൾ പോലെയുള്ള കുരുക്കൾ ശരീരത്തിലുണ്ടാകുന്നതാണ് ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണം. പൂർണ്ണമായ വിശ്രമവും വെള്ളവും ആവശ്യമാണ്. അത് പൂർണ്ണമായി ഭേദമാകുന്നവരെ 7 മുതൽ 14 ദിവസം കൊണ്ട് അസുഖം പൂർണ്ണമായി ഭേദമാകും. അതുവരെ പൂർണ്ണമായ വിശ്രമം ആവശ്യമാണ്. ചില മരുന്നുകളും ചിക്കൻ പോക്സിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്നത് പലപ്പോഴും ചിക്കൻ പോക്സ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അസുഖമാണ്. കുമിളകൾ പോലുള്ള

0: റാഷസ് ഉണ്ടാവുമെങ്കിലും കൈമുട്ട്, കാൽമുട്ട്, ബട്ടക്സ്, വായ, വായയുടെ ചുറ്റും, തൊണ്ട എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഉള്ളത്. വെള്ളം കുടിച്ചിറക്കുന്നതിനായിട്ട് കുട്ടികൾക്ക് ഈ അസുഖം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ചില കുട്ടികളിൽ നിർജ്ജലീകരണം ഉണ്ടാകാറുണ്ട്. അങ്ങനെ കുട്ടികളിൽ IV ഫ്ലൂയിഡ് ആവശ്യമായി വരും. മുണ്ടിനീര് അഥവാ മംസ്. കഴിഞ്ഞ 2 വർഷക്കാലമായി മംസിന്റെ ഇൻസിഡൻസ് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. മംസിന് അഗൈൻസ്റ്റായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സൗജന്യമായി ലഭ്യമല്ല എന്നുള്ളതാകാം കാരണം. പനിയോടൊപ്പം ചെവിയുടെ താഴെയും ചെവിയുടെ ചുറ്റുമായി ഉണ്ടാകുന്ന വീക്കം, അവിടെ ഉണ്ടാകുന്ന വേദന എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഒരു വശത്തും രണ്ടു വശത്തും ഈ വീക്കവും വേദനയും വരാം. ഏകദേശം 10 ദിവസത്തോളം ഈ വീക്കം നിൽക്കുകയും ചെയ്യാം. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ കൊച്ചിന് പനിയും അതുപോലെ ഈ വേദനയും അധികമായി കാണാറുണ്ട്. മീസൽസ് അഥവാ 5-ാം പനി. പനിയോടൊപ്പം മണൽ തരികൾ പോലുള്ള ചെറിയ കുരുക്കളാണ് ഈ 5-ാം പനിയുടെ ലക്ഷണം. 2-3 ദിവസം പനിക്കുകയും അതിനോടൊപ്പം മണൽ തരികൾ പോലുള്ള റാഷസ്, അതോടൊപ്പം ചുമ, മൂക്കൊലിപ്പ്, കണ്ണിൽ ചുമപ്പ് ഇവയെല്ലാം മീസൽസിന് ഉണ്ടാകാറുണ്ട്. തനിയെ ഭേദമാകുന്ന അസുഖമാണെങ്കിലും മീസൽസ് ഉള്ള ഒരു കുട്ടിക്ക് വയറിളക്ക രോഗങ്ങളോ ന്യൂമോണിയോ വന്നാൽ വളരെ അപകടകരമാണ്. എലിപ്പനി. എലിപ്പനി രോഗബാധ ഉള്ള വെള്ളക്കെട്ടുകളുമായുള്ള സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. എലിയുടെ മൂത്രം കലർന്ന വെള്ളമാണ് രോഗബാധയുള്ള വെള്ളം. അതിലൂടെയുള്ള സമ്പർക്കം മൂലം കാലുകളിൽ കൂടിയാണ് എലിപ്പനിയുടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. കണ്ണുവേദന, ക്ഷീണം, ദീർഘമായ പനി എല്ലാം ലക്ഷണങ്ങളാണ്. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരും. ഇൻഫ്ലുവൻസ, H1N1, കോവിഡ് എന്നീ അസുഖങ്ങൾ കേരളത്തിൽ മഴക്കാലത്ത് അധികമായി കാണാറുണ്ട്. 3-4 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുകയോ ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ കോവിഡിന്റെയും H1N1ന്റെയും ടെസ്റ്റുകൾ ചെയ്യേണ്ടതും അതിന് ഫലപ്രദമായ ചികിത്സ ചെയ്യേണ്ടതും ആവശ്യമാണ്. കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് അഥവാ കണ്ണുദീനം എന്ന് പറയുന്നത് സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. യഥാസമയത്ത് ഡോക്ടർ നിർദ്ദേശിച്ച കണ്ണിലെ തുള്ളിമരുന്നുകൾ ഒഴിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഭേദപ്പെടുന്നതാണ്. സ്കേബീസ്, ഫംഗൽ ഇൻഫെക്ഷൻ മുതലായ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ സമ്പർക്കത്തിൽ കൂടി പകരുന്ന മറ്റ് അസുഖങ്ങളാണ്. ദേഹം മുഴുവനും ചൊറിച്ചില് ഉണ്ടാകുന്നതാണ് സ്കേബീസ് എന്ന അസുഖം. അതിന് ലേപനങ്ങൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായും മാറുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വെളുത്ത പാടുകളായി കാണാറുണ്ട്. അതിനും അതിൻ്റെതായ മരുന്നുകൾ ലഭ്യമാണ്. ഇനി കുട്ടികളിൽ പനി അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ വച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. കുട്ടിക്ക് മതിയായ വിശ്രമം നൽകുക. കുട്ടി പൂർണ്ണമായും ആരോഗ്യവാനാകുന്നത് വരെ സ്കൂളിലേക്കോ അംഗൻവാടികളിലേക്കോ വിടാതെ വീട്ടിൽ തന്നെ വിശ്രമം നൽകുക. ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുക. അതിൽ തന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക. കരിക്കിന്റെ വെള്ളം, ORS ലായനി എന്നിവ ഉൾപ്പെടുത്തുക. കൈ കഴുകാനും ശുചിത്വം പാലിക്കാനും കുട്ടികളെ ശീലിപ്പിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായ പുത്താൻ ശീലിപ്പിക്കുക. താപനിലയ്ക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കൊടുക്കുക. താപനില കുറയുന്ന സമയത്ത് കുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. കുട്ടിയുടെ കളിചിരികളും ആക്ടിവിറ്റിയും ഉറപ്പാക്കുക. താപനില കുറയുന്ന സമയങ്ങളിൽ കുട്ടി ആക്റ്റീവായിരിക്കുക എന്നുള്ളത് പനിയുടെ അപകടകരമല്ല എന്നുള്ള അവസ്ഥ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. എന്താണ് ഡേഞ്ചർ സൈൻസ് അഥവാ അപകടകരമായ അവസ്ഥ? 3 ദിവസത്തിൽ കൂടുതൽ പനി കഠിനമായി നിൽക്കുക. 3 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് കഠിനമായ പനി വരിക. താപനില കുറയുമ്പോഴും കുട്ടി അവശനിലയിൽ കാണപ്പെടുക. താപനില 104 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ സ്ഥിരമായി നിൽക്കുക. ശ്വാസതടസ്സം, നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ, അപസ്മാരം, തുടർച്ചയായ ഛർദ്ദിൽ, വയറിളക്കം എന്നിവ കാണപ്പെടുക. ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണുക. കടുത്ത തലവേദന, കഴുത്ത് കുനിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നിവ ഉണ്ടാവുക. ഇതെല്ലാം അടിയന്തരമായി വൈദ്യസഹായം നേടേണ്ട ലക്ഷണങ്ങളാണ്. പകർച്ചവ്യാധികളിൽ അധ്യാപകർക്കുള്ള പങ്ക് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളാണ്. 1, ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ ഉറപ്പാക്കുക. സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുക. കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുക. ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ സ്കൂളിൽ ഉറപ്പാക്കുക.
1: കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത.

0: പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനു ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനു ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനു ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്.

0: വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കൊലിയക്കോട്.
1: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. യുജിസി നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർമൂല്യനിർണ്ണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164, നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലൻഡിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി ഗാനസല്ലാപം.

ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്: 9496569631. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം എൻ ജെ ജോഷിലാൽ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനശലാപത്തിലെ ആദ്യത്തെ അതിഥി ആരാണെന്ന്? ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറയൂ.
1: ഗാനശലാപല്ലേ?
0: അതെ, ഗാനശലാപമാണ്. പേര് പറയൂ, പേര് പറയൂ. അതെ, പേര് പറയൂ. ഹലോ, പേര് പറഞ്ഞില്ല. അഖിൽ അല്ലേ? കണ്ണൂർ അല്ലേ? കണ്ണൂർ എവിടെ? എവിടെയാണ്? തലശ്ശേരി. ശരി, എന്തോ ജോലിയായിട്ട് പോയതാണോ തലശ്ശേരിയിലെ? ഇന്ന് പോയില്ലായിരുന്നോ? കടയിൽ റേഡിയോ, കടയിൽ റേഡിയോ വെച്ചിട്ടുണ്ടോ? ഓ, ശരി. അവിടെ താമസിക്കുകയാണല്ലേ? അവിടെ വീടടുത്ത് എന്താണ്? അവിടെത്താണ്, അവിടെയാണ് താമസിക്കുന്നത്. ശരി, നാട്ടിൽ ആരൊക്കെ? ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴയില്ല. നമുക്ക് മഴ പോയപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയതുപോലെ ചൂടൊക്കെ തുടങ്ങിയത്. വടക്കൻ ജില്ലകളിൽ മഴ ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ വാർത്തകളിലേക്ക് കണ്ടായിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട് അഖിൽ? അഖിൽ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ അഖിൽ? ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? വ്യക്തമാകുന്നില്ല. അതെ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് പരസ്പരം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് പാട്ട് പറഞ്ഞോളൂ. ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? പറഞ്ഞോ.
1: ഞാൻ പറഞ്ഞ പാട്ടുണ്ട്, കോട്ടയം കുഞ്ഞത്തിലെ ഹൃദയ വനികയിലെ ഗായികയോ. ആ പാട്ട് മതി കേട്ടോ.
0: ഒന്ന് കേൾക്കുന്നില്ലല്ലേ?

0: കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാമീണം പകർന്ന് യേശുദാസും സിന്ധുവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനശലാപത്തിൽ അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ, ഹലോ,
1: ഹലോ,
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാം.
1: എന്റെ പേര് അജയൻ.
0: ആ
1: കേൾക്കാം കേൾക്കാം.
0: എവിടുന്ന അജയൻ വിളിക്കുന്നത്?
1: അജയൻ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ.
0: ഹരിപ്പാട്
1: തൃക്കുന്നപ്പുഴ.
0: ആ തൃക്കുന്നപ്പുഴ, ശരി. എന്ത് ചെയ്യുന്നു അജയൻ?
1: ജോലിയൊന്നും ചുമ്മാ ഇരിക്കുക.
0: നേരത്തെ ജോലി ഉണ്ടായിരുന്നോ?
1: നേരത്തെ കടൽ തെറ്റിയ പണിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വെള്ളത്തിലെ മീൻ കോരുന്ന പണിയുണ്ടായിരുന്നു. ഇപ്പൊ അതിലൊന്നും വയ്യ.
0: ഓ, അങ്ങനെ. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: സ്വപ്നങ്ങളെ വീണിറങ്ങുമെന്നുള്ള പാട്ട്.
0: തകലുകൊട്ടാമ്പുറം സിനിമയിലെ പാട്ടാണോ? തകലുകൊട്ടാമ്പുറം സ്വപ്നങ്ങളെ വീണുറങ്ങും അല്ലേ? ബിച്ചു തിരുമല എഴുതി, ദർശൻ രാമൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം അല്ലേ? എന്താ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം? പാട്ടുകളെല്ലാം ഇഷ്ടമാണ്, ഈ പാട്ടിനോട് പ്രത്യേക താല്പര്യം അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഈ ഗാനം എഴുതിയത് ബാലു കിരിയത്താണ് കേട്ടോ. ബാലു കിരിയത്ത് എഴുതി, ദർശൻ രാമൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ്. അതെ, ബാലു കിരിയത്ത്. ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഇങ്ങനെ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ഒരു ഇത്. അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം ഒന്ന് മാറി നിൽക്കുകയോ അതിന്റെ ശബ്ദം കുറച്ചോ, അതാണ് സംഭവം. ഞാൻ നമ്മൾ സംസാരിക്കുന്നത് താങ്കൾ അവിടെ റേഡിയോയിൽ ശ്രദ്ധിക്കുന്നു, അതാണ് ചെറിയൊരു താമസം വരുന്നത്. ആ ഇപ്പൊ കുഴപ്പമില്ല. ശരി ശരി ശരി. എന്താ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു അറിയാം? നമ്മൾ അങ്ങോട്ട് പരസ്പരം സംസാരിക്കുന്നത് വ്യക്തമാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ശരി അജയൻ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അജയൻ
1: വീട്ടിൽ രണ്ട് മക്കള്.
0: ആ
1: അവർക്ക് ഒരാള് കെട്ടിയില്ല, ഒരാള് കെട്ടി. കെട്ടിയാൽ രണ്ട് പെൺമക്കളുണ്ട്.
0: ആ
1: ഒരു കൊച്ചുപിള്ളേരാ.
0: ആ
1: മറ്റേയാള് എറണാകുളത്ത് ഒരു വലിയ ജവളിക്കട നിൽക്കുക.
0: ആ
1: രാമീഷ് എന്ന് പറഞ്ഞു.
0: അതെ അതെ, ശരി. അപ്പൊ ഈ ഗാനം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ?

0: ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലേ? ശരി, അപ്പം നമുക്ക് പാട്ട് കേട്ടാലോ. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസമോ നാല് മാസമോ കഴിഞ്ഞതിന് ശേഷം വിളിക്കണം കേട്ടോ.
1: ശരി,
0: അപ്പം നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ
1: ആ ഹലോ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: പി കെ വേണുഗോപാൽ.
1: തിരുവല്ല. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു,
2: സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. റേഡിയോയിലേക്ക് ഓർമ്മത്തിലേക്കൊക്കെ കത്തെഴുതാറുണ്ട്.
1: രഞ്ജിനിയിലേക്ക് കത്തെഴുതാറുണ്ട്,
2: വായിക്കാറുണ്ട്. പിന്നെ വല്ലപ്പോഴും 3-4 മാസം കുടിക്കുമ്പോഴേ ഗാനശലാപത്തിലേക്ക് വിളിക്കാറുണ്ട്.
1: നമ്മളെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട്, നല്ല നല്ല പാട്ടുകൾ കേൾക്കാറുണ്ട് അല്ലേ? എന്തുണ്ട് അവിടെ വിശേഷം?
2: ഇവിടെ 2 ദിവസമായിട്ട് മഴ ഇച്ചിരി കുറവുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു KSRT റിട്ടയർഡ് ഇൻസ്പെക്ടറാണ്.
1: എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
2: സർവീസ് 30 വർഷം ഉണ്ടായിരുന്നു.
1: ദീർഘകാലം ഉണ്ടായിരുന്നു അല്ലേ?
2: എന്റെ വീട്ടിലിപ്പം ഞാനും വൈഫും മാത്രം ഉള്ളത്. ഒരു മകനുണ്ടായിരുന്നു, മകനെ ഇൻഡസ്ട്രൻഡ് ബാങ്കിൽ ക്രെഡിറ്റ് വെരിഫിക്കേഷൻ ഓഫീസറായിരുന്നു. പെട്ടെന്ന് ഒരു അസുഖം വന്ന് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് എന്നിൽ നിന്നും
1: വിട്ടുപോയി.
2: ഇപ്പം ഭാഗവതവും ഭഗവത്ഗീതയും റേഡിയോയും എന്റെ
1: കൂട്ടുകാരും. നമ്മള് റേഡിയോ റേഡിയോ പോലെ നല്ലൊരു സുഹൃത്തിനെ നമുക്ക് വേറെ എവിടെ കിട്ടും അല്ലേ?
2: അതെ അതെ, റേഡിയോ 5:50 ഞാൻ എന്റെ റേഡിയോ ഓൺ ചെയ്യും.
1: തീർച്ചയായിട്ടും നമുക്ക് ഇത്രത്തോളം നമുക്ക് നല്ലൊരു ആശ്വാസം നൽകുന്ന ഒരു കൂട്ടുകാരൻ കൂടിയാണ് റേഡിയോ അല്ലേ?
2: ഇല്ലാത്ത കാര്യം എനിക്ക് അതിനകത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ട് മുതലേ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതലേ എന്റെ സന്തത സഹചാരിയാ റേഡിയോ.
1: അപ്പോ ഇന്ന് ഏത് ഗാനമാണ് അങ്ങേക്ക് കേൾക്കേണ്ടത്
2: സാറേ? എനിക്ക് ഈ രാപ്പകൽ എന്ന സിനിമയിലെ

0: നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അല്ല, നല്ല ശബ്ദവുമാണ്, നന്നായിട്ട് നല്ല ലയത്തിൽ പാടുന്നുണ്ട് കേട്ടോ. അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അതൊക്കെ വളരെ അനുഗ്രഹമുള്ള ഒരു കഴിവാണ് കേട്ടോ, നമുക്ക് പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത്. ശരി, അപ്പൊ നമുക്ക് ഈ ഗാനം വേറെ ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഗാനം
1: സമർപ്പിക്കുന്ന എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച് എന്നെ എപ്പോഴും ഇപ്പോഴും വിളിക്കും, 10-47 വർഷം മുമ്പെയാ, എന്റെ ഒരു സുഹൃത്ത് കെറിയാൻ വർഗീസ്, പിന്നൊരു രമണി ദേവി, പിന്നൊരു വി എസ് സുഷമ്മ, ഇത്രയും പേർക്ക് സമർപ്പിക്കും.
0: ഡിഗ്രിക്ക് കൂടെ പഠിച്ചതാണോ?
1: അതെ അതെ, എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവരാണ്.
0: വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു ബന്ധം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണല്ലേ. നമ്മുടെ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ നമ്മുടെ ഒരു എന്താണ്, നമുക്കൊരു വലിയൊരു കൈത്താങ്ങും ഒരു ആശ്വാസവും ഒക്കെയാണ് അല്ലേ.
1: സമയത്ത് അവരുടെ ഒരു വിളി നമുക്ക്
0: തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ റേഡിയോയും. അതെ അതെ, അതെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ. അപ്പോ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3-4 മാസമോ കഴിഞ്ഞിട്ട് അടുത്ത് വിളിക്കുക കേട്ടോ. ശരി, എന്നാലും നടക്കട്ടെ, ഗാനം കേൾക്കാം. രാപകൽ എന്ന ചിത്രത്തിന് വേണ്ടി അഫ്സൽ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്പുറം, സംഗീതം മോഹൻ സിതാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ.
1: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ ശ്രീകുമാർ എന്നാണ് എന്റെ പേര്.
1: എവിടെന്നാ വിളിക്കുന്നത്?
2: കുമ്പനാട്.
1: ശ്രീകുമാർ കുമ്പനാട്. എന്ത് ചെയ്യുന്നു ശ്രീകുമാർ?
2: ഞാന് നേരത്തെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പം അത് വിട്ടു. ഇപ്പം എന്താ പറയാ, രണ്ട് പശുക്കൾ വളർത്തുന്നുണ്ട്, ഒരു ഹോബിയുടെ ഭാഗമായിട്ട്. പിന്നെ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ പല വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തൊരു ബുക്ക് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വായന, ഇതൊക്കെ, സംഗീതം കേൾക്കുക, ഇതൊക്കെയാണ് ഹോബി.
1: ചെറിയ ചെറിയ കൃഷി അല്ലേ? ഒരു വരുമാനവും കൂടെ ഉണ്ടല്ലോ അല്ലേ?
2: തീർച്ചയായിട്ടും.
1: വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത്.
2: വീട്ടിലിരിക്കുന്നില്ല, മറ്റു
1: ഒരുപാട്
2: പ്രവർത്തനങ്ങൾ ഇടപെടുന്നുണ്ട്, അല്പ സ്വല്പ സാമൂഹ്യ പ്രവർത്തനങ്ങൾ.
1: അപ്പൊ ഇല്ലാത്തതൊന്നുമില്ല എന്നർത്ഥം അല്ലേ?
2: പിന്നെ സമീപകാലത്ത് താങ്കളൊക്കെ കാണാനുണ്ടെങ്കിൽ അവസരം വന്നു, അത് മിസ്സായി പോയി.
1: എപ്പോഴോ
2: മാവേലിക്കരയിലെ ഒരു കല്യാണത്തിന് വന്നില്ലേ നിങ്ങൾ ടീമായി? മോഡി പി ജോർജ് പത്യുസ്ഥാന്റെ മകന്റെ
1: കല്യാണത്തിന്
2: അവിടെ എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളൊക്കെ വന്നു എന്ന് ഞാൻ അറിഞ്ഞ അഞ്ജന ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. പക്ഷെ നമ്മുടെ ദൂരദർശനിലെ ന്യൂസ് റീഡർ ആയിരുന്ന ഭാഗ്യ സാർ ഞാനൊക്കെ ഒരുമിച്ച് സംസാരിച്ച് നിൽക്കുമ്പോ നിങ്ങൾ വന്നു പോയത് ഞങ്ങൾ
1: അറിഞ്ഞില്ല. ഭാഗ്യം പോയി.
2: അതെ അതെ. പക്ഷെ ഞാൻ താങ്കളോട് സംസാരിക്കുന്നത്
1: ആദ്യമായിട്ടാണ്. നമ്മൾ ശരിയാണ്, നമ്മുടെ ആദ്യമായിട്ടാ സംസാരിക്കുന്നത് അല്ലേ? എന്നാലും നമ്മൾ വർഷങ്ങൾ പരിചയമുള്ള ആൾക്കാരെ പോലെ നമ്മൾ വളരെ ഹൃദയം തുറന്ന്
2: സംസാരിക്കും.
1: അറിയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനം?

0: ആണ് കേൾക്കേണ്ടത്. അതെ അതെ, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് മാധുരം പാടി ഗാനം. നടക്കട്ടെ. അല്ല, തീർന്നില്ല, നമ്മളെ സംസാരം തീരുന്നില്ല. ഇനി ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഗാനം? ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: സമർപ്പിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും. ഞാൻ ഒത്തിരി വർഷം മുമ്പ് പൂന്തിനരുവിയായിരുന്ന കാലത്ത് ഒരുപാട് വിളിച്ചിട്ടുള്ള ആളാണ്.
0: ശരി ശരി, പിന്നെ എന്ത് പറ്റി മുടങ്ങിയത്?
1: നമ്മുടെ ശബ്ദമൊക്കെ മാറിപ്പോയി. പിന്നെന്താ, പുതിയ ശ്രോതാക്കൾ കടന്നു വരട്ടെ. നമ്മുടെ പ്രായമൊക്കെ വ്യത്യാസം വന്നില്ലേ? ഏതാണ്ട് 2005 തുടങ്ങിയ കാലം മുതലേ ഞാൻ ഒത്തിരി നാള് സംസാരിച്ച ആളാണ്.
0: മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി സ്വയം ഒന്ന് മാറി അല്ലേ.
1: പിന്നെ നമ്മുടെ ഹോബി മാറിപ്പോയി, നമ്മുടെ പല രീതിയിലും തിരക്കായി പോയി, അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, പക്ഷെ ആകാശവാണി എന്റെ അമ്മ പ്രത്യേകമായിട്ട് എപ്പോഴും ഒരു റേഡിയോ ഇവിടെ എപ്പോഴും ഓൺ ചെയ്ത് വെച്ചിരിക്കും.
0: അത് മിക്കവാറും ശ്രോതാക്കൾ അങ്ങനെ കേട്ടോ, അതായത് നമ്മുടെ ഈ കേൾക്കുന്ന ആൾക്കാർ റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മളൊരു അഡിക്ഷൻ പോലെയാണ് അല്ലേ. റേഡിയോ കേട്ടില്ല എങ്കിൽ നമുക്ക് എന്തൊരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും അല്ലേ.
1: പിന്നെ ആകാശവാണിയോട് ഒരു പ്രത്യേകമായ ഒരു കൃതജ്ഞത കൂടെ പറയാനുണ്ട്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
1: എന്റെ ഭാഷാ പരിജ്ഞാനം ഒന്നും ഞാൻ പറയുന്നില്ല, ചെറിയ പരിജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തന്ന ആകാശവാണിയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒക്ടോബറിൽ സതീശൻ സാറ് വന്ന് ഞാൻ എഡിറ്റ് ചെയ്തൊരു ബുക്ക് പബ്ലിഷ് ചെയ്യൊക്കെ പ്രകാശനം ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ മലയാള ഭാഷയെ കുറിച്ച് എനിക്കൊരു അവേർനെസ് ഉണ്ടാക്കി തന്നത് ഈ പറഞ്ഞ ആകാശവാണിയുടെ പ്രക്ഷേപണം
0: കേട്ടതുകൊണ്ട്. ഭാഷ ഉപയോഗിക്കാൻ ആകാശവാണി എപ്പോഴും എപ്പോഴും അത് ബാധ്യസ്ഥനാണെന്നുള്ളു, ബാധ്യസ്ഥരാണെന്നുള്ളതാണ്.
1: മനസ്സിലായില്ലേ?
0: നല്ല പദപ്രയോഗം, നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല വാക്കുകൾ ഉപയോഗിക്കുക അല്ലേ. അതുകൊണ്ടാണല്ലോ ആകാശവാണിയെ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നത്.
1: എന്റെ അമ്മ ഇങ്ങനെ തന്നെ പല കാര്യങ്ങളും അറിയുന്നത് ആകാശവാണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഗാനം കേട്ടല്ലോ, ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഒരു വിളി നമുക്കൊന്ന് എന്താ തുടരണം കേട്ടോ. ഒരു മൂന്ന് മാസം കഴിഞ്ഞു നമ്മൾ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നടക്കട്ടെ.
1: ഗാനം
0: എല്ലാവരുടെ അന്വേഷണം പറയാം, അവിടെ എല്ലാവരുടെ അന്വേഷണം പറയുക, ആശംസകൾ അറിയിക്കുക, ഗാനം കേൾക്കാം. പത്മവ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും മാധുരിയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ.
1: ഹലോ,
0: ആ
1: നമസ്തേ.
0: നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
1: ആ, ഇത് കാനൂരിൽ നിന്ന് വാസുദേവനാണ് വിളിക്കുന്നത്. കാനൂരിൽ നിന്ന് വാസുദേവൻ.
0: വാസുദേവൻ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: നമ്മുടെ ജാനയമ്മ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, പിന്നെ തമിഴ് ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ശിംഗാരവേദന ദേവ.
0: അത് ഏത് ഏത് സിനിമയാ?
1: അത് പഴയ സിനിമയാണ്,
0: തമിഴ് സിനിമയാണോ?
1: അരുണാചലോ നാസരൊക്കെ വായിച്ചു.
0: ആ, അത് തമിഴ്, അത് തമിഴ് പാട്ടാണ് കേട്ടോ. നമുക്കിവിടെ മലയാളം ഗാനങ്ങളാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. മലയാളത്തിലുള്ള ഏതെങ്കിലും ഒരു ഗാനം പറയോ മലയാളത്തിൽ. സർഗം സിനിമയിലെ അല്ലേ? ശരി, അപ്പൊ ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. അങ്ങയുടെ സ്ഥലം എവിടാന്നാ പറഞ്ഞത്?
1: കാഞ്ഞൂർ.
0: കാഞ്ഞൂർ, കാഞ്ഞൂർ എന്ന് പറയുന്നത് എവിടെയാണ്? കാഞ്ഞൂർ ഏത് ജില്ല? ഹരിപ്പാട് അല്ലേ? അത് ശരി, ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാൻ ദേവസ്വം ബോർഡ് ജോലിയായിരുന്നു, തകഴി വായിക്കുന്ന ആളായിരുന്നു.
0: ആ,
1: പെൻഷനായി.
0: ആ,
1: സമർപ്പിക്കുന്നത് പിന്നെ നമ്മളെ വൈക്കം വിജയലക്ഷ്മി.
0: ആ,
1: പിന്നെ അമ്പലപ്പാട്ട് നാരായണൻ നമ്പൂതിരി, കായംകുളം ബാബു, പിന്നെ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, വെട്ടിക്കുളങ്ങര ദേഹമാട്, ഇവരൊക്കെ റേഡിയോയുടെ ശ്രോതാക്കളാണ്.
0: ഓക്കെ ഓക്കെ.
1: ഒരു വിജയൻചേട്ടനുണ്ട്, വന്ദന ചേട്ടനുണ്ട്, റോട്ടോ ഓടിക്കുന്ന. ഇവരൊക്കെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാക്കളാണ്.
0: ഇവർക്കെല്ലാം വേണ്ടിയാണ് ഈ ഗാനം സമർപ്പിക്കുന്നത് അല്ലേ?
1: ഇവർക്കെല്ലാവർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. ആകാശവാണിയുടെ പരിപാടിയാണ് എത്രയോ കാലം കൊണ്ട് കേട്ടോണ്ടിരിക്കുക. ആകാശവാണി ഇല്ല, നമ്മളില്ല.
0: ആ, എനിക്ക് ആ ഒരു വാക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് ഇതേപോലെ കുമ്പനാടുള്ള ഒരു ശ്രീകുമാർ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു.
1: അതെ,
0: അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്
1: മനസ്സിലായില്ലേ. അദ്ദേഹത്തിനോട് സമർപ്പിക്കുകയാണ്, കാരണം അദ്ദേഹത്തിന് ഞാൻ വെച്ച ഒരുപാട് കാലം അദ്ദേഹത്തിന് വിളി കേൾക്കാതിരിക്കുകയായിരുന്നു ശ്രീമാ സാറിന്റെ.
0: അപ്പൊ അതൊരു നിയോഗം, അപ്പൊ അതൊരു നിയോഗമായല്ലോ അല്ലേ?
1: ഞാനൊരു സംശയമുണ്ട്, പകുതി ഇവിടെ പകുതി അദ്ദേഹം വെച്ചത് കറണ്ട് ഇല്ലായിരുന്നു.
0: ഏതായാലും ആ സംശയം എല്ലാം തീർന്ന് ഇപ്പൊ എല്ലാം പൂർണ്ണമായല്ലോ.
1: ആ കക്ഷിയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയതിൽ വളരെ
0: സന്തോഷമുണ്ട്. അപ്പൊ അവര് നമ്മുടെ പല ശ്രോതാക്കളും പറയുമ്പോൾ ആകാശവാണി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തോട് ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമം.
1: എനിക്ക് പ്രത്യേകിച്ച് ആകാശവാണി ഇല്ലെങ്കിൽ വലിയൊരു പരിപാടി നടക്കത്തില്ല. ഞാൻ ഈ കാഴ്ചപ്പാടുള്ള ആകാശവാണി കൂടാണ് ഈ കലാപരിപാടി എല്ലാം നമ്മളെ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. കാരണം
0: അങ്ങനെ അതുകൊണ്ടാണോ ഈ ആന്തോളനം പാട്ട് ചോദിച്ചത്?
1: ഞാൻ
0: ഉദ്ദേശിച്ച
1: പാട്ട് സർഗത്തിന്റെ
0: അപ്പൊ നമുക്ക് ഈ ഗാനം ഏതെങ്കിലും കേൾക്കാം. എല്ലാം മികച്ച ഗാനങ്ങളല്ലേ. നമുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പാട്ട് വേണം, അതെ ഏത് പാട്ട് വേണം നമുക്കടുത്ത് ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഏത് ഗാനം കേൾക്കണമെന്ന് പെട്ടെന്ന് ഇവിടെ ചോദിച്ചാൽ നമുക്ക് ആപടം കൺവീഷണം. ഏത് പാട്ടെടുക്കും, എല്ലാം മികച്ചതല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് മികച്ച ഈ ഒരു ഗാനം കേട്ടാലോ.
1: ശരി,
0: എല്ലാവർക്കും ഈ ഗാനം സമർപ്പിക്കണം. സർഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനത്തിന്റെ വരികൾ യൂസ്

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാറേ, വാതിരപ്പള്ളിയിൽ നിന്ന് തങ്കമണി പത്മരാജനാണ്. എന്റെ പേര കുട്ടി കെട്ടിയ ഞാൻ ഇതുക്കൂപ്പ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ സാറേ, കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ എന്റെ മോടെ വിഭാഗ വാർഷികമായിരുന്നു, 4ാം വിഭാഗ വാർഷികമായിരുന്നു June 19. ഞാൻ ലെറ്റർ വിട്ടിട്ട് എഞ്ചിനീയർക്ക് ലെറ്റർ വിട്ടിരുന്നു ഞാൻ.
0: ശരി, നമുക്കിതെല്ലാം നമുക്ക് ഹലോ ഹലോ നമുക്കിതെല്ലാം കേൾക്കാനും കേൾക്കുകയും പറയുകയും പാട്ട് വെക്കുകയും ചെയ്യാം. അങ്ങയുടെ പേര് പറയൂ.
1: പത്മരാജൻ, തങ്കമണി പത്മരാജൻ. എന്റെ പേര് പത്മരാജൻ, വൈഫിന്റെ പേര് തങ്കമണി പത്മരാജൻ.
0: പത്മരാജൻ
1: മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: ഇപ്പൊ ആർക്കാണ് വേണ്ടത്? തങ്കമണി പത്മരാജനാണോ അതോ പത്മരാജനാണോ?
1: എന്റെ പേരെ കുട്ടി, എന്റെ 3-4 മാസം പേരായിരുന്നു എന്റെ പേരെ കുട്ടി.
0: പേരെ കുട്ടിയുടെ പേര് പറയൂ.
1: എന്റെ സൗഭാഗ്യ മോടെ പേര് സൗഭാഗ്യ.
0: പേരെ കുട്ടിയുടെ പേരെന്താ?
1: പേരെ കുട്ടി ദർശിൻ. ദർശിൻ
0: ദർശിൻ അല്ലേ? എന്നാലും ഒരു കളിപ്പേര് കാണുമല്ലോ, വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്ന ഒരു ചെല്ലപ്പേര് കാണത്തില്ലേ? ദർശൻ തന്നെ നീട്ടി ലച്ചു. പിന്നല്ല ലച്ചു, നമുക്ക് സന്തോഷം വന്നപ്പോഴത്തേക്കും പേരും എല്ലാം മറന്നു പോവാണ് എനിക്ക്.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക്
1: രഞ്ജിനിക്ക് വിട്ടു സാറേ, 4ാം വാർഷികത്തിൽ വിട്ടിട്ട്
0: പറയൂ. തങ്കമണി പത്മരാജൻ
2: കൊറേ ദിവസമായി ട്രൈ ചെയ്യാൻ തുടങ്ങി.
0: ഏതായാലും ഇപ്പൊ കിട്ടിയല്ലോ അല്ലേ?
2: കിട്ടി, വളരെ സന്തോഷം. ഇതിനു വേണ്ടി ഇരിച്ചു വരുന്നു, രണ്ട് ഫോണിൽ നിന്നും കൂടെ മാറി മറിഞ്ഞ് വിളിക്കാനോ.
0: നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ സന്തോഷം കൊണ്ട് റേഡിയോ ഓഫ് ചെയ്യാൻ മറന്നതാണോ അതോ കുറച്ചങ്ങോട്ട് നീങ്ങി ഒരല്പം നീങ്ങി എന്നാൽ നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് നമുക്ക് സംസാരിക്കാം.
2: മാറി.
0: ശരി ശരി, ഇനി നമുക്ക് കുറച്ച് സമാധാനത്തോടെ സംസാരിച്ചോളൂ. ശരി, അപ്പോ ലച്ചുവിന് വേണ്ടിയിട്ടാണ് ഇന്ന് പാട്ട് ചോദിക്കുന്നത് അല്ലേ? ഏത് പാട്ടാണ് ചോദിക്കുന്നത്? അല്ല, എന്നാലും പറയൂ പാട്ട്. വാത്സല്യത്തില് തീർച്ചയായിട്ടും താമരക്കണ്ണൻ ഉറങ്ങണമെന്നുള്ള ഗാനമായിരിക്കും അല്ലേ? നമുക്ക് ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് സന്തോഷം കേട്ട കാര്യം. നിങ്ങളെ സന്തോഷമുള്ള ഒരു കുടുംബം ഇങ്ങനെ വിളിച്ച് എല്ലാവരും കൂടെ സന്തോഷിക്കുമ്പോ നമുക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാനൊക്കെ പറ്റും അല്ലേ?
2: അപ്പോ
0: അപ്പൊ അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പിന്നെ പാട്ട് കേട്ട അത് കിട്ടിയില്ല അല്ലേ? അത് നമുക്ക് കത്ത് നമുക്ക് വായിച്ചു.
2: ഇവിടെ പാതിരപ്പള്ളിയിൽ ഒരു സതീശന്റെ ഞങ്ങളെ പോലെ തന്നെ പുള്ളിക്കാരന്റെ ലെറ്റർ വായിച്ചായിരുന്നു.
0: കാര്യം എന്നറിയോ, നമുക്ക് ധാരാളം കത്തുകൾ വരുന്നുണ്ട് ആകാശവാണിക്ക്, ധാരാളം കത്തുകളും പിന്നെ അതുപോലെ ഫോണിൻ പരിപാടിയിൽ ധാരാളം ഇത് ഫോണും വരുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം ആരെയും മാറ്റുന്നതല്ല കേട്ടോ, ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അവിടെ വേറെ എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ,
2: അതെന്താ?
0: ശരി, അപ്പൊ ഈ ചിരിയോടൊപ്പം നമുക്ക് ഈ ഒരു താരാട്ട് ഗാനം കേൾക്കാം.
2: ശരി,
0: കൈതപ്പുറം എഴുതി, SP വെങ്കടേഷ് ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം വാത്സല്യം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: ഹലോ.
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ആ എന്റെ പേര് ജനാർദ്ദൻ നായർ.
0: ആ എവിടെന്നാ വിളിക്കുന്നത്?
1: കരുണാകപ്പള്ളി.
0: ആ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ
0: ചെന്നായ് വളർത്തിയ കുട്ടി
1: അർച്ചനാപുഷ്പമാല.
0: എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനം അല്ലേ? മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, എം കെ അർജുനൻ ഈണം പകർന്നത്. എന്തായിരുന്നു താങ്കൾ?
1: ഞാൻ 10-72 വയസ്സുള്ളയാളാണ്. ആകാശനോട് പഴയ കാലം തൊട്ട് ശ്രോതാവാണ്.
0: ഇന്ന് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും അവരുടെ കുട്ടിക്കാലം മുതലേ റേഡിയോ കേൾക്കുന്നവരാണ്. വളരെ നാളുകൾ കൊണ്ട് റേഡിയോ കേട്ട് റേഡിയോ നെഞ്ചിലേറ്റി നടക്കുന്നവരാണെന്ന് ഈ ശ്രോതാക്കളെ ഇന്ന് വിളിച്ചവരെല്ലാവരും. പിന്നെ നമുക്ക് ഒരു ദിവസം പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും വിശേഷങ്ങളുണ്ടാവും ആകാശവാണി അല്ലേ? പക്ഷെ നമുക്ക് സമയം വളരെ കുറവാണല്ലോ സാർ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാട്ട് നമ്മൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്കത് നേരത്തെ മുഴുവൻ പാട്ട് കേൾക്കാൻ, നല്ലൊരു ഗാനമാണ്, പാട്ട് മുഴുവനായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: ഉണ്ട്,
0: പറഞ്ഞോളൂ.
1: പ്രധാനമായിട്ട് എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് എന്റെ കൂടെ പഠിച്ചവർ. ഒന്ന് അരിനെല്ലൂർ കാരണം ഒരു സോമരാജൻ, അത് കഴിഞ്ഞ് കായംകുളം കൃഷ്ണപുരത്തുള്ള ബെൻസി എന്ന് വിളിക്കുന്ന ഒരു ജേക്കബ് ബീജോ, പിന്നെ കൊല്ലത്ത് അഡ്വക്കേറ്റ് കെ ബി ശ്രീകുമാർ, പിന്നെ ദേവസ്വം ബോർഡ് കോളേജ് പ്രൊഫസറായി റിട്ടയർ ചെയ്ത ശാന്ത,
0: ശരി ശരി. അപ്പൊ നമുക്ക്
1: എന്റെ ഒരു ഗുരുനാഥനൊരു രാഘവൻ നായർ,
0: ശരി ശരി. അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാമല്ലോ സാർ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: ഒരു കൊലപാതക കഥ ചുരുളഴിയുമ്പോൾ അതിന്റെ വളവു തിരിവുകളിൽ അന്യാദൃശ്യമായ സുഹൃത് ബന്ധങ്ങളുടെ ചാരുതയും അനുപമമായ പ്രണയമിടിപ്പുകളുടെ ധ്വനിസാന്ദ്രതയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഡോസ്റ്റോയെവ്സ്കി. റസ്കോൾനിക്കോവ് കൊലപാതകം ചെയ്തെന്ന് സുഹൃത്ത് റസുമുഹിൻ വിശ്വസിക്കുന്നില്ല. സോണിയ എന്ന കൂട്ടുകാരിയുടെ മുന്നിൽ നിക്കോവെല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റത്തിൻ്റെ ഭാരമൊഴിച്ചിരിക്കുന്നു. പശ്ചാത്താപത്താൽ പവിത്രീകരിക്കപ്പെട്ട് നിയമത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്ന നിക്കോവ് സ്വന്തം അനുജത്തിയുടെ സംരക്ഷണം പ്രിയതോഴൻ റസുമുഹിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ ലോകപാപങ്ങളുടെ കുരിശ് ചുമലിലേറ്റിയ യേശുക്രിസ്തു

0: അതിൽ തറയ്ക്കപ്പെട്ട് മരണത്തോടടുക്കുമ്പോൾ സ്വന്തം അമ്മയുടെ സംരക്ഷണം പ്രിയ ശിഷ്യൻ യോഹന്നാന് ഏൽപ്പിക്കുന്ന ചിത്രം ഓർമ്മയിൽ തെളിയുന്നു. ഇനി അങ്ങോട്ട് സുദീർഘമായൊരു കുറ്റവിസ്താരം ആരംഭിക്കുന്നു. കീഴടങ്ങും മുമ്പ് കരുത്തു തെളിയിക്കുന്ന കുറ്റവാളി.
1: റസ്മുഹീൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
2: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? അതിന് എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
1: അവൾ തനിയെ ഇവിടെ വന്നിരുന്നു.
2: അവൾ വന്നിരുന്നോ?
1: നീ
2: എന്താണ് അവളോട് പറഞ്ഞത് എന്നെക്കുറിച്ച്?
1: ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എനിക്കെന്ത് സംഭവിച്ചാലും നീ അവരെ സംരക്ഷിക്കണം. ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കുന്നു.
2: നിക്കോ,
1: അതേടാ, നീ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
2: നിക്കോ,
1: അവളും നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം.
2: നിക്കോ, നീ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊരു രഹസ്യമാണെങ്കിൽ സാരമില്ല, എന്നോട് പറയണ്ട. പക്ഷേ നിന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും.
1: ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നീ ശ്രമിക്കാതിരിക്കുക, അത് കാലത്തിന് വിട്ടുകൊടുക്കുക.
2: നീ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനക്കാരനാണ്, അങ്ങനെ തന്നെയായിരിക്കും. എന്തോ അപകടകരമായ പ്രവൃത്തികൾക്ക് തയ്യാറെടുക്കുകയാണ്, ഉറപ്പാണ്. അതുതന്നെ, ഡോണിയയ്ക്ക് അതറിയുമായിരിക്കും. അപ്പോൾ ഡോണിയ നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു?
1: എന്താണ് നീ വീണ്ടും വീണ്ടും അതെടുത്തു ചോദിക്കുന്നത്?
2: ആ കത്തും ഇവിടെയുള്ള വരവും തമ്മിൽ.
1: കത്തോ?
2: ഡോണിയയ്ക്കൊരു കത്ത് കിട്ടി ഇന്നലെ. അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. നിന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൾ പറഞ്ഞു നമുക്ക് വളരെ വേഗം വേർപിരിയേണ്ടി വരുമെന്ന്. പിന്നെ എന്നോട് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ എന്തിനു വേണ്ടി അവൾ നന്ദി പറഞ്ഞു.
1: എവിടുന്ന കത്ത് കിട്ടിയത്?
2: അതിനെപ്പറ്റി അറിയില്ല. ശരി നിക്കോവ്, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, എല്ലാം അറിയുന്ന കാലം. ഇപ്പോൾ ഇടയ്ക്ക് നിഗൂഢതകൾ. ഞാൻ പൊയ്ക്കോട്ടെ.
1: മദ്യപിക്കാനല്ലേ നീ പോകുന്നത്?
2: അല്ല, ഇപ്പോൾ എനിക്ക് മദ്യപിക്കേണ്ട ആവശ്യമില്ല. മദ്യമില്ലാതെ തന്നെ നീ എന്നെ ലഹരി പിടിപ്പിച്ചിരിക്കുന്നു. നിക്കോവ്, ഞാൻ പോകുന്നു, വേഗം തിരിച്ചു വരാം.
1: പാപം റസ്മുഹീൻ, അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഏതോ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഞാനും പങ്കുകൊള്ളുന്നുവെന്നാണ്. ഡോണിയും അതിൽ ഭാഗഭാക്കാണെന്ന്.

0: കടന്നു വരാം.
1: ഞാൻ പെട്രോവിച്ച്, പെരിഫറി പെട്രോവിച്ച്. ഹാ, നിങ്ങളിവിടെ ഈ സന്ദർശകനെ പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലേ? കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇതിലേ കടന്നു പോകുമ്പോൾ തോന്നി ഇവിടെ വന്ന് എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൂടാ എന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
0: കൊള്ളാം സാർ, ഇവിടെ ഇരിക്കുക.
1: സന്തോഷം. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ ഒരു വീർപ്പ് മുട്ടലായിരുന്നു താങ്കൾക്ക്. അന്നൊക്കെ മോശമായ രീതിയിലാണ് ഞാൻ നിങ്ങളോട് പെരുമാറിയതെന്ന് തോന്നുന്നു. എനിക്കത് വിഷമമുണ്ട്.
0: അങ്ങനെ മോശമായ പെരുമാറ്റമാണെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ബുദ്ധി സാമർഥ്യം മുഴുവൻ വിളമ്പി, അത്രയേ ഉള്ളൂ.
1: തികച്ചും സംസ്കാരശൂന്യമായ വിധത്തിൽ

0: എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും നമ്മൾ മാന്യരാണ്. ഒന്നും ഒളിച്ചു വെക്കാതെ തുറന്ന മനസ്സോടെ പെരുമാറുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നിങ്ങളുമായി അത്തരത്തിൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: എന്താണ് ഉദ്ദേശിക്കുന്നത്? വളച്ചിട്ടില്ലാതെ പറയൂ.
0: അതെന്റെ ഒരു ശൈലിയാണ്. വിശദീകരണം നൽകാം, എന്റെ കടമയാണ്. തെറ്റിദ്ധാരണകളെല്ലാം നീക്കാം. സർവതും
1: നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റം നിലക്കണ്ണാടി നോക്കും പോലെയാണ്. എല്ലാം അങ്ങ് ഒപ്പിയെടുക്കും.
0: തുറന്ന മനസ്സോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനുമുപരി നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
1: നിങ്ങൾ ഓരോ വാക്ക് പറയുമ്പോഴും എന്റെ മനസ്സിൽ ഓരോ കുരുക്ക് വീഴുകയാണ്. അഴിയുന്ന കുരുക്കുകൾ കിരട്ടിയായി കുരുക്കുകൾ വീഴുന്നു.
0: നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിരുന്നു എന്ന കാര്യം എനിക്കറിയാം. തീർച്ചയായും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ അഭിപ്രായം തുടച്ചു മാറ്റാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
1: എനിക്ക് ഔദാര്യം വേണ്ട. നിയമദൃഷ്ടിയിൽ തെളിവുകളാണല്ലോ നീതിപീഠത്തിന് വേണ്ടത്. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം.
0: എല്ലാ കാര്യങ്ങളും വിശദമായി പറയേണ്ട ആവശ്യമില്ല. ചില കേട്ടുകേൾവികൾ ഉയർന്നു വന്നിരിക്കുന്നു. ആരിലൂടെ, എങ്ങനെ, എപ്പോൾ ഈ കേട്ടുകേൾവികൾ എൻ്റെ കാതിലെത്തി, എപ്രകാരം അത് നിങ്ങളെ ബാധിച്ചു എന്ന വിശദാംശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.
1: എന്നെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഉണ്ടാക്കുകയാണ്.
0: തികച്ചും ആകസ്മികമായാണ് എൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തത്. ഞാനാണ് നിങ്ങളെ ആദ്യം കുടുക്കിയത്. ആ വൃദ്ധ പണയവസ്തുക്കളിൽ കുറിച്ചു വച്ചിരുന്നതും മറ്റും ഒന്നും വാസ്തവത്തിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങൾ. എങ്കിലും റസ്കോൾനിക്കോവ് എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? നിങ്ങൾ എല്ലാത്തിനും സംശയമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു.
1: അത് യുക്തിപരമായ സമീപനമല്ലല്ലോ.
0: അതെ, വ്യക്തിപരമായ സമീപനത്തിലൂടെ ഞാനത് അപഗ്രഥിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനും മനുഷ്യനാണല്ലോ. ആ മാസികയിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനം, ആ സമയത്ത് ഞാനത് ഓർത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചത്?
1: ആ ലേഖനത്തിൽ നിന്നായിരുന്നു തുടക്കം.
0: ഞാൻ നിങ്ങളെ പുച്ഛിച്ചു, കളിയാക്കി, എല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ ഞാൻ എപ്പോഴും പ്രകോപിപ്പിക്കുകയായിരുന്നു.
1: എനിക്കത് മനസ്സിലായിരുന്നു.
0: ഞാനത് ആവർത്തിക്കുന്നു. നിക്കോ, നിങ്ങളൊരു രോഗിയാണ്, ക്ഷമയില്ലാത്തവനാണ്, ധീരനാണ്, നിശ്ചയദാർഢ്യമുള്ളവനും ആത്മാർത്ഥതയുള്ളവനുമാണ്, ഗുണഗണങ്ങൾ ഏറെയുള്ളവൻ.
1: ഞാനൊരു സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു. ചിന്തകളും ആശയങ്ങളുമാണ് എൻ്റെ കൈമുതൽ.
0: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. തുടർകഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ONV, സംഗീതം SP വെങ്കിടേഷ്.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495563 1. ഒരു നമ്പർ കൂടിയുണ്ട്, 9495963 1. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം മേഘം.

എസ് രമേശൻ നായർ വരികൾ എഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം പ്രിയം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 8, ശകവർഷം 1948 ആഷാഢം 1, 2026 ജൂൺ മാസം 22 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:55. FM ബാൻഡിൽ 101.4 മെഗാഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയിൽ ഇന്നലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഏറ്റവും കൂടുതൽ ദിവസം അടയിരിക്കുന്ന പക്ഷി ഏതാണ്? ഉത്തരം: വാൻഡറിംഗ് ആൽബട്രോസ്. 82 ദിവസമാണ് വാൻഡറിംഗ് ആൽബട്രോസിൻ്റെ അടയിരുപ്പുകാലം. ഇനി ഇന്നത്തെ ചോദ്യം: കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏത്? ചോദ്യം ഒരിക്കൽ കൂടി: കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏത്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:44. നൂറ്റിയൊന്ന് ദശാംശം 4 MHz-ൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും വാണി ജയറാമും പാടിയത് ആ ദിവസം എന്ന ചിത്രത്തിൽ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ജരി പാടിയ ഗാനം കേൾക്കാം. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.
2: നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് സത്യനന്ദിക്കാടാണ്. ശ്രീ ഇളയരാജ സംഗീതം നൽകിയ എൻ്റെ കഴിഞ്ഞ ചിത്രങ്ങളിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ

അവിചാരിതമായ കാരണത്താൽ ഈ ഗാനം പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. അടുത്ത ഗാനം മനു അങ്കൽ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്നറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
2: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBI DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
1: RBI പറയുന്നു, അറിവ് നേടൂ,
2: ജാഗ്രത പാലിക്കൂ. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റിയുള്ള പ്രത്യേക ക്യാമ്പുകൾ നടത്തപ്പെടുന്നു.
3: വാണി ജയറാമും ജയചന്ദ്രനും പാടിയ ഗാനമാണ് അടുത്തത്, മറക്കില്ലൊരിക്കലും എന്ന ചിത്രത്തിൽ. ഗാനരചന ജമാൽ കൊച്ചങ്ങാടി, സംഗീതം സീറോ ബാബു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരക്ക് പിടിച്ച ജീവിതയാ.
2: മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഈ ചിത്രത്തിൽ ചിത്രപാടിയതാണ് അടുത്ത ഗാനം. ബിജു തിരുമലയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം.

റിതം എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഉണ്ണികൃഷ്ണനും കവിതാ സുബ്രഹ്മണ്യവും ചേർന്ന് പാടിയത്.

0: സാന്ത്വനത്തിന്റെ ദിശാ സൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നല്ലോ. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ. കേവലം കുറച്ച് ശാരീരിക വ്യായാമങ്ങൾ മാത്രമല്ല യോഗ, മറിച്ച് അത് നമ്മുടെ ശ്വാസത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനും ആന്തരിക സൗഖ്യം നൽകാനുമുള്ള ഒരു ജീവിതചര്യയാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് നമ്മെ ഇണക്കി ചേർക്കുവാൻ തീർച്ചയായും യോഗയിലൂടെ സാധിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ യോഗാദിന പ്രമേയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ NHM PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: നമസ്കാരം. ആരോഗ്യകരമായ വാർദ്ധക്യം അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത്, വരുംകാല ജീവിതത്തിലെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നാം ഇന്ന് ജീവിച്ചു തുടങ്ങുവാൻ എന്നുള്ളതിനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതശൈലിയോടൊപ്പം ആരോഗ്യരംഗവും ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ സമൂഹത്തിൽ ചികിത്സയെക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് രോഗപ്രതിരോധ ഉപായങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുമാണെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തി കോവിഡും ഷിഗല്ലയും നിപ്പയും പോലുള്ള പലവിധ രോഗങ്ങൾ ആരോഗ്യരംഗത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഓരോ പകർച്ചവ്യാധിക്കും രോഗത്തിനും പ്രതിരോധ ഔഷധങ്ങളോ വാക്സിനുകളോ വികസിപ്പിക്കുക എന്നതും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനായി പ്രായോഗികമായും ഫലപ്രദവുമായ മാർഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യപൂർണമായ ജീവിതശൈലി പിന്തുടരുക എന്ന ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇതിനായി അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിസര ശുചീകരണം, ആരോഗ്യകരമായ ഭക്ഷണശൈലി, മനസ്സിനും ശരീരത്തിനും ശരിയായ വ്യായാമം എന്നിങ്ങനെ പല വിഷയങ്ങൾ

0: പ്രാധാന്യമർഹിക്കുന്നു. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം ഏറുന്നതും ഇവിടെ തന്നെയാണ്. ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും പ്രയോജനപ്രദവുമായ അതും ചിലവ് കുറഞ്ഞതുമായ മാർഗവുമാണ് യോഗ പരിശീലനം. യോഗശാസ്ത്ര നിർവചനം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, യോഗ ചിത്തവൃത്തി നിരോധ എന്നതാണ്. അതായത് മനസ്സിന്റെ അസ്വാഭാവിക സങ്കല്പങ്ങളെയും പ്രവൃത്തിയെയും തടയുക എന്നതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് ഒരു തത്വദർശനം അഥവാ ഫിലോസഫി, ചിന്താധാരയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ വൃത്തികൾ അഥവാ പ്രവർത്തനങ്ങൾ നേർവഴിയിൽ കൊണ്ടുവരികയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തിത്വം തന്നെ ഗുണപരമായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിന്തകളിൽ നിന്നാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. സംശുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി ചിട്ടയോടെയുള്ളതും ഹിതമായതും അതായത് ശരിയായതും മിതമായതും അതായത് ലളിതമായതും ജീവിതശൈലി പിന്തുടരുകയും ഈ ഒരു വ്യത്യാസം അവരുടെ പ്രവർത്തന മികവിലൂടെ പ്രതിഫലിക്കുകയും അതാണ് യോഗയുടെ ഫലമായി പറയപ്പെടുന്ന കർമ്മകുശലത, അതായത് എഫിഷ്യൻസി അറ്റ് വർക്ക് എന്നൊക്കെ നാം പറയുന്ന ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ നാം കേൾക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന ശ്ലോകത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ യോഗയിലൂടെ കർമ്മകുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി ആർജവമുള്ള ഒരു സമൂഹത്തെ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തനക്ഷമതയോടൊപ്പം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിവിധ പ്രവൃത്തി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗ പരിശീലനം സാധ്യമാകുന്നത് വഴി ഇതിന്റെ ആത്യന്തിക ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരിക്കലും യോഗ പരിശീലനം ഒരു പ്രത്യേക മതവിശ്വാസത്തെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ അല്ല. ഇത് ഒരു സ്വതന്ത്ര ദർശനവും ജീവിതക്രമവുമാണ്. ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഒരു മതവിശ്വാസവും ഇല്ലാത്തവർക്കും യോഗ പരിശീലനത്തിലൂടെ അതിന്റെ മാനസിക തലത്തിലുള്ള ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. നിർമ്മലമായ മനസ്സും ആരോഗ്യപൂർണമായ ശരീരവും നിലനിർത്തുക എന്നത് ഒരു വിശ്വാസക്രമങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ. ഇനി രോഗപ്രതിരോധത്തിലേക്ക് വരാം. പ്രധാനമായി രണ്ട് വിഭാഗങ്ങളിലാണല്ലോ രോഗങ്ങൾ നാം സമൂഹത്തിൽ കാണുന്നത്. ഒന്നാമത്തേത് വിവിധതരം പനികൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും രണ്ടാമത്തേത് ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചേതര വ്യാധികളും. ഇവ കൂടാതെ ജനിതകമായ വൈകല്യങ്ങൾ കൊണ്ടും രോഗങ്ങളും മാനസിക രോഗങ്ങളും മാലിന്യജന്യ രോഗങ്ങളും പോഷകക്കുറവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പലവിധ രോഗാണുക്കളുടെയും രോഗകാരണങ്ങളുടെയും നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും രോഗപ്രതിരോധ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമേ രോഗം വരാതിരിക്കുവാൻ മാർഗമുള്ളൂ. ഓരോ വ്യക്തിക്കും ഹിതവും മിതവും ശുദ്ധവുമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു അതായത് പരിസര ശുചിത്വം, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും രോഗങ്ങൾ സ്പർശിക്കുകയില്ല. ഇവയിൽ രണ്ടു പ്രധാന ഘടകങ്ങൾ ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നത്തെ ജീവിതശൈലീജന്യ രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഹിതവും യുക്തവുമായ വ്യായാമത്തിന്റെ അഭാവമാണ്. വ്യായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണമായുള്ള ആയാമമാണ്. അതായത് പേശികൾക്ക് ശരിയായ ചലനം വഴി ബലപ്പെടുത്തുകയും ആയാസം അഥവാ സ്ട്രെയിൻ നേരിടാനുള്ള പ്രാപ്തി സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് യോഗ പദ്ധതിയിലെ ആസനങ്ങൾ എന്ന പരിശീലനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഉദാഹരണത്തിന്, ഭാരമെടുത്തപ്പോൾ നടുവിന് വിലക്കമുണ്ടായി എന്ന് വയ്ക്കുക. കൂടുതലും അസ്വാഭാവികമായ പേശീബലവും മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യ നമസ്കാരം, ഭുജംഗാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങൾ ശീലിക്കുക വഴി പേശീബലം നേടിയെടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇപ്രകാരം വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്രകാരം ശ്വസനക്രിയകളും യോഗാസനങ്ങളും കൃത്യമായി ശീലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധവും അലർജി കാരണവും ഒക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയില്ല. ഇത് പല പഠനങ്ങളും വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം, സ്ത്രീരോഗങ്ങൾ, സന്ധിഗത രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളോടൊപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അല്ലാതെയും ശീലിക്കാവുന്ന യോഗാസനങ്ങൾ ഏറെയാണ്. ഇതുവഴി രോഗസാധ്യത ഉള്ളവർക്ക് അത് വരാതെ തടയുവാനും രോഗമുള്ളവർക്ക് പ്രാഥമിക അവസ്ഥയിലുള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. യോഗചര്യയിലൂടെ നാം അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് കർമ്മസാമർഥ്യം. അതായത് നമ്മുടെ എഫിഷ്യൻസി. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും വിവിധ കർമ്മ മേഖലകളിലും യോഗ പരിശീലനം നടപ്പിലാക്കി വരുന്നത്. ഇതുവഴി കർമ്മശേഷിയും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യോഗശാസ്ത്രത്തിൽ 8 വിഭാഗങ്ങളിൽ ആസനങ്ങൾ എന്നത് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. ആസനങ്ങൾ കൂടാതെ യമനിയമാദികൾ, പ്രാണായാമം എന്നിവ നാം ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടവയാണ്. ഇതിൽ യമനിയമാദികൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കേണ്ടതുമാണ്. അതായത് അഹിംസ, സത്യം, ശുചിത്വം, ഈശ്വര സമർപ്പണം എന്നിവയെല്ലാം പറയുന്നത് യമനിയമാദികളിലാണ്. ഇത്തരം ശീലങ്ങൾ വഴി മനസ്സിനെയും പ്രവൃത്തിയെയും നന്മയിലേക്ക് നയിക്കുക എന്നതാണ് യോഗിയുടെ ലക്ഷ്യം. പ്രാണായാമം എന്നത് പലവിധ ശ്വസനക്രിയകൾ വഴി പ്രാണശക്തിയെയും മനസ്സിനെയും ശക്തമാക്കുക എന്നതാണ്. ഇവ നാലും ശീലിച്ചു കഴിഞ്ഞവർക്ക് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നീ ആന്തരിക പരിശീലനങ്ങളും ശീലിക്കാം. ഇവയിൽ നമുക്ക് ഏവർക്കും പരിചിതമായത് ധ്യാനം എന്ന വിഭാഗമാണ്. പ്രത്യാഹാരം, ധാരണം തുടങ്ങിയ പരിശീലനങ്ങൾ വഴി മനസ്സിനെയും ചിന്തകളെയും പൂർണ്ണമായി കീഴടക്കിയ ഒരേ ഒരു ബിന്ദുവിൽ ഏകാഗ്രമാക്കി മനസ്സിനെ നിർത്തുകയാണ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും മാത്രം പഠിക്കാനായി വരുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒന്ന്, യമനിയമാദികൾ പഠിക്കാതെ ആസനങ്ങളോ അത് കഴിഞ്ഞാൽ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണവും പഠിക്കാതെ ധ്യാനമോ നമുക്ക് പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമാണ്. ചിന്തകൾ പൂർണ്ണമായും ഈ അവസ്ഥയിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ധ്യാനത്തിന്റെ സവിശേഷത. ഏറെ അഗാധമായ ധ്യാനാവസ്ഥകൾ തുടരുന്നവരുടെ ബോധം പൂർണ്ണമായും പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇതാണ് സമാധി എന്ന അവസ്ഥയായി നാം പറയുന്നത്. ഇതുതന്നെയാണ് യോഗിയുടെ ലക്ഷ്യം. ഇവയൊക്കെ തന്നെയും മനസ്സിനെയും ഉയർന്ന ബോധതലത്തെയും സംബന്ധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആധി അഥവാ സ്ട്രെസ് വ്യാധിയായി മാറുന്ന ഈ കാലത്ത് മനസ്സിന്റെ വ്യാകുലതകളെയും ചിന്തകളെയും കുറേയെങ്കിലും ഇല്ലാതെയാക്കി ഉയർന്ന ബോധതലത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും നൽകുന്ന ഉണർവും ആർജവും കർമ്മശേഷിയും അത്യന്തം പ്രയോജനപ്രദമായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ യോഗ പരിശീലനം ശീലിക്കാവൂ എന്നതാണ് ഏറെ നിർബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. തെറ്റായ ചെറിയ രീതിയിലുള്ള പരിശീലനം പോലും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന ഹിതവും മിതവും ലളിതവുമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് യോഗശാസ്ത്ര മൂല്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ സന്തോഷപൂർണവും സംഘർഷരഹിതവുമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ യോഗദർശനം വഴി കഴിയും. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് അതിനൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളും മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ

0: സമൂഹം ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യ ബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മ പരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം രേഖ NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്.

ആകാശവാണി. ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴവിൽ കാവടി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്.

മഴവില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താരയാണ് സംഗീതം നൽകിയത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 7:20 ഹൈ റേഞ്ച് വൃത്താന്തം. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8 ഇതളുകൾ. കുട്ടികൾക്കായുള്ള പരിപാടി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 5:30 ചലച്ചിത്രഗാനം. 5:35 നിയമവിധി, ഇന്ത്യൻ ശിക്ഷാ നിയമം. അഡ്വക്കേറ്റ് സാബു മാത്യു സംസാരിക്കുന്നു. 5:40 അറിയിപ്പുകൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 ചലച്ചിത്രഗാനം. കിസാൻ വാണി. 7:20 ഹൈ റേഞ്ച് വൃത്താന്തം. 7:35 ഫിഫ വേൾഡ് കപ്പ് അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:30 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി പുരാണ പാരായണം ആതിര റാണി പാരായണം ചെയ്യുന്നു.
1: രാമായണത്തിലെ ലക്ഷ്മണോപദേശം

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.

വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന കർഷകർ, ഹൈടെക് കർഷകർ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു.

ഒരു കലാലയ മുറ്റത്ത് ആരംഭിച്ച പൂക്കൃഷിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ഐ ടി മേഖലയിൽ അഞ്ചക്ക ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ സമ്മർദ്ദങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് കാർഷിക രംഗത്തേക്ക് ചുവടുറപ്പിച്ച് അതിനേക്കാൾ അഞ്ചിരട്ടി പ്രതിമാസം സമ്പാദിക്കുന്ന കഥ സമൂഹ മാധ്യമത്തിൽ വരെ ഇന്ന് വൈറലാണ്. അതാണ് ശ്രീ എസ് വി സുജിത്ത്.

വെല്ലുവിളികൾ അനുകൂലമാക്കിയും കടന്നു പോകുന്ന ശ്രീ സുജിത് ഈ മേഖലയിൽ സദാ ശ്രദ്ധേയനാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സൂര്യകാന്തി പാടമൊരുക്കി വിസ്മയം തീർത്ത ശ്രീ സുജിത് ഇന്ന് തിരുവനന്തപുരത്തെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിശാലമായ സ്ഥലത്ത് പുഷ്പകൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വൻ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആവേശത്തോടെ വിദ്യാർത്ഥികളും തൈകൾ നട്ടു. പിന്നെ പാടത്തെ ചെറുമണലിലിരുന്ന് കൃഷിമന്ത്രിയും കുട്ടികളും കാർഷിക അനുഭവങ്ങൾ

0: കതിര കാർഷിക ക്ലബ്ബുകൾ, കൃഷിയെ പാഠ്യവിഷയമാക്കൽ, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി.
1: കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ പോകുന്നു. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും. ആ നോഡൽ ടീച്ചറുടെ കൂടെ അവിടെ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയിൽ ലോക്കൽ ബോഡീസ് മെമ്പർ ഉണ്ടാകും. അതിൽ കർഷകരുണ്ടാകും. അതിന് PTA മെമ്പർമാരുണ്ടാകും. അവർ കൃഷിസ്ഥലം ഈ കുട്ടികൾക്ക് ഒന്നുകിൽ സ്കൂളിൽ അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ അവർ അറേഞ്ച് ചെയ്യും. അവിടെ കുട്ടികൾ കൃഷി ഇറക്കും.
0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ T.സിദ്ധിക്കിന്റെ വാക്കുകളിലേക്ക്.
1: അവർക്ക് വേണ്ടതായ എല്ലാ സപ്പോർട്ടും കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിവിധ തലങ്ങളിൽ ഉണ്ടാകും. ആ കാർഷിക വൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ വീട്ടിലും കൃഷി ആരംഭിക്കും. അങ്ങനെ കുട്ടി കർഷകരെ സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത്, സ്കൂൾ തലത്തിൽ കുട്ടി കർഷകരെ മോഡലാക്കി ആദരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും. തീർച്ചയായും ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമുക്ക് അറ്റുപോയ കണ്ണികളെ പുതുതലമുറയിലൂടെ റീകണക്ട് ചെയ്യാനുള്ള ഒരു മിഷനും വിഷനുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നു. ആ പ്രയാണത്തിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം.

ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ വാക്കുകൾ പോലെ കുട്ടി കർഷകരെ ഇതിലേക്ക് ആകർഷിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൃഷിയിലെ തങ്ങളുടെ നിലപാടിൽ കാതലായ മാറ്റം വരണം. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ

0: നമുക്ക് പൂകൃഷിക്ക് തയ്യാറെടുക്കാം അല്ലേ? മണ്ണൊരുക്കലും പ്രാരംഭ പ്രവർത്തനങ്ങളായ തൈനടിയിലും വളപ്രയോഗവും തുടങ്ങി പൂകൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന സംസാരിക്കുന്നു.
1: ഓണക്കാല പുഷ്പകൃഷിയിൽ വിജയിക്കാൻ കൃത്യമായ ആസൂത്രണവും സമയബന്ധിതമായ കൃഷിരീതികളും അനിവാര്യമാണ്. കൃഷി സമയം ശരിയായി പാലിച്ചാൽ മാത്രമേ അത്തം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിലെത്തിച്ച് മികച്ച വില ലഭ്യമാക്കാൻ കഴിയൂ. ഇത്തവണ തിരുവോണം ഓഗസ്റ്റ് 26 ആയതിനാൽ അതിന് 10 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്യേണ്ടതാണ്. ഇത്തവണത്തെ ഓണത്തിന് പൂക്കൾ വിളവെടുക്കാനായി 1 മാസത്തിലധികം പ്രായമുള്ള 6 അതിലധികമോ ഇലകളുള്ള കരുത്തുള്ള തൈകൾ നടുന്നതാണ് ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങളെടുക്കണം. 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി സെന്റ് 1 1200 ഗ്രാം ഫാക്ടംഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടമെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങു കൊടുക്കണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് ലഭിക്കാൻ പിഞ്ചിങ് അഥവാ തലപ്പുനുള്ളൽ ചെണ്ടുമല്ലിയിൽ ചെയ്യാറുണ്ട്. നട്ട് 30 ദിവസം കഴിയുമ്പോഴാണ് ചെടിയുടെ തലപ്പ് നുള്ളുന്നത്. ഈ സമയം സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി മണ്ണ് കയറ്റി കൊടുക്കണം. കൂടുതൽ പൂക്കൾ ലഭിക്കാനായി ആദ്യം തലപ്പ് നുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാറുണ്ടെങ്കിലും ഇനി തൈകൾ നടുന്നവർ 2-ാമത്തെ തലപ്പ് നുള്ളൽ ഒഴിവാക്കണം. ഇത്തവണ ജൂലൈ 20 ശേഷം തലപ്പ് നുള്ളൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തലപ്പ് നുള്ളി ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. തലപ്പ് നുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാൻ ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബ്യൂവേറിയ ബാസിയാന എന്ന മിത്രക്കുമിഴ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. 19-19-19 എന്ന വളം 3-5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180-200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. 1.5-2 മാസം തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂക്കൾക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയും സമയബന്ധിതമായ കൃഷിരീതികളോടെയും ഓണവിപണിയെ ലക്ഷ്യമാക്കി പൂക്കൃഷി നടത്തേണ്ടതാണ്. ഓണക്കാലത്ത് പൂവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഓണപ്പൂക്കളുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതാണ്.

വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന പറഞ്ഞതുപോലെ ശ്രദ്ധയോടെ നമുക്ക് പൂക്കൃഷിയിലേക്ക് ഇറങ്ങാം. പൊന്നോണത്തെ സുവർണ ശോഭയോടെ വരവേൽക്കാൻ പുഷ്പാലങ്കൃതമായ

അധ്യായം തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ് ലാൽ. പ്രിയ ശ്രോതാക്കളെ, അടുത്ത അധ്യായത്തിൽ ഓണത്തിനായി നാം നട്ട പച്ചക്കറി തൈകളുടെ പരിപാലനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

0: നിന്റെ ഡാലിയും മേരിഗോൾഡും നന്നായി പൂത്തു നിൽക്കുന്നുണ്ടല്ലോ.
1: പൂച്ചെടികളുടെ ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തടത്തന്നെ വാങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും.
0: എന്നാ പിന്നെ അത് അവിടെ നിന്ന് എനിക്കൊരു ഇത് പറഞ്ഞു തന്നേ.
1: തൃശ്ശൂരിലെ വെള്ളാണിക്കരയിലുള്ള ബയ്യൻ ഫാം ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ശേഖരത്തിലും മികച്ച സേവനത്തിലും ഇന്നും മുന്നിലല്ലേ. കൂടാതെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. ഓൺലൈനായും വാങ്ങാം.
2: അതെ, വീട്ടുമുറ്റങ്ങൾ പൂന്തോട്ടം.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
5: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
4: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 4000-ലധികം പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് എൻ ഹരികുമാർ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങി മത, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ വിവിധ ആളുകൾ സ്വയം വിവരം നൽകി സെൻസസ് പ്രക്രിയയിൽ പങ്കാളികളാവുകയാണ്. റാന്നി പെരുനാട് വില്ലേജിലെ അട്ടത്തോട്, ചാലക്കയം, ളാഹ വനമേഖലയിലെ ഉന്നതയിലുള്ളവരും സെൻസസ് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 30 വരെ സൗകര്യമുണ്ട്. ഭവന പട്ടികപ്പെടുത്തലിനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് sc.census.gov.in വെബ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാം. ജൂലൈ 1 മുതൽ 30 വരെയാണ് ഭവന പട്ടികപ്പെടുത്തൽ. സ്വയം വിവരങ്ങൾ നൽകുന്നതിനും സംശയ നിവാരണത്തിനും കളക്ടറേറ്റിന് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തനം. ഉദ്യോഗസ്ഥർക്ക് പുറമെ പൊതുജനങ്ങൾക്കും സേവനം വിനിയോഗിക്കാം. 2026-27 വർഷത്തെ പുതുക്കിയ കേരള ബജറ്റിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് വൻകിട പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപനത്തിൽ ഇല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ തീർത്ഥാടന ടൂറിസത്തിന് പ്രാധാന്യം നൽകുന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ആറന്മുളയിൽ എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിംഗ് സെന്ററിനായി 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിനായി 12 കോടി രൂപയും തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന് 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് 15,000 ഉയർത്തി. ശബരിമലയെ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും അറാനിയിൽ കേന്ദ്ര സർക്കാർ സഹായത്തോടെ വ്യവസായ പാർക്കും തിരുവല്ലയിൽ ഐടി പാർക്കും സജ്ജമാക്കും എന്നതും ജില്ലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടന പാതകളുടെ വികസനത്തിനായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കിയതും വന്യമൃഗശല്യത്തിന് കാര്യക്ഷമമായി തടയിടാൻ പദ്ധതി ഒരുക്കുന്നതും ജില്ലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളാണ്. കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം എന്ന പേരിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സന്ദേശ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നിർവഹിച്ചു. ലോകത്തിൽ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% ഇന്ത്യയിൽ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ 12 വർഷത്തിനിടെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒട്ടേറെ നേട്ടം ലഭ്യമായിട്ടുണ്ടെന്ന് BJP ജില്ലാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ 146,000-ലധികം കർഷകർക്ക് 313.5 കോടി രൂപ വിതരണം ചെയ്തു. ഫസൽ ഭീമ യോജനയിലൂടെ 480 ഹെക്ടർ കൃഷിഭൂമിക്ക് 4.63 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പ്രകാരം 300 ഹെക്ടർ കൃഷിഭൂമിക്ക് 2.61 കോടി രൂപയുടെ പരിരക്ഷ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി സിഞ്ചായി യോജനയിൽ 109.75 ഹെക്ടർ ഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ

0: സൗകര്യം. പ്രധാനമന്ത്രി ഗ്രാമ സടക് യോജനയിൽ 92 കോടി രൂപ ചിലവിൽ 130 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല, എരുമേലി, പമ്പ സന്നിധാനം ആത്മീയ ടൂറിസം സർക്യൂട്ടിന് 36.3 കോടി രൂപ ചിലവാക്കിയതായും പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി ഇക്കോ സർക്യൂട്ടിന് 77 കോടി രൂപ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി 12.4 കോടി രൂപയും ചെലവിട്ടതായി BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് പറഞ്ഞു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ കുമാരനാശാന്റെ മിന്നാമിനുങ്ങ് എന്ന കവിത P. സുശീല ദേവി ചൊല്ലുന്നു.

കുമാരനാശാന്റെ മിന്നാം മിനുങ്ങ് എന്ന കവിത പി സുശീല ദേവി ചൊല്ലിയതാണ് കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 19:30. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी। आदौ मुख्य वार्ताः। पश्चिमबंगे भाजपा नेतृत्वे सर्वकारेण प्रथमं पूर्णं अर्थसंकल्पनापत्रं उपस्थापितं, यस्मिन् सामाजिक कल्याणं आधारभूत संरचना विकासं आजीविका सृजनं समेत्य अनेकाः महिला केन्द्रित योजनाः सन्ति घोषिताः। सुरक्षा समाह्वानानां विषये चर्चयितुं नवदिल्ल्यां अद्य ब्रिक्स राष्ट्रीय सुरक्षा परामर्शदातॄणां सम्मेलनं समारब्धम्। आर्थिक संबंधान इतोपि सुदृढ़ीकर्तुं विदेश मंत्री डॉक्टर एस जयशंकरः स्वकीयेन समकक्षेण सह चर्चार्थं मंगोलिया देशं संप्राप्तवान्। भारतीय ऋतु विज्ञान विभागेन अद्य असम मेघालय राज्ययोः कृते अतिवृष्टेः पूर्वानुमानं प्रकटितम्। अपि च अस्य वर्षस्य फीफा विश्वकप क्रीडायाम् अर्जेण्टीना दलम् अद्य रात्रौ अमेरिका देशस्य आर्लिंगटन नगरे ग्रुप जे क्रीडायाम् ऑस्ट्रिया दलं सम्मुखीकरिष्यति। अथ वार्ताः विस्तरेण। भाजपा नेतृत्वे पश्चिमबंग प्रशासनेन अद्य प्रवर्तमान वित्तीय वर्षस्य कृते स्वीयं प्रथमं पूर्ण अर्थसंकल्पनापत्रं प्रस्तुतम्। अस्मिन् पत्रे सामाजिक कल्याणं आधारभूत संरचना विकासं वृत्ति सृजनं च महिला केन्द्रित योजनाः विशेष रूपेण प्राधान्यं प्राप्ताः सन्ति। बंगालस्य वित्तमंत्री स्वपन दास गुप्ता 70,00,000 कोटि रूप्यकाणां अर्थसंकल्पना पत्रम् उपस्थापयन् एतत् विकसित बंगाल निर्माणस्य मार्गचित्रमिति अवदत्। तेन स्पष्टीकृतं यत् राज्यस्य उपरि वर्तमानकालीनं ऋणम् 8,00,000 कोटि रूप्यकोप्यधिकम् अस्ति, अतः वित्तीय अनुशासनम् अस्माकम् अत्यन्तं मुख्या प्राथमिकता अस्ति। अर्थसंकल्पनायाः प्रमुखासु घोषणासु विद्यते वृत्त्यावसराः। राज्ये रिक्त 1,00,000 सर्वकारीयपदेषु नियुक्तिं करिष्यते, यस्मिन् 20,000 आरक्षकपदानि तथा 50,000 शिक्षकपदानि सम्मिलितानि सन्ति। एतेषु रिक्तेषु पदेषु 33% स्थानं महिलाभ्यः आरक्षितं भविष्यति, सहैव 10% अतिरिक्त आरक्षणम् अग्निवीरेभ्यः निर्धारितं कृतम्। नवदिल्ल्यां ब्रिक्स संघटनस्य राष्ट्रीय सुरक्षा परामर्शदातॄणां द्विदिवसीयोपवेशनम् अद्य समारब्धम्। भारतस्य राष्ट्रीय सुरक्षा परामर्शदात्री अजीत डोभालस्य अध्यक्षतायां प्रचलन्त्याम् अस्यां गोष्ठ्याम् अस्य समूहस्य 11 सदस्यदेशानां सुरक्षाप्रमुखाः भागं भजन्ति। एतेषु सदस्यदेशेषु भारत, ब्राजील, चीन, मिस्र, इथियोपिया, इण्डोनेशिया, ईरान, रूस, सऊदी अरब, दक्षिण अफ्रीका तथा संयुक्त अरब अमीरात सम्मिलिताः सन्ति। अवधेयं यत् 26,00,000 तमे वर्षे भारतेन 4th बारं ब्रिक्स संघटनस्य अध्यक्षता प्राप्ता अस्ति, यस्य अन्तर्गतम् एव एतत् आयोजनं सम्भवति। अजीत डोभाल अद्य ईरान देशस्य SNSC संस्थायाः रक्षा विषयक उपसचिवेन गदीर निजामीपुर इत्यनेन सह द्विपक्षीय मन्त्रणां कृतवान्। विदेश मंत्रालयस्य अनुसारं उभयपक्षतः पश्चिमेशिया क्षेत्रस्य वर्तमान स्थितेः समीक्षा, ब्रिक्स मंचस्य अन्तर्गतं सहयोग विषये तथा भारत ईरान द्विपक्षीय संबंधे चर्चा अभवत्। अस्मिन्नेव क्रमे श्री डोभालः इथियोपिया देशस्य राष्ट्रीय गुप्तचर एवं सुरक्षा सेवा संस्थानस्य विश्लेषण कार्यकारी निदेशकेन मिलियन लेमा तादेशे महोदयेन सह अपि अमिलत्। विदेश मंत्री डॉक्टर एस जयशंकरः अद्य द्विदिवसीय प्रवासाय मंगोलिया देशं संप्राप्तवान्, यस्य उद्देश्यं द्वयोः देशयोः मध्ये विशिष्ट सहभागित्वं इतोपि सुदृढं करणीयमस्ति। एकस्मिन् सामाजिक पटले एकेन संदेशेन डॉक्टर जयशंकरः अवोचत् यत् अहं मंगोलिया देशे निष्कर्षयुत संवादाय आशावान् अस्मि। अस्य प्रवासस्यान्तर्गतं विदेशमंत्री मंगोलिया देशस्य शीर्ष नेतृभिः सह मेलनं करिष्यति, अपि च स्वकीय समकक्षया विदेशमंत्रिण्या बी बाट्टसेट सेग वर्यया सह चर्चा करिष्यति। स्वकीय भ्रमणस्य द्वितीय चरणे विदेश मंत्री बुधवासरे दक्षिण कोरिया देशं प्राप्स्यति। तत्र सः दक्षिण कोरियायाः विदेश मंत्रिणा चो ह्युन महोदयेन सह द्विपक्षीय वार्तां विधास्यति। अनेन सहैव सः गुरुवासरे जेजु द्वीपे आयोज्यमाने जेजु फोरम फॉर पीस एंड प्रॉस्पेरिटी इत्याख्ये सम्मेलने मुख्य भाषणमपि प्रदास्यति। प्रियाः श्रोतारः, आकाशवाणीतः प्रसार्यते सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। लखनऊ नगरस्य अलीगंज क्षेत्रे एकस्य आपणस्य उपरि कार्यरते कोचिंग इति शिक्षण केन्द्रे प्रचण्डः अग्निकाण्डः अभवत्, येन छात्रेषु आतंकः उत्पन्नः। केचन व्रणिताः जनाः चिकित्सालयेषु प्रवेशिताः सन्ति। मृतानां संख्या इदानीमपि अस्पष्टा अस्ति। उत्तरप्रदेशस्य उपमुख्यमंत्री बृजेश पाठकः तत्र आगत्य स्थानीय प्रशासनेन आरक्षकैः एसडीआरएफ दलैः च संचाल्यमानस्य उद्धार कार्यस्य निरीक्षणं विहितवान्। संस्थायाः भवनस्य अन्तः अग्निः उद्भूतः तथा द्रुतगत्या प्रसृतश्च, जनाः अन्तः एव अवरुद्धाः अभवन् इति कथ्यते। एषः एकः क्रयणसङ्कुलम् आसीत् यस्मिन् प्रशिक्षणं क्रीडाक्षेत्रादिकम् आसीत्। अग्निसुरक्षादलानि, आरक्षकाः, जनपद प्रशासनस्य अधिकारिणश्च उद्धारस्य निष्कासनस्य च प्रयत्नान् आरब्धवन्तः। केचन जनाः कोचिंग इत्यस्य शौचालये प्रच्छन्नं भूत्वा आत्मानं रक्षितवन्तः। केचन जनाः प्रथमतलाद् कूर्दयित्वा स्वप्राणान् रक्षितवन्तः। रक्षादलेनापि तान् रक्षितम्। यूके देशस्य प्रधानमंत्री कीर स्टार्मरः स्वदलस्य वर्धमानस्य आंतरिक द्वंद्वे डाउनिंग स्ट्रीट इत्यत्र स्वस्य कार्यावधिं समाप्य लेबर पार्टी इति दलस्य नेतुः पदात् सहैव प्रधानमंत्रिणः पदात् त्यागपत्रस्य घोषणाम् अकरोत्। स्वस्य त्यागपत्र वक्तव्ये श्री स्टार्मरः द्विवर्षात् प्राक् डाउनिंग स्ट्रीट इत्यत्र स्वस्य आगमनं जीवनस्य गौरवपूर्णतमं क्षणत्वेन स्मृतवान्। कोटिशः जनानां जीवनं परिवर्तयितुं लक्ष्यं स्वीकृत्य राजनीतौ प्रविष्टवान् इति सः उक्तवान्।
1: Every decision I've taken has been about putting the country I love first. That is why I will resign as leader of the Labour Party. I have spoken to His Majesty the King this morning to inform him of my decision. In the case of a contest, this will ensure a new leader is in place before Parliament returns in September. I will remain in post as Prime Minister until the contest is complete.
0: भारत ऋतु विज्ञान विभागेन अद्य असम मेघालय राज्ययोः कृते अतिवृष्टेः रेड अलर्ट इति रक्तवर्णीया संचेतना उद्घोषिता अस्ति। विभागेन श्वः पर्यन्तम् उपहिमालये पश्चिमबंग, कर्नाटक, तेलंगाना, केरलम्, गोवा, ओडिशा तथा देशस्य उत्तरपूर्वीय भागस्य पृथक् पृथक् स्थानेषु अतिवृष्टेः पूर्वानुमानमपि ख्यापितम्। अनेन सहैव विभागेन अद्य हरियाणा, चंडीगढ़, दिल्ली, पंजाब, हिमाचल प्रदेश, उत्तराखंड, मध्य प्रदेश, महाराष्ट्र, अंडमान निकोबार द्वीप समूह, जम्मू कश्मीर तथा लद्दाख क्षेत्रेषु विद्युत गर्जनम समेत्य झंझावातः तथा तीव्र प्रचंड वायुः संभावना च व्यक्तीकृता। अस्य वर्षस्य फीफा विश्वकप क्रीडायाम् अर्जेंटीना दलम् अद्य रात्रौ अमेरिका देशस्य आर्लिंगटन नगरे ग्रुप जे क्रीडायाम् ऑस्ट्रिया दलं सम्मुखीकरिष्यति। भारतीय समयानुसारं रात्रौ सार्ध दशवादने क्रीडायाः आरम्भः भविष्यति। अन्ते मुख्य वार्ताः पुनः एकवारम्। पश्चिमबंगे भाजपा नेतृत्वे सर्वकारेण प्रथमं पूर्णम् अर्थसंकल्पनापत्रम् उपस्थापितम्। सुरक्षा समाह्वानानां विषये चर्चयितुं नवदिल्ल्याम् अद्य ब्रिक्स राष्ट्रीय सुरक्षा परामर्शदातॄणां सम्मेलनं समारब्धम्। आर्थिक संबंधान इतोपि सुदृढीकर्तुं विदेश मंत्री डॉक्टर एस जयशंकरः स्वकीयेन समकक्षेण सह चर्चार्थं मंगोलिया देशं संप्राप्तवान्। भारत ऋतु विज्ञान विभागेन अद्य असम मेघालय राज्ययोः कृते अतिवृष्टेः पूर्वानुमानं प्रकटितम्। अपि च अस्य वर्षस्य फीफा विश्वकप क्रीडायाम् अर्जेंटीना दलम् अद्य रात्रौ अमेरिका देशस्य आर्लिंगटन नगरे ग्रुप जे क्रीडायाम ऑस्ट्रिया दलम सम्मुखी करिष्यति इति वार्ताः। आकाशवाणी।
2: ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
6: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
8: നോ സിഗ്നൽ.
6: ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏയ് മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
8: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
6: RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്ക് കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
9: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ P&T കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി KM ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IIT മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി ദംഗോയ ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSME കൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം 2-ാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ KS ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ 2-ാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
10: 6-ാം ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലോ ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി. മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്കുമേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും മിടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
2: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KU ശശിധരൻ.
11: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ 7 ഇലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
2: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KCB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
12: ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യ യൂറോപ്പ് ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഇന്ത്യയുടെ വിദേശനയ ലക്ഷ്യങ്ങൾക്ക് പുതിയ ഊർജം പകരുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം നിർണായകമായി. വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും സന്ദർശനം വഴിയൊരുക്കി. ഫ്രാൻസിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകളിൽ ആണവോർജ വികസനത്തിനും ബഹിരാകാശ ഗവേഷണത്തിനുമായിരുന്നു മുൻഗണന. സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയ്ക്കാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകിയത്. ഫ്രാൻസിലെ ഏവിയനിൽ നടന്ന 3 ദിവസത്തെ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കാളിത്തമാണ് യൂറോപ്യൻ സന്ദർശനത്തിൽ സുപ്രധാന ദൌത്യം. ഇന്ത്യ പങ്കെടുത്ത 13-ാമത് G7 ഉച്ചകോടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ 7-ാം തവണയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഊർജം, ഭക്ഷ്യവിഭവം, ആരോഗ്യം, സൈബർ, സാമ്പത്തിക സുരക്ഷ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും അന്താരാഷ്ട്ര പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഔട്ട്റീച്ച് സെഷനിൽ ഇടപെട്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മനുഷ്യത്വത്തിനാണ് ഇന്ത്യ എപ്പോഴും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളതെന്നും രാജ്യത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഈയൊരു ചിന്തയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നും അന്താരാഷ്ട്ര സഹകരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാതിരിക്കുന്നതാണ് ആഗോള ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നും ഇതിനാണ് ആദ്യമായി പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, ഊർജ്ജമേഖല, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സങ്കീർണമായ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ലോകരാജ്യങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും US പ്രസിഡന്റ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങളെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള വ്യാപാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ US കോംപാക്ട് പദ്ധതിയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. ആഗോള സമാധാനം, സുരക്ഷ, വികസനം, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യ നൽകുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് G7 ഉച്ചകോടികളിലെ രാജ്യത്തിന്റെ തുടർച്ചയായ പങ്കാളിത്തം. അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധിയുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ G7 നേതാക്കളുമായും പങ്കാളി രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കിട്ടു. നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കുള്ള നിർണായക സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തി, ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സാന്നിധ്യം എന്നീ നിലകളിൽ ഇന്ത്യ G7 കൂട്ടായ്മയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടി ഇന്ത്യക്ക് വലിയ അവസരമൊരുക്കി. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ June 14 ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ആദ്യം പ്രത്യേക ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതി നേതാക്കൾ വിലയിരുത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം മികച്ച രീതിയിൽ മുന്നേറുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ബഹിരാകാശ മേഖലയിലെ ദീർഘകാല പാരമ്പര്യം ഓർമ്മിപ്പിച്ച നേതാക്കൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര യാത്ര, ബഹിരാകാശ സുരക്ഷ, അവബോധം എന്നിവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തി. സിവിൽ ആണവോർജ്ജ രംഗത്ത് ഇന്ത്യയുടെ ശാന്തി നിയമം പ്രകാരം ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനത്തിലും ഫ്രാൻസ് സഹകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് ദീർഘകാല ദിശാബോധം നൽകുന്നതിനായി ഇന്നൊവേഷൻ റോഡ്മാപ്പ് 2030 ഇന്ത്യയും ഫ്രാൻസും അംഗീകരിച്ചു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സ്റ്റാർട്ടപ്പുകളെ കോർത്തിണക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പ്രദർശനം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയും നവീന ആശയങ്ങളും യുവാക്കളുടെ ആഗ്രഹങ്ങളും മുൻനിർത്തി ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്ന രാജ്യമായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകരാജ്യങ്ങൾ പരസ്പരം വ്യാപാരത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഏർപ്പെടാറുണ്ടെങ്കിലും ഇത്തരം താൽപര്യങ്ങൾക്കപ്പുറം സമാന കാഴ്ചപ്പാടിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ വിരളമാണ്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം അത്തരത്തിലുള്ള ഒന്നാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക നവീന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജമേകും. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രശംസിച്ചു. ചന്ദ്രയാൻ 3 പ്രേരകം വിജയകരമായി ചന്ദ്രനിലിറങ്ങിയത് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ത്യയെ ഒരു മുൻനിര നവീകരണ ശക്തിയായി വിശേഷിപ്പിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്നും ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഡീപ് ടെക് നൂതനാശയ മികവ് ആഗോളതലത്തിലെത്തിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയ പദ്ധതിയാണ് ഭാരത് ഇന്നൊവേറ്റേഴ്സ് 2026. സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി ഉൾപ്പെടെ 13 പ്രധാന മേഖലകളിൽ നിന്നുള്ള 120 ഇന്ത്യൻ നൂതനാശയക്കാരും 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇവരെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കാൻ 500+ പ്രമുഖ നിക്ഷേപകരും കോർപ്പറേറ്റ് സിഇഒമാരും 3 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി. ഭൌമ നിരീക്ഷണം, ഗ്രഹപര്യവേക്ഷണം, വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യ, സമുദ്ര നിരീക്ഷണം, മനുഷ്യന്റെ ബഹിരാകാശ യാത്ര എന്നിവയിൽ ISROയും ഫ്രാൻസിന്റെ CNES സഹകരണം തുടരും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൌമ നിരീക്ഷണ ദൌത്യങ്ങളിലൊന്നാണ് കൃഷ്ണ. പ്രകൃതി വിഭവങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ള ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപഗ്രഹമാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുക, ജലസ്രോതസ്സുകൾ നിരീക്ഷിക്കുക, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ അത്യാധുനിക ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ അധ്യായം രചിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സ്ലോവാക്യ സന്ദർശനം. സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി 14-16 സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. സ്ലോവാക്യ 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് ഇതാദ്യമായാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വ്യവസായം, ഓട്ടോമൊബൈൽ നിർമ്മാണം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, റെയിൽവേ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകൾ സന്ദർശനത്തിൽ വിലയിരുത്തി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യാപാര കരാറുകളിലൊന്നാണ് ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ അഭിപ്രായപ്പെട്ടു. സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും പല വികസിത രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ സ്ലോവാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യത്തെ ഫിക്കോ ശക്തമായി പിന്തുണച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. നിർമ്മിത ബുദ്ധി വിഷയമാക്കി സ്ലോവാക്യൻ സർവകലാശാലയിൽ ഇന്ത്യ ചെയർ നിലവിൽ വരികയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖല, സൈബർ സുരക്ഷ, ശാസ്ത്ര ഗവേഷണം, മൊബിലിറ്റി, കുടിയേറ്റം, പുത്തൻ സാങ്കേതിക വിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 11 കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും നരേന്ദ്രമോദി ചർച്ചകൾ നടത്തി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യാ മേളയായ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം സാങ്കേതിക ലോകത്തെ ഈ വൻകിട വേദിയിലെത്തിയത്. ആഗോള സാങ്കേതിക വിദഗ്ധരും സ്റ്റാർട്ടപ്പുകളും അണിനിരന്ന വിവാടെക് വേദിയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക പുരോഗതികൾ ചർച്ചയായി. ഉൽപാദനം, നിർമ്മിത ബുദ്ധി, സമുദ്ര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി പ്രധാനമന്ത്രി പ്രമുഖ ഫ്രഞ്ച് വ്യവസായികളുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ വഴിതെളിച്ചു. G7 രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നവീകരണം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സംരംഭകത്വം എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇത് വഴിയൊരുക്കി. യൂറോപ്പിലെ പ്രമുഖ ശക്തികളുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുക മാത്രമല്ല ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവിയും സ്വാധീനവും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ,
1: മനുഷ്യരെല്ലാം വ്യത്യസ്തരായ പോലെ അവരുടെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരാൾ ചിന്തിക്കുന്നത് പോലെ ആവില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ശരിയായി തോന്നാം. അതിനാൽ എല്ലാവരെയും ഒരേ അളവുകോലിൽ അളക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കണ്ട ലോകമല്ല മറ്റൊരാൾ കാണുന്നത്, നമ്മൾ അനുഭവിച്ച വേദനകളല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. വ്യത്യാസങ്ങളെ കുറ്റമായി കാണാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യ ബന്ധങ്ങൾ സുന്ദരമാകുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? സംയോജിത കൃഷിയിൽ നേട്ടം കൊയ്യുന്ന വീട്ടമ്മയുമായി അഭിമുഖം. ഗാനം നിങ്ങൾക്കറിയാമോ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പുതുതായി വെച്ച ഒരു തേനീച്ച കോളനി വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാണ് വിഭജിക്കാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷി ചെയ്യാതിരിക്കാൻ പലരും പല അസൗകര്യങ്ങളും പറയാറുണ്ട്. സമയക്കുറവ്, സ്ഥലപരിമിതി, ഇങ്ങനെ പല കാരണങ്ങൾ. എന്നാൽ കൃഷി ചെയ്യാനുള്ള മനസ്സും കൃഷിയോട് ഇഷ്ടവും ഉണ്ടെങ്കിൽ ഈ അസൗകര്യങ്ങളെയൊക്കെ മറികടക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശി ശ്രീമതി അനിത കാസിം അത്തരത്തിലുള്ള ഒരു കർഷകയാണ്. തന്റെ 6.5 സെന്റ് സ്ഥലത്ത് ടെറസിലും പറമ്പിലുമായി വൈവിധ്യമാർന്ന കൃഷികളാണ് അവർ ചെയ്യുന്നത്. മികച്ച ഒരു സംയോജിത കർഷകയായ അനിത കാസിമിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
2: ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിൽ ഒരു സംയോജിത കർഷക, സംയോജിത കൃഷിയിലൂടെ മുന്നോട്ട് വരുന്ന കർഷക അനിത കാസിം ചേരുന്നുണ്ട്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, താങ്കളൊരു സംയോജിത കർഷകയാണ് എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? എത്ര സ്ഥലമുണ്ട് താങ്കൾക്ക്?
3: എനിക്ക് ഒരു 6.5 സെന്റ് സ്ഥലം, വീടുൾപ്പെടെ ഒരു 6.5 സെന്റ് സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ മാക്സിമം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ കൃഷികളും സംയോജിതമായിട്ട് ഞാൻ ചെയ്യുന്നു.
2: അപ്പൊ ഇതിന് വേണ്ടി ഒരു പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു, അതോ ഒന്ന് കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ വന്നോ?
3: ഇല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ കൃഷി ആഗ്രഹമായിരുന്നു. കാരണം പഠിക്കുന്ന കാലത്ത് എനിക്ക് കൂടുതൽ പൂച്ചെടികളോടായിരുന്നു താല്പര്യം. അന്ന് റോസ വെറൈറ്റി ആയിരുന്നു എനിക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കുറച്ചു വീതം പച്ചക്കറികള്, വളരെ കുറച്ചു വീതം പയറ്, വെണ്ട, വെള്ള, അങ്ങനെ. അത് ജൈവികമല്ലായിരുന്നു, അന്ന് കൃഷിയെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു.
2: ഇപ്പോഴും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്?
3: ഇപ്പൊ പൂർണ്ണമായും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 വർഷമായി ഞാൻ കൃഷിയെ വളരെ ഗൗരവകരമായിട്ട് എടുത്തിട്ട്. അപ്പൊ ഒരു 10 ബാഗിലായിട്ട് ഞാൻ തുടങ്ങിയതാണ്. കാരണം ഈ വിഷം അടിച്ചു വരുന്ന പച്ചക്കറികൾ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും കഴിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവതി ആയതുകൊണ്ട് ഞാൻ ഒരു 10 ബാഗിലായിട്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 ബാഗുകളായിട്ട് തുടങ്ങി. അപ്പൊ അന്ന് എനിക്ക് കൃഷിയെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പല മീഡിയകളിലും ഇതിനെക്കുറിച്ച് പരതി. കിട്ടാവുന്ന അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ നേടിയെടുത്തു. ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുത്തു. പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മകളില് നല്ല നല്ല കർഷകർ ഇടുന്ന പോസ്റ്റുകൾ കണ്ടു. അവരുടെ ഓരോ പോസ്റ്റിനും കമന്റ്സ് നോക്കി മനസ്സിലാക്കി. അതിന് പ്രത്യേക ഒരു സമയം ഞാൻ മാറ്റി വെച്ചു. ഒരു ടിവിയോ സീരിയലോ സിനിമയോ ഒന്നും കാണാതെ കൃഷിയിലേക്ക് തന്നെ ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ പിന്നെ ഞാനും ഈ പോസ്റ്റുകൾ ഓരോ

0: ായിട്ട് എന്റെ ചെറിയ കൃഷിയുടെ പോസ്റ്റുകൾ ഓരോന്നായിട്ടിട്ട് അപ്പൊ അതിൽ വരുന്ന അപാകതകളും കാര്യങ്ങളും മറ്റുള്ളവരെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നെ. അതെ, നല്ലൊരു കൂട്ടായ്മ കിട്ടി. പിന്നെ നല്ല നല്ല കർഷകരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ കൃഷികൾ കണ്ടുപഠിച്ചു, അവരുടെ രീതികൾ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ കുറച്ചുകൂടെ പ്രചോദനം അതിനകത്ത് എനിക്കായി. അങ്ങനെ ഈ 10 ബാഗ് എന്നുള്ളത് 20 ആയി 30 ആയി ഇന്നൊരു 750 മുകളിൽ ബാഗുകളിലായിട്ട് ഞാൻ എത്തി നിൽക്കുന്നു. ഗ്രോ ബാഗ് ചട്ടിയുണ്ട്, വലിയ ഡ്രമ്മുകളുണ്ട്. അങ്ങനെ എന്റെ ഒരു വീട്ടിലേക്ക് എന്തെല്ലാം ആവശ്യമാണോ
1: അതെല്ലാം
0: ഇതെല്ലാം എന്റെ ടെറസിൽ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട് പ്ലാന്റ്സും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം താഴെ താഴെയാണ് വീട് കഴിഞ്ഞുള്ള കുറച്ച് സ്ഥലത്ത് 3 തെങ്ങുണ്ട്. നല്ലോണം ഫലം തരുന്ന തെങ്ങാണ്. നല്ല എണ്ണം നോക്കിയാണ് നട്ടത്. അതെന്റെ ഫാദർ, എനിക്ക് അന്ന് തെങ്ങിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല, അപ്പൊ അന്ന് കുഴിച്ചു വെച്ച് തന്നു. പിന്നെ ഇപ്പൊ പരിപാലിച്ച് നമ്മള് നന്നായിട്ട് നോക്കുന്നു. പിന്നെ അബിയു ഉണ്ട്, സപ്പോട്ട, പിന്നെ സീതപ്പഴം, ഡൂബി, വിയറ്റ്നാവർലി പ്ലാവ്, J83 പ്ലാവ്, കപ്പ, അങ്ങനെ നമ്മുടെ ബാക്കി കിടക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം വെക്കാവോ അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് താഴെ എനിക്ക് പച്ചക്കറി നടാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ല. പിന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞളൊക്കെ താഴെ നട്ടിട്ടുണ്ട്, പൂവ പോലുള്ള സാധനങ്ങളൊക്കെ. അത് തണല് മതിയില്ല, ഇനി വെയിൽ വേണ്ട. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് മട്ടുപ്പാവിലാണ് ചെയ്യുന്നത്.
1: സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോഴിയും മറ്റു കാര്യങ്ങളും
0: എല്ലാം ഉണ്ട്. കോഴിയുണ്ട്, ചെറുതനിശയുണ്ട്, വൺതനിശയുണ്ട്, മീനുണ്ട്, മഷ്റൂം, ലവ് ബേർഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവിധ കൃഷികളും. ഇനിയിപ്പം നമ്മളിപ്പോ എന്ന് വെച്ചാൽ എന്റെ വീട്ടില് വേസ്റ്റ് ആയിട്ട് ഒരു സാധനങ്ങളും എനിക്ക് കളയാനില്ല. കാരണം വേസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ അടുക്കള കമ്പോസ്റ്റ് ആക്കുന്നു. അടുക്കള കമ്പോസ്റ്റിൽ ഇടുമ്പോഴത്തേനും അവിടെ വരുന്ന ചെറിയ പുഴുക്കൾ, സോൾജർ ഫ്ലൈയുടെ ലാർവകളെ ഞാൻ എൻ്റെ കോഴികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു, മീനിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. ഇതൊന്നാന്തരം പ്രോട്ടീൻ ഉള്ള സമ്പുഷ്ടമായ
1: കമ്പോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഈ സോൾജർ ഫ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്.
0: സോൾജർ ഫ്ലൈയും യൂസ് ചെയ്യും. പിന്നെ അതിനകത്തൊരു പൊടിയിടും, ഇനോക്കുലം കൂടെ ഇടും. അപ്പൊ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ വേസ്റ്റ് വെളിയിൽ വെക്കുമ്പോൾ സോൾജർ ഫ്ലൈ നോർമലായിട്ട് അതിനകത്ത് വന്ന് മുട്ടയിടും. ആ വേസ്റ്റ് ആണ് നമ്മൾ ഈ ബാഗിനകത്ത് തട്ടുന്നത്. അപ്പൊ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് യൂസ് ഉണ്ട് അവരെ കൊണ്ട്. അപ്പൊ ഇത് ഇതിനകത്ത് കിടന്നപ്പോൾ കമ്പോസ്റ്റിംഗ് എളുപ്പത്തിലാകും. അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് ഈ പുഴുക്കളെ പെറുക്കിയെടുത്ത് എന്റെ കോഴികൾക്ക് കൊടുക്കാം, മീനിന് കൊടുക്കാം, തീറ്റ ഒരു പരിധി വരെ എനിക്ക് ലാഭിക്കാം. വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. ഞാൻ ലിഫ്റ്റ് തിലാപ്പിയാണ് ഇട്ടേക്കുന്നത്. 3.5 മാസം കൊണ്ട് ഞാൻ 600 ഗ്രാം വലിപ്പത്തില് വിളവെടുത്തു ആ ഫസ്റ്റ് ടൈം തന്നെ. ഇപ്പൊ സെക്കൻഡ് ടൈം വീണ്ടും കുളം വളരെ 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളു എങ്കിൽ പോലും ഒരു 45 മീനെ ഇട്ടിട്ടുള്ളൂ. എന്റെ ആവശ്യത്തിനുള്ള മീൻ ഓടി ചെന്നൊരു ഫ്രഷ് മീൻ പിടിച്ചെടുത്ത് കറിയാക്കാനും ഫ്രൈ ആക്കാനും ഒക്കെ അതിന്റെ ഒരു രുചിയൊന്നും പ്രത്യേകതയല്ലേ. പുറത്തൊന്ന് മേടിക്കുമ്പോൾ ഈ കീടനാശിനികളും ഒക്കെ ഇട്ടല്ലേ, ഫോർമലിനൊക്കെ ഇട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊരു അതിനുവേണ്ടി കോഴി BV380 ആണ്. 360 ദിവസം മുട്ടയിടുന്ന കോഴിയാണ്. കൃത്യമായ രീതിയിലൊരു പരിചരണം, അതായത് 100 ഗ്രാം തീറ്റ ഒരു കോഴിക്ക്, 20 ഗ്രാം ഇല. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് കൃത്യമായിട്ട് അവർ മുട്ടയിടുന്നു. പിന്നെ ഫ്രഷ് മുട്ട കിട്ടുന്നു. നമുക്ക് ഉപയോഗത്തിന് ശേഷം ബാക്കി വന്ന മുട്ടകൾ ഞാൻ വിൽക്കുന്നു, നല്ല വിലയിൽ തന്നെ വിൽക്കുന്നു. പിന്നെ അതിന്റെ വളം, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഈ വളം ഞാൻ കൃഷിക്ക് വേണ്ടി മുകളിലേക്ക് ഉപയോഗിക്കുന്നു. കോഴികൾക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ, അതിനകത്ത് നിന്ന് പൊട്ടിച്ചു കളയുന്ന പഞ്ഞ ഇലകളും ഇതുമൊക്കെ കോഴിക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ സംയോജിതമായ രീതിയിലാണ്
1: കോഴികളുണ്ട്.
0: കോഴികൾ 16 എണ്ണം ഉണ്ട്.
1: നമ്മുടെ ആവശ്യത്തിനുള്ള,
0: നമ്മുടെ ആവശ്യം കഴിഞ്ഞു ബാക്കി വരും. എല്ലാ ദിവസവും മുട്ടയിടുമ്പോൾ നമ്മളെല്ലാ ദിവസം, നമ്മള് ഒരു 4 മെമ്പേഴ്സ് ആണ് വീട്ടില്. ഈ 4 മെമ്പേഴ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുട്ട നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത് ആവശ്യക്കാർ വരും. നമ്മൾ പച്ചക്കറിക്ക് ആവശ്യക്കാരുണ്ട്, മുട്ടയ്ക്ക് ആവശ്യക്കാരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ മഷ്റൂം ചിപ്പിക്കൂണാണ്. ഒരു 10 ബാഗുകളിലായിട്ട് ഞാൻ ഇപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിട്ട് മാത്രം ചെയ്യുന്നു. ഇനിയിപ്പം കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷി ഭവനിൽ നിന്ന് ഒരു സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 80 ബെഡ് നമ്മൾ ചെയ്യണം. അതിപ്പോ ഉടനെ നമുക്ക് പെല്ലറ്റും സ്പൂണും ഒക്കെ കിട്ടും. അപ്പൊ അതിനെല്ലാം റൂമെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു ചെയ്യാനായിട്ട്.
1: അപ്പൊ ഈ പെല്ലറ്റാണോ യൂസ് ചെയ്യുന്നത്?
0: വൈക്കോലിനെക്കാട്ടിലും വൈക്കോലിനും ഈസിയാണ്. നമ്മൾ പ്രത്യേകിച്ച് എന്നെ പോലെ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് പെല്ലറ്റ് കൂടുതൽ നല്ലതാണ്. കാരണം എനിക്കിപ്പോ വൈക്കോലാണെങ്കിൽ അത് നമ്മൾ വാഷ് ചെയ്യണം, അതൊന്ന് പിഴിഞ്ഞെടുത്തൊന്ന് തണലിൽ ഉണക്കിയെടുക്കണം, അതിനൊന്നും ഉള്ള സൗകര്യം ഈ RS ഉണ്ടെന്ന് പറയുമ്പോൾ സാറിനറിയാവില്ല എത്രമാത്രം കാണുമെന്നുള്ളത്. മുകളിലാണെങ്കിൽ ഒട്ടും സ്ഥലമില്ല, കാരണം അവിടെ ചെറസ് മുഴുവൻ പച്ചക്കറികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
1: കൂണ്ട വിത്തൊക്കെ
0: നമുക്ക് കൃഷിഭവൻ തരും.
1: അപ്പം കൂണ് എന്ന് പറഞ്ഞാൽ എളുപ്പം ചിപ്പി കൂണാകുമ്പോൾ ആദ്യം നാളെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല, ഇപ്പൊ ഡിസ്പോസ് ആവുന്നുണ്ടോ?
0: ഇപ്പൊ നമ്മുടെ ആവശ്യം ഒരു 10 ബാഗിലല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യം വന്ന ഇതുപോലെ പച്ചക്കറി ചോദിക്കുന്ന ഒരു ബാക്കി ചോദിക്കുവാണെങ്കിൽ അത് കൊടുക്കാറുണ്ട്.
1: ഇപ്പൊ ഈ കൂണിന്റെ വല്ല പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? അത് ഈസി ആയിട്ട് പോകുവാണോ?
0: പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല.
1: ഇതിന്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു?
0: ആ, കൂൺ കൃഷിക്ക് ഞാൻ ട്രെയിനിങ് പല ക്ലാസ്സുകളിലും പ്രൈവറ്റ് ആയിട്ടും പോയി, പിന്നെ കൃഷിഭവന്റെ കീഴിലുള്ള പല ക്ലാസ്സുകൾക്കും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
1: ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ട്രെയിനിങ് മറ്റുള്ളവർ ചെയ്യുന്ന പോയി കാണുക, ഇതൊക്കെ
0: അതെ അതെ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൃഷി പാഷനായിട്ട് മനസ്സിലുള്ളവർക്ക് ഭയങ്കര ഒരു പ്രചോദനമാണത്. അത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അവർ ചെയ്യുന്ന രീതികള് നമ്മൾക്കൊന്നും അറിവില്ലായ്മയിലല്ലേ നമ്മൾ വരുന്നത്. അപ്പം ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് മാക്സിമം വൺതെനിച്ച് 3 ഉള്ളത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഇനിയിപ്പോ ഈ 3 ഇനിയിപ്പോ ഉടൻ തന്നെ ഡിവിഷൻ ചെയ്ത് ഒരു 6 ആക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. 1 ടെറസിലാണ് വെച്ചേക്കുന്നത്, മെയിൻലി ഫോർ പോളിനേഷൻ. എന്റെ ചെടികളിൽ നിന്ന് മാക്സിമം എനിക്ക് വിളവ് കിട്ടണം, എന്റെ തെങ്ങിൽ നിന്ന് മാക്സിമം തേങ്ങ കിട്ടണം, അതാണ് എന്റെ ഉദ്ദേശം. തേനും കിട്ടുന്നുണ്ട്, ഒരു കൂട്ടിൽ നിന്ന് 5 വീതം തേൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ. അതുപോലെ ചെറുതേനീച്ചയുണ്ട്, ചെറുതേനീച്ച ഒരു 7 ചെറുതേനീച്ചയുണ്ട്. അപ്പൊ അതിൽ നിന്ന് തേനെടുക്കാൻ തുടങ്ങിയില്ല, ഒരു 1 ആവുമല്ലോ
1: ചെറുതേനീച്ച.
0: എന്റെ പരിചരണം ഇല്ലാതെ വളർന്നോളും, പക്ഷെ എന്റെ പിന്നെ സിറ്റ് ഔട്ടില് ചെറുതേനീച്ച ഓൾറെഡി നേരത്തെ ഉണ്ട്. അവിടെ ഞാൻ കെണി വെച്ച് ചെറുതേനീച്ച കൂട്ടിലാക്കും, എന്നിട്ട് ഇതായി കഴിയുന്ന
1: സമയത്ത്
0: അത് നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ
1: കിട്ടിയാ പിന്നെ
0: ഈസിയാ. നമ്മൾ ഈ ട്യൂബ് വഴി അതിനെ എടുത്ത് കൂട്ടിലാക്കി റാണി ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സെപ്പറേറ്റ് കോളനി ആയിട്ട്
1: മാറ്റി. 4 സ്വന്തമാക്കി
0: അല്ല, 4 2-3 അങ്ങനെ എടുത്തതാ. ബാക്കി ഞാൻ പിന്നെ ഓരോ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേനും അവിടുന്ന് 2000 കൂടണമെങ്കിൽ 1000 സബ്സിഡി ആയിട്ട് അങ്ങനെ വാങ്ങിയതാണ്.
1: പിന്നെ നമ്മൾ പച്ചക്കറിയിലോട്ട് വന്നാൽ മട്ടുപ്പാവിലാണ് പ്രധാനമായിട്ട് പച്ചക്കറികൾ ചെയ്യുന്നത് അല്ലേ? അപ്പം ജൈവ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയുമ്പം വളങ്ങള് കീടനാശിനികള് ഇതൊക്കെ സ്വന്തം തന്നെ?
0: അതെ, ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ജൈവിക രീതിയിൽ തന്നെ പറയാം. ഇതിനുള്ള എല്ലാവിധ വളങ്ങൾ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ
1: ഒന്ന് കമ്പോസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു.
0: കമ്പോസ്റ്റിംഗ് അതായത് മണ്ണിര കമ്പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ ഒരു ഡ്രമ്മിലാണ് ചെയ്യുന്നത് മണ്ണിര കമ്പോസ്റ്റിംഗ്. കരിയിലെ കമ്പോസ്റ്റ്, അത് ഒരു കമ്പി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് റിങ് പോലെ ആക്കിയിട്ട് കരിയില അതിനകത്ത് കമ്പോസ്റ്റ് ചെയ്തു, ഈ കോഴിവളം കൂടെ അതിനകത്ത് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു കമ്പോസ്റ്റിംഗ്. പിന്നെ അടുക്കള കമ്പോസ്റ്റിംഗ്, ഈ 3 രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സവോളയുടെ തൊലിയും മുട്ടത്തോടും ഒക്കെ നമുക്ക് അറിയാവുന്നിടത്തു നിന്നൊക്കെ കളക്ട് ചെയ്തെടുത്ത് അതും ഒരു കമ്പോസ്റ്റ് ആയിട്ട് ഞാൻ.
1: അതെങ്ങനെ ചെയ്യുന്നത്? മിക്കവാറും നമ്മൾ നോർമൽ കമ്പോസ്റ്റിംഗിൽ ഈ സവാളയുടെ തൊലി ഇട്ടാൽ തന്നെ അത്
0: അതിപ്പോ ഇനോക്കുലം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും, അതിന് മുട്ടത്തോട് പൊടിച്ചിടും. അപ്പൊ അത് കുറെ കഴിയുമ്പോഴത്തേനൊരു കമ്പോസ്റ്റ് രീതിയിലാവും. ആദ്യം മണ്ണൊരുക്കം തൊട്ട് പറയാം, കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്യുക. ഏത് മണ്ണിലാണോ നമ്മൾ കൃഷി ചെയ്യുന്നത് ആ മണ്ണ് ട്രീറ്റ് ചെയ്യുകയാണ് പ്രധാനം. അതായത് മണ്ണ് കുമ്മായം ഇട്ടൊരു നല്ലോണം മിക്സ് ചെയ്ത്, അപ്പോൾ 1 ബാഗ് മണ്ണാണ് 1 കുമ്മായം, അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഒരു പുട്ടുപടിയുടെ പരുവത്തിൽ അത് നനയ്ക്കും. അതായത് നമ്മൾ മണ്ണിങ്ങനെ പിടിക്കുമ്പം ഒരു ഉരുള പോലെ വന്നാൽ വെള്ളം ഇറ്റ് വീഴുകയും ചെയ്യില്ലേ, ആ രൂപത്തിൽ നമ്മൾ മണ്ണിനെ ആക്കി ഇത് നല്ലോണം ഇളക്കി ഒരു ട്രാൻസ്പെയറന്റ് ഷീറ്റ് കൊണ്ട് നന്നായിട്ട് മൂടി ചുറ്റും എയർ ടൈറ്റ് ആക്കും. ഒട്ടും എയർ കയറാത്ത രീതിയിൽ ആക്കി നല്ല വെയിലത്ത് ഒരു 40 ഇട്ടേക്കും. ഈ മണ്ണ് അങ്ങനെ അവിടെ കിടന്ന് സർവ്വവിധ കീടങ്ങളും രോഗാണുക്കളും എല്ലാം അതിനകത്ത് നശിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മായം ചേർക്കുന്നതുകൊണ്ട് അതിന്റെ PH നല്ല കൺട്രോളാകും. അപ്പൊ ആ മണ്ണ് ഒരു ചട്ടി എടുത്താൽ 1:1:1 എന്ന അനുപാതത്തിൽ ചാണകപ്പൊടിയോ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളോ, ഒന്നിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ അടുക്കള കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴിവള കമ്പോസ്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ ഞാൻ വേറൊരു മീഡിയം ആയിട്ട് ചേർക്കുന്ന ഉമ്മിയാണ്, 1 മണ്ണിന് 1 ഉമ്മി 1 വള, 1 എല്ലുപൊടി, 1 വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് സ്യൂഡോമോണാസ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രോ ബാഗിന്റെ അടിയിൽ നല്ലവണ്ണം കരിയില ഇട്ട് ശേഷം പകുതി ഭാഗം മാത്രം ഇത് നിറയ്ക്കുന്നത്. നിറച്ച് ഇത് നല്ലവണ്ണം നനച്ച് ഇതിന്റെ ചൂട് മാറിയതിന് ശേഷം ആണ് 4 പരുവത്തിലുള്ള തൈകൾ ഇതിനകത്ത് നടുന്നതിന് മുമ്പായിട്ട് ഒരു 10 നേരം സ്യൂഡോമോണാസിൽ മുക്കി വെക്കും. മുക്കി വെച്ചതിന് ശേഷം ഇതിന്റെ നടുവിൽ ഒരു ചെറിയ കുഴി എടുത്ത് ഒരു നുള്ള് വാം അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ചെടികൾ
1: നടുന്നത്.
0: എല്ലാവിധ
1: ജീവാണുക്കളും സ്റ്റോർ ചെയ്ത്
0: കൊട്ടാരക്കര കേക്ക് ഉണ്ടല്ലോ, ഞാൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും.
1: വാം എത്ര ഇടും?
0: വാം ഒരു നുള്ള്, ഒരു ചെറിയ ടീസ്പൂൺ വിത്ത് പാകാനാണെ ഒരു നുള്ള്. മറ്റേ ചെടികൾക്കാണെങ്കിൽ ഒരു ചെറിയ നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സ്പൂണില്ലേ, അതിനൊരു സ്പൂൺ ഇട്ട് ആണ് ഇത് നടുന്നത്. എന്നിട്ട് ഈ ചെടികള് തണലത്ത് തന്നെ കീപ്പ് ചെയ്യും. ഇത് വേരൊന്ന് പിടിച്ചതിന് ശേഷം നല്ല വെയിലില് നല്ല ഇടയകല വിട്ട് നല്ലവണ്ണം സൂര്യപ്രകാശം ഓരോ ചെടിക്കും കിട്ടത്തക്ക രീതിയിൽ ഇവരെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ചെടികള് ഒരു 10 ദിവസത്തിന് ശേഷം വളങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നു. പിന്നീട് കൊടുക്കുന്ന വളങ്ങളെല്ലാം സ്ലറി രൂപത്തിലുള്ള വളങ്ങളെ കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ ആ ഒരു സമയം കൊടുക്കുന്ന ഖരരൂപത്തിലുള്ള വളങ്ങളെ കൊടുക്കത്തുള്ളൂ, പിന്നീട് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ. അത് മെയിൻലി കടലപ്പിണ്ണാക്കിന്റെ സ്ലറിയും കോഴിവള സ്ലറിയും, ഈ രണ്ട് സ്ലറികളാണ് ഞാൻ കൊടുക്കുന്നത്.
1: ഇത് എത്ര ഇടവേളയിലാണ് കൊടുക്കുന്നത്?
0: ആഴ്ചയിൽ 2 തവണ കൊടുക്കും. ഈ കടലപ്പിണ്ണാക്കിന്റെ സ്ലറി എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി പച്ചച്ചാണകം പിന്നെ ഒരുണ്ട ശർക്കര മുരിങ്ങയില നമ്മുടെ ശീമക്കൊന്നയില എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 7 ദിവസം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 2 നേരം ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് 1/2 വെള്ളം ചേർത്ത് ചെടികൾക്ക് നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ഈ കോഴിവള സ്ലറി ആണെങ്കിൽ പച്ച കോഴി കാഷ്ടം നമ്മളെടുത്ത് 1/2 ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കും. നിറയെ വെള്ളം ഒഴിച്ച് ഇതേ പ്രോസസ്സ് 7 ദിവസം വെച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 2 നേരവും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് വളരെയധികം നേർപ്പിച്ച് എത്രയും നേർപ്പിക്കാം അത്രയും നേർപ്പിക്കും. കാരണം കോഴിവളം ചൂടാണ്, പൊളിച്ചു കഴിയുമ്പോൾ അതിന്റെ ചൂടൊക്കെ മാറും. എങ്കിൽ പോലും നന്നായിട്ട് നേർപ്പിച്ച് ചെടികൾ കൊഴിച്ചു. ഇത് നല്ല സൂപ്പർ ഒരു വളമാണ്. പിന്നീട് കൊടുക്കുന്നത് ഫിഷമിന് കൊടുക്കും. അതും സ്വന്തമായിട്ട് ഉണ്ടാക്കുക. 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര. അപ്പൊ മത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു, ശർക്കര പൊടിക്കുന്നു. ഇത് ലെയർ ലെയർ ആയിട്ട് കുപ്പികളിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കും. 45 ഞാൻ പക്ക ഇതിനകത്തുനിന്ന് അരിച്ചെടുത്ത് നമ്മൾ ബാക്കി പിശിട്ട് കളയും. വേറെയും വലിയ മരത്തിന്റെ ചുവട്ടിൽ വലിയ ഇടും. ലിക്വിഡ് ആയിട്ടുള്ള സാധനം 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ആയിട്ട് കൊടുക്കും. 5 ml ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എഗ്ഗമിനോ, എഗ്ഗമിനോ ഇതേ പ്രോസസ്സ് തന്നെ. 1 മുട്ട അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള നാരങ്ങാനീര്, പിന്നെ 1 25 ഗ്രാം ശർക്കര, ഇത് 1 ബോട്ടിലിൽ ഇട്ടിട്ട് അടച്ചു വെക്കുന്നു. 45 ദിവസം കഴിഞ്ഞ് ഇതും എടുത്ത് ഇതേ പ്രോസസ്സ് തന്നെ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെടികൾ ഇഷ്ടംപോലെ പൂക്കാനും കായ്ക്കാനും പൂക്കൾ കായകൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും
1: റെഗുലർ ആയിട്ട് കൊടുക്കുമ്പോൾ കീടങ്ങളും മൃഗങ്ങളും
0: ഒന്നും വരില്ല. പിന്നെ കൊടുക്കുന്നത് മോര് ശർക്കര. 1/2 ലിറ്റർ തൈര് മോരാക്കി 1 ഉണ്ട ശർക്കര ഇട്ട് വെക്കുന്നു, 3 ദിവസം വെക്കുന്നു. 3 പക്കം നമുക്കിത് എടുത്തിട്ട് അതിനകത്ത് നിന്ന് 30 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് സ്പ്രേ ആയിട്ട് കൊടുത്ത കീടനാശിനിയുമാണ്. ചെടികൾ പുഷ്പിക്കാൻ ഭയങ്കര ഒരു ഉത്തേജകമാണിത്. പിന്നെ ചെയ്യുന്ന ഒരു വളം എന്ന് വെച്ചാല് പഴത്തൊലി ശർക്കര തേങ്ങാവളം, ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ട് വീട്ടിൽ കളയുന്ന സാധനങ്ങളാണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് ഒരു സാധനം പോലും ഞാൻ കളയുന്നില്ല. അപ്പൊ ഇത് നമ്മൾ കുപ്പിയിൽ അടച്ചു വെക്കുന്നു, അതിലൊരു ശകല ഈസ്റ്റ് ഇട്ട് വെക്കുന്നു. ഇതും ചെടികള് പൂക്കാറാവുന്ന സമയത്ത്, അതായത് വളർച്ച കഴിഞ്ഞ് മുട്ടിടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. തക്കാളിക്കും മുളകിനും എല്ലാത്തിനും, പ്രത്യേകിച്ചും തക്കാളിയിലും മുളകിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.
1: അങ്ങനെ
0: നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ എങ്ങനെയാ നമ്മൾ നോക്കുന്നത്, അതുപോലെ നമ്മളെ ചെടികളെ നോക്കണം. നോക്കുമ്പോ അതിൻ്റെതായ ഒരു ഫലം അവർ നമുക്ക് തിരിച്ചു തരും. നമ്മളോട് ആ സ്നേഹം ഫലങ്ങളിലൂടെ നമുക്ക് തിരിച്ചു തരും. എല്ലാ ദിവസവും ഒരു കൃത്യമായ പരിചരണം അവർ കൊടുത്താല് തീർച്ചയായിട്ടും കൃഷി ഒരു നഷ്ടമാവില്ല. എന്റെ അനുഭവത്തിൽ നിന്നാണ്, എന്റെ കുഞ്ഞു ടെറസിൽ നിന്ന് കിട്ടുന്ന വിളവുകള് അതിന് ഉദാഹരണമാണ്.
1: പലതവണ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് താങ്കൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മാതിരി വളങ്ങളെല്ലാം ഇതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നു, ഇതെല്ലാം ഉണ്ടാക്കുന്നു, ഒരു കാര്യവും വേസ്റ്റ് ആക്കുന്നില്ല. താങ്കളുടെ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നുണ്ടോ? താങ്കളുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ടോ?
0: ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. എന്റെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാർ ചോദിക്കണം. അവരിലൊക്കെ ഞാൻ സമയം കണ്ടെത്തി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതേ പ്രോസസ്സുകളെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതി.
1: ഇങ്ങനെ എല്ലാവരും ചെയ്താൽ എനിക്ക് തോന്നുന്നു സ്വന്തം ആവശ്യത്തിനുള്ള
0: പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കേണ്ടി വരില്ല. കാരണം ഞാൻ ഇപ്പൊ ഒരു 10 വർഷത്തോളമായി എന്തെങ്കിലും പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട്. പച്ചക്കറികളാണേലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണേലും സമയാസമയങ്ങളിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാല് നല്ല വിളവുണ്ട്.
1: ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന്
0: ഞാൻ നേടിയെടുത്ത അറിവുകളാണ്. പിന്നെ ഇതിനൊക്കെ കീടങ്ങളുടെ ഇതിന് വേണ്ടി ഞാൻ ജീവാണു വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മറ്റേ ബുവേറിയ, വെർട്ടിസീലിയം, സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ പാമ ഇങ്ങനെയുള്ള ജീവാണു വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും
1: വരത്തില്ല
0: എന്നുള്ളതാണ്. അതായത് ചെടിക്ക് രോഗം വരാൻ ഞാൻ പറഞ്ഞില്ല, 10 ദിവസം കഴിയുമ്പോൾ തൊട്ട് വളപ്രയോഗവും കീടനിയന്ത്രണവും നമ്മൾ തുടങ്ങിയിരിക്കണം. അപ്പൊ അങ്ങനെ അത് കൃത്യമായ ഒരു ഇടവേളകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരത്തില്ല. പിന്നെ മഞ്ഞക്കിണി, നീലക്കിണി, ഇതൊക്കെ ഞാൻ തൂക്കിയിട്ടുണ്ട് ചെറിയ പ്രാണികളെ അട്രാക്ട് ചെയ്യാനും ഒക്കെ. പിന്നെ ഫെറമോൺ ട്രാപ്പ്, മറ്റേ കയ്ച്ച പോലെയുള്ളതിനെ അട്രാക്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു നിരീക്ഷണം അവർക്ക് വേണം.
1: അപ്പൊ അനിതാജി, താങ്കളുടെ ഇത് കേട്ടിട്ട് തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നു. എല്ലാ കാര്യവും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവിധ കെണികളും ഉണ്ട്, ജൈവവളങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞ മണ്ണൊരുക്കമൊക്കെ എല്ലാം കൃത്യമായിട്ട്.

എല്ലാവർക്കും ഒരു മാതൃകയാണ്. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന ശ്രീമതി അനിത കാസിമുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി അനിത കാസിമിന്റെ ഫോൺ നമ്പർ 9497324254.

9 5 0 1 4 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐ ടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിവരങ്ങൾ. നവജാത ശിശുക്കൾക്കുൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 0 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് അവരുടെ ബയോമെട്രിക് ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ ആധാർ എടുക്കാൻ ശ്രദ്ധിക്കുക. നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. 5 വയസ്സ് മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഈ നിർബന്ധിത പുതുക്കൽ 2026 സെപ്റ്റംബർ വരെ തികച്ചും സൗജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. കേന്ദ്ര ലഹരിവിരുദ്ധ പ്രചാരണ പദ്ധതിയായ നാശമുക്ത് ഭാരത അഭിയാൻ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി മാസ്റ്റർ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. പരിപാടിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൻ്റെ കീഴിൽ മാസ്റ്റർ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുവാൻ താൽപ്പര്യമുള്ള സ്ത്രീ പുരുഷന്മാരിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിക്കുന്നു. താൽപ്പര്യപത്രം സ്വീകരിക്കുന്ന അവസാന തീയതി 2029. കൂടുതൽ വിവരങ്ങൾക്ക് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ പുതിയ ബ്ലോക്കിലെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ

ദിവസങ്ങളിൽ സമീപിക്കാം. ഫോൺ നമ്പർ 9494564464. നമ്പർ ഒരിക്കൽ കൂടി 9494564464.

0: ജില്ലാ ആയുർവേദ ആശുപത്രി പാറമേക്കാം പാറമേമാവിൽ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖേന ദിവസ വേതനാടിസ്ഥാനത്തിൽ ക്ലർക്ക്, കുക്ക്, ഫുൾ ടൈം സ്വീപ്പർ, സെക്യൂരിറ്റി, ഫീമെയിൽ തെറാപ്പിസ്റ്റ്, പഞ്ചകർമ്മ അസിസ്റ്റൻ്റ് എന്നീ തസ്തികകളിലേക്ക് മെയ് മാസം 29 നടത്താൻ നിശ്ചയിച്ചിരുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഈ മാസം 30 നടത്തും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 വൈകുന്നേരം 5 അപേക്ഷ നൽകണം. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് 30 രാവിലെ 10 നേരിട്ട് ഹാജരാകണം. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:55. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ 2 വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയർഡ് മേജർ ജനറൽ അമീർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം അമീർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയെ ഒരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CASF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെൻഡി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CASF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൌൺസിലിംഗ് നൽകുന്ന CASFന്റെ പ്രൊജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
2: ജവാനൊക്കെ കല്യാൺ ഉൻകെ പരിവാരക്ക് സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രി ജിക്ക് സർക്കാർ കി സർവോച്ച പ്രാധാന്യമേ ഏക ഹെ ജവാനൊക്കെ മാനസിക തനാവ് ദൂർ കന്നെ ഔർ ഉൻകാ മനോബൽ ബനായ രക്കനെ കെലിയെ CASF കാ പ്രൊജക്ട് മൻ ഹജാരോ കർമ്മിയോ ഔർ ഉൻകെ പരിവാരക്ക് കൌൺസിലിംഗ് കർ റഹാ ഹെ.
1: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന 2 എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യ നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. പതിനാറാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GB രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
4: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
1: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് 1-3 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ്

0: ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിങ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച ഈ വർഷം ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ ചടങ്ങിൽ. ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മപുരസ്കാരങ്ങളുടെ 2nd വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഫിഫ ലോകകപ്പിൽ അർജന്റീന ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം.

സ്പൈസ് എഫ് എം സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 55 സെക്കൻഡ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയതാണ് ആദ്യ ഗാനം മഴ എന്ന ചിത്രത്തിനു വേണ്ടി. കെ ജയകുമാറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം മഴക്കാർ എന്ന ചിത്രത്തിൽ. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പൂവച്ചൽ ഖാദറിൻ്റെ സംഗീത സംവിധാനത്തിൽ ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന ശ്യാം.

യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന ചിത്രത്തിലെ ഗാനം സുജാത പാടിയതാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 ഹൃദയരാഗങ്ങളിൽ കേൾക്കാം.

നമസ്കാരം, ഷാൻ ചേച്ചിയാണ്. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെ ഉള്ളത് ആൽഫി സിജോയാണ്. ആൽഫി നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ഭക്തിഗാനം പാടാൻ പോവുക, അതൊന്ന് കേൾക്കാം.

0: മലയാളം കവിത കേട്ടാലോ.
1: നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിൽ ചുടുകാട്ടിൽ മരണം കാത്തുകിടക്കുന്ന വാസവദത്തെ ഉപഗുപ്തൻ കാണാനെത്തുന്ന സന്ദർഭമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്.

0: ഇനി ആൽഫി ഒരു കുട്ടിക്കഥ പറയാൻ പോവാ, അതെന്ന് കേക്കാം.
1: ഒരിക്കൽ രണ്ട് കൂട്ടുകാര് മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ യാത്രയുടെ ഇടയിൽ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനെ മുഖത്തടിച്ചു. അടി കൊണ്ട കൂട്ടുകാരന് ഒരുപാട് വേദനിച്ചു. എങ്കിലും അവൻ തിരിച്ച് അവനോടൊന്നും പറഞ്ഞില്ല. പകരം അവൻ മരുഭൂമിയിലെ മണലിൽ എഴുതി, ഇന്ന് എന്റെ കൂട്ടുകാരൻ എന്നെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ദാഹിച്ചു വലഞ്ഞ അവർക്ക് ഒരു നദി കാണാൻ കഴിഞ്ഞു. അങ്ങനെ അവർ അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടി കൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴിയിൽ വീഴാൻ തുടങ്ങി. എന്നാൽ അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവനെ രക്ഷിച്ചു. രക്ഷപ്പെട്ട കൂട്ടുകാരൻ ഒരു കല്ലിലെഴുതി, ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ എന്നെ രക്ഷിച്ചു. അവനെ അടിച്ചവനും അവന്റെ ജീവൻ രക്ഷിച്ചതുമായ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ അത് മണലിലെഴുതി, ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് അത് കല്ലിലെഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അത് മണലിൽ എഴുതണം, ക്ഷമയാകുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. പക്ഷേ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ നമ്മൾ അത് കല്ലിൽ കുത്തിവെക്കണം, ഒരിക്കലും മാഞ്ഞു പോകാത്തതുപോലെ. ഈ കഥയുടെ ഗുണപാഠമാണ്, നമ്മുടെ സുഹൃത്ത് ബന്ധം നിലനിർത്തണമെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുവാനും മറക്കുവാനും നാം തയ്യാറാകണം. നല്ല കാര്യങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും ശ്രമിക്കണം.
0: ഇനി ഒരു കന്നഡ പദ്യം കേട്ടാലോ?
1: എല്ലാവർക്കും നമസ്കാരം. ഈ പദ്യ ഭാഗവന്തു ലക്ഷ്മീശ കവിയ ജൈമണി ഭാരതದಿಂದ ಆಯಿದು ಕೊಳ್ಳಲಾಗಿದೆ. ಮಡಿದಿಗ ಮಂತ್ರಿ ಸುಧರು ಜೀವಿಸಲಿ ಎಂದು ಚಂದ್ರಹಾಸನು ದೇವಿಯಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುವ ಸನ್ನಿವೇಶ.

0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കത്രിക. അപ്പൊ ഇന്നത്തെ ഇതളുകളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ.
1: അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചസിനെ എഴുതിയറിയിക്കണം. എഴുതിയറിയിക്കേണ്ട അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പർ എടുത്തിട്ട് എഴുതിക്കോട്ടോ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് എഫ്എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. പിന്നെ ശാന്തിച്ച് പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

സ്പൈസ് എഫ് എം സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രയും സംഘവും പാടിയത് അട്ടഹാസം എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

എസ് ജാനകിയും ഉണ്ണിമേനോനും പാടിയത് കൂട്ടിനിളം കിളി എന്ന ചിത്രത്തിൽ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം.

ആകാശവാണി. പദ്ധതികൾ ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ

0: ആധാർ എനേബിൾഡ് യു എ എന്നിലാണ് ജോയിൻ ചെയ്യുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ ഡി ബി ടി വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ ഡി ബി ടി എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്, അതിന് അഡീഷണലായിട്ട് തൊഴിലവസരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFO എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പറും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. രണ്ടാമത്, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50 എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ രണ്ട് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50 മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5 അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1000 to 3000 രൂപ വരെ. അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1000 to 3000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വാക്കൌട്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ്പ പ്രതിരോധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് ഉള്ള പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയതിൽ ഭൂരിഭാഗം ഫോണുകളും സിമ്മും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രി K.മുരളീധരൻ നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സീയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫൺറൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 14 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് ഭത്തർ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്ത് 1-നെതിരെ 3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ C5 നടപടി പിൻവലിക്കും. കരാർ നേടിയ C ചാനൽ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൌജന്യമായി നടത്താൻ അനുമതി ലഭിച്ചെന്ന് മന്ത്രി OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനം നടത്തുന്നവർ ഈഗിൾസ് FC പോർട്ടൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള ലക്ഷദ്വീപ് കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിൽ ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം CLIFൽ സംഘടിപ്പിച്ചു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ജനുവരിയിൽ പുറത്തിറക്കിയതിനു ശേഷം ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്തവരുടെ എണ്ണം 31 ദശലക്ഷം കവിഞ്ഞു. ആപ്പിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി സേവനങ്ങൾ വിരത്തുമ്പിൽ ലഭ്യമാക്കുന്നതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് കെ. ജെ. ജോയിയുടെ സംഗീതം.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 35 സെക്കൻഡ്. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

ബ്ലോഗേഴ്സിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ടെക്നോളജിയുടെയും ലോകസാഹിത്യത്തിൻ്റെയും എല്ലാം ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഒരിക്കലും മാതൃഭാഷയെ ഇല്ലാതാക്കുകയോ അതിൻ്റെ മൂല്യം കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഒരു വ്യക്തിയുടെ ഭാഷാലോകത്തെ കൂടുതൽ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന്നു പെറ്റമ്മ തൻ ഭാഷതാൻ എന്ന് കവി പാടിയത് എത്രയോ അന്വർത്ഥമാണ്. മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ് ലോകവുമായി സംവദിക്കാനുള്ള ഭാഷയാണ്. ഇവ രണ്ടും പരസ്പര വിരുദ്ധങ്ങളല്ല, കോൺട്രഡിക്ടറി അല്ല, പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെന്ററി ആണ്. മികച്ച ഇംഗ്ലീഷ് ഭാഷാശേഷിയുള്ള ഒരു വ്യക്തിക്ക് അവസരങ്ങളുടെ ഒരു ലോകം തുറന്നു കിടക്കുന്നു. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ഗവേഷണത്തിലും സാംസ്കാരിക ഇടപെടലുകളിലുമെല്ലാം അസംഖ്യം സാധ്യതകൾ ലഭിക്കുന്നു. ഇന്ത്യയിൽ പകരേഖയായ മക്കോളേസ് മിനിറ്റ്സിന്റെ ഉദ്ദേശിച്ച പുതിയ നവോത്ഥാനത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്.

ആരോഗ്യ ജേർണലിസം, ടൂറിസം, കോർപ്പറേറ്റ് സെക്ടേഴ്സ് എന്നിവിടങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറെ ശോഭിക്കാം. അതിനാൽ ഇംഗ്ലീഷ് നമ്മുടെ പാഠ്യപദ്ധതിയിലെ വെറുമൊരു വിഷയമല്ല, മറിച്ച് ഇറ്റ്സ് എ സ്കിൽ ദറ്റ് കണക്ട്സ് ലോക്കൽ ടാലൻസ് വിത്ത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഇംഗ്ലീഷ് ഒരു വിദേശ ഭാഷയായി, ഫോറിൻ ലാംഗ്വേജ് ആയി പഠിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉയരുന്ന ചില സംശയങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും കടക്കാം. ഭാഷാ പഠനം പ്രാഥമികമായി സ്കിൽ അക്വിസിഷൻ ആണ്, അത് ലേണിംഗ് അല്ല, അക്വിസിഷൻ ആണ്. പലതരം സ്കിൽസ് ആർജിക്കുകയാണ് ചെയ്യുന്നത്. ഇത് LSRW ക്രമത്തിലാണ് നടക്കുന്നത്. ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അതായത് ആദ്യം ലിസണിംഗ് കേൾവി, ദെൻ സ്പീക്കിംഗ് സംസാരം, അത് കഴിഞ്ഞ് ഈ ക്രമത്തിലാണ് നാം മാതൃഭാഷ സ്വായത്തമാക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ആത്മവിശ്വാസത്തോടെ ഈ ക്രമം തെറ്റിച്ചാണ് നടക്കുന്നത്. ഇതിലൂടെ സ്പീക്കിംഗ് സ്കിൽസിലേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ

വെച്ച് ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടുതൽ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഗ്രാമർ റൂൾസ് പഠിപ്പിച്ച് ഭാഷ പഠിപ്പിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് സംസാര ഭാഷ റിയൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നു. റോൾ പ്ലേകൾ, ഇന്റർവ്യൂസ്, ഗ്രൂപ്പ് ലാംഗ്വേജ് ഗെയിംസ്, ജാംസ്, ജസ്റ്റ് എ മിനിറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയവയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ റീഡിംഗ് വായന എന്ന് പറയേണ്ടതില്ലല്ലോ. കൊച്ചു പ്രായത്തിൽ തന്നെ കഥകളിലൂടെയും മറ്റും വായന പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇതിനായി സ്കൂൾ ടൈം ടേബിളിൽ ലൈബ്രറി ടൈം പ്രത്യേകമായി മാറ്റിവെക്കേണ്ടതാണ്. വായന, ക്രിറ്റിക്കൽ തിങ്കിങ്, ലിറ്റററി അപ്രീസിയേഷൻ ഇവയിലേക്കെല്ലാം ഉള്ളൊരു പാലമാണ്. ഇന്ന് പല സ്കൂളിലും പല പ്ലാറ്റ്ഫോമിലും ഹലോ ഇംഗ്ലീഷ്, ഈസി ഇംഗ്ലീഷ്, ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പേരുകളിൽ നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. നേറ്റീവ് സ്പീക്കേഴ്സിനോട് പോലും ആത്മവിശ്വാസത്തോടെ സംവദിക്കാൻ ഇത്തരം വേദികളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സാധ്യമാവുന്നുണ്ട്. പോഡ്കാസ്റ്റുകൾ, ടെഡ് ടോക്ക് പോലുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ അറിവിനോടൊപ്പം ഇംഗ്ലീഷ് ഭാഷ കേൾക്കാനുള്ള അവസരം കൂടെ ഒരുക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ സിൻടാക്സ്, വാക്യഘടന ഇന്ത്യൻ ഭാഷകളിലേതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് എന്നതാണ്. അതായത് ഇംഗ്ലീഷിന്റെ വാക്യഘടന എസ് വി ഒ, സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് എന്നതാണ്. കർത്താവ്, ക്രിയ, കർമ്മം. പക്ഷെ ഏകദേശം എല്ലാ ഇന്ത്യൻ ഭാഷകളും, മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഏതുമാവട്ടെ, ക്രമത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ ഹി ഏറ്റ് ദ ആപ്പിൾ എന്ന് പറയുന്നു. സബ്ജക്റ്റ് ഹി, ഏറ്റ് വേർബ് ദ ആപ്പിൾ ഓബ്ജക്റ്റ്. മലയാളത്തിൽ ഇത് അവൻ ആപ്പിൾ.

ഇതിനെ ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. വളരെ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന മേഘാലയയിലെ ഖാസി, ടിബറ്റോ ബർമൻ ഫാമിലിയിൽപ്പെട്ട മിസോ എന്നിവ. മാതൃഭാഷയിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇവിടെയാണ് സ്വാഭാവികമായി സ്വതന്ത്രമായി ഭാഷ സ്വായത്തമാക്കുന്ന സന്ദർഭങ്ങളുടെ പ്രസക്തി. നമ്മുടെ മറ്റൊരു വെല്ലുവിളിയാണ് ലാർജ് ആൻഡ് മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂംസ്. ഇത്തരം ക്ലാസ് മുറികളിൽ അധ്യാപകർക്ക് വേണ്ടത്ര വ്യക്തിഗത ശ്രദ്ധ

നൽകുന്നത്. ഇത് മാറണം. സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് പ്രാധാന്യം നൽകുന്ന പഠന രീതിയും ഇവാലുവേഷൻ മെത്തേഡ്സും, അതായത് മൂല്യനിർണയ രീതിയും കൈക്കൊള്ളേണ്ടതുണ്ട്. ലാംഗ്വേജ് പരീക്ഷകളിൽ വൈവാവോസി, ഗ്രൂപ്പ് ഡിസ്കഷൻസ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ക്ലാസ് റൂമിന് പുറത്ത് അനൗപചാരിക സംസാര ഭാഷ ഉപയോഗിക്കാൻ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല. There are only very limited exposure to English outside the classroom. ഏത് ഭാഷയായാലും ഒന്നാം ഭാഷ. ഇംഗ്ലീഷ് ഭാഷയും

മാറണം. ഭാഷാ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നതിന് തുടങ്ങിയ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലാസ് മുറികൾ സമ്പന്നമാക്കും, ഊർജ്ജസ്വലമാക്കും. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന്റെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഷയെ ഒരു മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായും ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായും കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷും അഭിമാനത്തോടെ മാതൃഭാഷ ബഹുഭാഷാ പ്രാവീണ്യമുള്ള പൗരന്മാരായി വളരട്ടെ. പല ഭാഷാ ശാസ്ത്ര പ്രയാസം നടക്കുന്നത് കുട്ടികളുടെ 12 വയസ്സിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് പോലും

192.168.100.20.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. സാമഗാനലോലനെ എന്ന് തുടങ്ങുന്ന ഹിന്ദോള രാഗത്തിലുള്ള പാപനാശം ശിവൻ കൃതി ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച കേൾക്കാനായി കാതോർത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി ആരംഭിക്കുകയാണ് ഹൃദയരാഗങ്ങൾ.

നമ്പർ എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടി പറയാം. 8281200715. പുതിയ പുതിയ ശ്രോതാക്കളെയും ക്ഷണിക്കുന്നു.

ഇന്നത്തെ ആദ്യത്തെ സന്ദേശം അഷ്റഫ് ടി വെസ്റ്റ് കൈപ്പുറത്ത് നിന്നും അയച്ചതാണ്. അഷ്റഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്താമതിയം എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയ പോങ്കാവിൽ പാടിവരും എന്ന് തുടങ്ങുന്നതാണ്. ഈ ഗാനം എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് ദർശൻ രാമൻ.

ഹൃദയരാഗങ്ങളിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. നമസ്കാരം ഹൃദയരാഗമേ, ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ കരളിതിലേതോ കിളി പാടി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഗംഗാധരൻ പയ്യന്നൂർ കണ്ണൂരിൽ നിന്നും ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം. ഗംഗാധരൻ്റെ ഇഷ്ടഗാനം കേൾപ്പിച്ചു തരാം. യൂസഫലി കച്ചേരി എഴുതി, ശ്യാം ഈണം പകർന്നു.

പ്രിയ ഹൃദയരാഗമേ, ഒറ്റപ്പെട്ടവർ എന്ന ചിത്രത്തിലെ ശ്യാം സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഇതിലെ ഏകനായി അലയും എന്ന് തുടങ്ങുന്ന ഗാനം പൂവച്ചൽ ഖാദറിൻ്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുന്നു. സന്ദേശം അയച്ചിരിക്കുന്നത് സജി മീനത്തേരിൽ എടത്വ കുട്ടനാട് ആലപ്പുഴ. സജി ആവശ്യപ്പെട്ട ഇതേ ഗാനം തന്നെ ഷീജ ദാസ് തൃശ്ശൂരിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജിയുടെയും ഷീജയുടെയും ഇഷ്ടഗാനം കേൾക്കാം.

പ്രശസ്ത ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അനീഷ് കൊല്ലമ്പടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിശിരത്തിൽ ഒരു വസന്തം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനം അതിലഴകിടുമൊരു രൂപം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, ശ്യാം.

പൂവച്ചൽ ഖാദറിൻ്റെ ഓർമ്മദിനത്തിൽ ധീര എന്ന ചിത്രത്തിലെ എസ് ജാനകിയും സതീഷ് ബാബുവും ചേർന്ന് ആലപിച്ച മെല്ലെ നീ മെല്ലെ വരൂ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ചോദിച്ചിരിക്കുന്നത് ഇസയാണ്, ചേരാനല്ലൂരിൽ നിന്നും. ഇസയുടെ ഇഷ്ടഗാനമാണ് ഇനി. പൂവച്ചൽ ഖാദറാണ് എഴുതിയത്, രഘുകുമാർ സംഗീതം നൽകി. ധീര എന്ന ചിത്രത്തിൽ എസ് ജാനകിയും സതീഷ് ബാബുവും ചേർന്ന് പാടി.

സ്വന്തം എവിടെ ബന്ധം എവിടെ എന്ന ഫിലിമിലെ ഓരോ താഴ്വാരവും എന്ന് തുടങ്ങുന്ന ഗാനം. ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നത് റിൻസൻ ചാലക്കുടി. ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. പൂച്ചൽ ഖാദർ എഴുതി, ജോൺസൺ സംഗീതം നൽകി.

ഇന്നത്തെ ഹൃദയരാഗത്തിലെ അവസാന ഗാനം മുഹമ്മദ് ഷെരീഫിന് വേണ്ടിയാണ്, പെരിന്തൽമണ്ണയിലുള്ള മുഹമ്മദിന്. അത്തം ചിത്ര ജ്യോതി എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണ് മുഹമ്മദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനവും പൂവച്ചൽ ഖാദർ എഴുതിയതാണ്, ശ്യാം സംഗീതം നൽകി.

0: പൂവച്ചൽ ഖാദറിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സുഖനിദ്രയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ബിനു റോയ്. ഹൃദയരാഗങ്ങൾ വീണ്ടും കേൾക്കാം നാളെ രാത്രി 10:30. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Abhineet Shukla. Fifteen people, most of them students, lost their lives in a tragic fire incident in the Aliganj area of Lucknow in Uttar Pradesh this afternoon. The tragedy occurred when a massive fire broke out at an animation coaching center located inside a commercial complex. Several injured persons have been admitted to nearby hospitals. Chief Minister Yogi Adityanath has said a high-level committee comprising the Director General of Police and the